0: الكتاب بالحق وإن الذين اختلفوا في الكتاب لفي شقاق بعيد.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ഇതോടെ സമാപിക്കുന്നു. പ്രശസ്ത ഖുർആൻ ഖാരി അഹമ്മദ് അലി അൽ അജ്മിയുടെ സൂറത്തു ഫാത്തിഹയുടെയും സൂറത്തു ബക്കറയിലെ 1 മുതൽ 176 വരെയുള്ള ആയത്തുകളുടെയും പാരായണമാണ് നമ്മൾ കേട്ടത്.
2: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി. ആരോഗ്യവിചാരം, ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിശ്വഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
3: Peace Radio. Tune to reality.
4: أعوذ بالله من الشيطان الرجيم.
5: لقد كف

0: ഫേസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ പരിപാടിയാണ്. വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറ മാഇദ 72 മുതൽ 75 വരെ വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിച്ചത് ഹാഫിൽ നാസർ അൽ ഖതാമി.
1: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഇന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ് അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ലോകപ്രശസ്ത ഖുർആൻ കാരിയുകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. വിശുദ്ധ ഖുർആനിലെ സൂറ ഫുർഖാൻ 61 മുതൽ അവസാന വചനം വരെയും സൂറ അശ്ശുഅറ മുഴുവനായും സൂറ അന്നംല് 1 മുതൽ 82 വരെയുമുള്ള വചനങ്ങളാണ് തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കാൻ പോകുന്നത്. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖാരി വദിയ അൽ യമാനി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ ഫുർഖാൻ 61 മുതൽ അവസാന വചനം വരെയും, സൂറ ശുഅറ മുഴുവനായും സൂറ അന്നംല് 1 മുതൽ 82 വരെയുള്ള വചനങ്ങളുമാണ്.
1: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
2: أعوذ بالله من الشيطان الرجيم.

0: സബീല.
1: മാഷാ അല്ലാ, ജസാക്കും അല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറ അൽ ഫുർഖാൻ 21 മുതൽ 34 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇദ്രീസ് അബുഖാർ.
2: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതു തന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ.

0: اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم
1: സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേന കൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം. പാരായണം നിർവഹിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട നിയമങ്ങളും അതിൻ്റെ മര്യാദകളുമാണ് ഈ പരിപാടിയിലൂടെ ശ്രോതാക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 2 അധ്യായങ്ങളാണ് ഈ പ്രോഗ്രാമിൽ നാം പഠിക്കുന്നത്. സൂറത്തുത്തീൻ, സൂറത്തു ശറഹ്. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇനി സൂറത്തുത്തീനാണ്, 8 ആയത്തുകൾ ആണ് അതിലുള്ളത്. അതിലുള്ള നിയമങ്ങൾ നോക്കാം. തീനി വസ്സൈതൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ. ഇൻസാന അതിലുണ്ട്. അപ്പോൾ നൂന് സാക്കിന് കിഷൻ സീന്, യഹ്ഫാ, പിന്നെ ഫീ അഹ്സനി ഒരു മദ് അവിടെ ഉണ്ട്. ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير أجر تنوين شاشة مغاء أقول إلهار نديم وطم غنة اللاذة وچريك رم فما يكذبك بعد بالدين أليس الله بحكم الحاكمين. ديمك نوكا.

0: أليس الله بأحكم الحاكمين؟
1: أليس الله بأحكم الحاكمين؟
0: അപ്പോൾ അത് സൂറത്തുത്തീൻ കഴിഞ്ഞു. ഇനി സൂറത്തു ശറഹ്. അതിൽ അലം നഷ്റഹ് മീം സാക്കിനു ശേഷം ഇൽഹാറായിട്ടുണ്ട്, ഉച്ചരിക്കും. അലം നഷ്റഹ്, പിന്നെ അവിടെ അങ്ങനെ തന്നെ അല്ലദീ, അവിടെ മദ്ദുണ്ട്.
1: അല്ലദീ അങ്കല
0: رفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب إلى ربك فارغب. بسم الله الرحمن الرحيم.
1: بسم الله الرحمن الرحيم.
0: ألم نشرح لك صدرك؟

0: എട്ടായത്തുകളെ ഉള്ളൂ. ഇത് 94-ാമത്തെ സൂറത്താണ്. 94-ാമത്തെ സൂറത്ത്. ആ സൂറത്ത് അവസാനിച്ചു. ഇൻഷാല്ലാഹ് ഇനി അടുത്ത എപ്പിസോഡിൽ നോക്കാം. ഇൻഷാല്ലാഹ് ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ അക്ഷരങ്ങൾ കൃത്യമായി ഉച്ചരിക്കലാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. ഏറ്റവും പ്രാധാന്യമുള്ളതും അതാണ്. അതിനുശേഷമേ ഈ നീട്ടലും ഓന്നത്തും മണിക്കലും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ അക്ഷരവും അതിൻ്റെ മഹ്റജിൽ നിന്ന് തന്നെ ഉച്ചരിച്ചില്ലെങ്കിൽ അക്ഷരം മാറിപ്പോകും. അക്ഷരം മാറിപ്പോയാൽ വാക്കും മാറിപ്പോകും. വാക്കു മാറിയാൽ ആ വാക്കും അതിൻ്റെ അർത്ഥവും ഒക്കെ മാറും, ആശയം മാറും. അതോടുകൂടെ പ്രശ്നമാണ്. അതുകൊണ്ട് അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുക. അതോടുകൂടെ തന്നെ ഒരു ഉസ്താദിൻ്റെ മുമ്പിൽ വെച്ച് കേൾപ്പിച്ചു കൊടുത്ത് വല്ല തെറ്റുമുണ്ടെങ്കിൽ തിരുത്തുകയും ചെയ്യണം. അപ്പോഴാണ് അത് ശരിയാവുക. ഇൻഷാല്ലാ ഈ അടുത്ത സൂറത്ത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. വാഹുർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് പാരായണ പഠനം. സൂറത്തുത്തീൻ, സൂറത്തുഷറഹ് എന്നീ രണ്ട് അധ്യായങ്ങളാണ് ബഹുമാന്യനായ മുബാറക് ബിൻ ഉമർ ശ്രോതാക്കളെ പാരായണ പഠനത്തിൽ പഠിപ്പിച്ചത്.
2: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല. പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായി ഒന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്
4: സന്മാർഗത്തിലേക്ക് ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആന്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: أحدا من العالمين.
1: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
2: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവന് പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
2: أعوذ بالله من الشيطان الرجيم
3: ولقد عهدنا إلى آدم من قبل فنسي

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ 20-ാം അധ്യായം സൂറത്തു ത്വാഹയിലെ 115 മുതൽ 135 വരെയുള്ള വചനങ്ങളാണ് നാം കാതോർത്തത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഉമർ അൻവർ അന്നബ്രാവി.
1: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: പീസ് ഖുർആൻ റേഡിയോ അടുത്തതായി പ്രക്ഷേപണം ചെയ്യുന്നത് തഫ്സീർ അമാനി. മലയാളത്തിൽ വിരചിതമായ ഏറെ പ്രധാനപ്പെട്ട വിശുദ്ധ ഖുർആൻ വിശദീകരണമാണ് മുഹമ്മദ് അമാനി മൗലവി രചിച്ച തഫ്സീർ അമാനി. ഖുർആനിൻ്റെ അന്തരാളങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങുന്ന പണ്ഡിതോചിതമായ വിശദീകരണമാണ് തഫ്സീർ അമാനിയിലൂടെ നമുക്ക് സാധ്യമാകുന്നത്. അമാനി മൗലവി രചിച്ച തഫ്സീറിൽ നിന്നും സൂറത്തുൽ ഹിജ്റിൻ്റെ 89 മുതൽ 99 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം.
1: വചനം 89. വഖുൽ, പറയുകയും ചെയ്യുക. ഇന്നീ അന, നിശ്ചയമായും ഞാൻ തന്നെ. അന്നദീറു, താക്കീതുകാരൻ, മുന്നറിയിപ്പുകാരൻ. അൽ മുബീൻ, സ്പഷ്ടമായ.
2: വഖുൽ ഇന്നീ അനന്നദീറുൽ മുബീൻ.
3: നബിയെ, നീ പറയുകയും ചെയ്യുക, ഞാൻ തന്നെയാണ് സ്പഷ്ടമായ താക്കീതുകാരൻ.
1: വചനം 90. കമാ അൻസൽനാ, നാം അവതരിപ്പിച്ചതുപോലെ. അലൽ മുഖ്തസിമീൻ, ഭാഗിച്ചെടുത്തവരുടെ മേൽ.
2: കമാ അൻസൽനാ അലൽ മുഖ്തസിമീൻ,
3: അതെ, ഭാഗിച്ചെടുത്തവരുടെ മേൽ നാം അവതരിപ്പിച്ചതുപോലെ തന്നെ.
1: വചനം 91. അല്ലദീന, യാതൊരു കൂട്ടരുടെ മേൽ. ജഅലു, അവർ ആക്കി. അൽ ഖുർആന, ഖുർആനെ. അലീൻ, പല അംശങ്ങൾ, ഭാഗങ്ങൾ.
2: അല്ലദീന ജഅലുൽ ഖുർആന അദീന,
3: അതായത് ഖുർആനിനെ പല ഭിന്നമായ അംശങ്ങളാക്കിയവരുടെ മേൽ.
4: അൽ മുഖ്തസിമീൻ എന്ന വാക്കിന് നാം പരിഭാഷയിൽ കാണിച്ചതുപോലെ ഭാഗിച്ചെടുത്തവൻ എന്നും അഥവാ പ്രവാചകന്മാരെ കളവാക്കുന്ന വിഷയത്തിലും മറ്റും അന്യോന്യം സത്യം ചെയ്തവർ എന്നും അർത്ഥം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടായാലും അങ്ങനെ വിശേഷിപ്പിക്കപ്പെട്ടവൻ ആരാണെന്നതിലും ജഅലുൽ ഖുർആന അലീൻ, ഖുർആനെ അവർ പല അംശങ്ങളാക്കി എന്ന വാക്യത്തിൻ്റെ താല്പര്യത്തിലും വ്യാഖ്യാതാക്കൾക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണാം. കൂടാതെ ഈ 90 വചനം വിഷയപരമായി നോക്കുമ്പോൾ അതിൻ്റെ നേരെ മുമ്പുള്ള വചനത്തോട് ബന്ധപ്പെട്ടു നിൽക്കുന്നതാണോ അതല്ല 87 വചനത്തോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണോ എന്നതിലും അഭിപ്രായ വ്യത്യാസം കാണാം. ഇക്കാരണങ്ങളാൽ ഈ വചനങ്ങൾ ഒന്നിലധികം പ്രകാരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു. അവയിൽ ഏതെങ്കിലും ഒന്നിനെ ഫലവത്തായി സ്വീകരിക്കത്തക്ക തെളിവുകൾ കാണുന്നുമില്ല. മേൽ സൂചിപ്പിച്ച വ്യാഖ്യാനങ്ങളിൽ വെച്ച് കൂടുതൽ വ്യക്തമായി തോന്നുന്ന വ്യാഖ്യാനത്തിൻ്റെ ചുരുക്കം ഇപ്രകാരമാകുന്നു. തങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് യോജിക്കുന്ന ഭാഗങ്ങളെ സ്വീകരിക്കുകയും യോജിക്കാത്ത ഭാഗങ്ങളെ നിഷേധിക്കുകയും ചെയ്തുകൊണ്ട് ഖുർആനെ ഭിന്ന ഭാഗങ്ങളാക്കി അംശിച്ച വേദക്കാർക്ക് തൗറാത്തും ഇഞ്ചിയിലും മുമ്പ് അവതരിപ്പിച്ചു കൊടുത്തിരുന്നതുപോലെ തന്നെ നിനക്ക് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ഖുർആനും 7 ആവർത്തിത വചനങ്ങളും അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. ഈ വ്യാഖ്യാന പ്രകാരം 90 വചനവും 87 വചനവും തമ്മിലായിരിക്കും വിഷയപരമായി ബന്ധപ്പെട്ടു നിൽക്കുന്നത്. ഇടക്കുള്ള 2 വചനങ്ങളും അൽ മുഅ്തരിളാത്ത്, ഇടവാക്യങ്ങളുമായിരിക്കുന്നതാണ്. അല്ലാഹു ആലം. അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു നബിവചനത്തിൻ്റെ സാരം ഇങ്ങനെയാകുന്നു: എൻ്റെയും എന്നെ നിയോഗിച്ച കാര്യത്തിൻ്റെയും ഉപമ ഇങ്ങനെയുള്ള ഒരാളുടെ മാതിരിയാകുന്നു. അയാൾ അയാളുടെ ജനങ്ങളുടെ അടുക്കൽ ചെന്ന്, ഞാൻ നമ്മെ ആക്രമിക്കാൻ വരുന്ന സൈന്യത്തെ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. ഞാൻ നഗ്നനായ താക്കീതുകാരനാണ്, അതുകൊണ്ട് രക്ഷാമാർഗം നോക്കുക എന്നിങ്ങനെ അവരോട് പറഞ്ഞു. കുറിപ്പ്: ഗൗരവമേറിയ വല്ല ആപത്തിനെക്കുറിച്ചും ശക്തിപൂർവം ജനങ്ങൾക്ക് പരസ്യമായ താക്കീത് നൽകുവാൻ ചെല്ലുന്ന ആളുകൾ വസ്ത്രങ്ങളഴിച്ച് നഗ്നമായ നിലയിൽ വിളിച്ചു പറയുക മുൻകാലത്ത് പതിവുണ്ടായിരുന്നു. ക്രമേണ കർശനമായ താക്കീത് നൽകുന്നവൻ എന്ന അർത്ഥത്തിൽ നഗ്നനായ താക്കീതുകാരൻ എന്ന് പറയപ്പെടുന്നു. എന്നിട്ട് ഒരു വിഭാഗം ആളുകൾ അവനെ അനുസരിച്ച് രാത്രി തന്നെ സാവധാനം സ്ഥലം വിട്ടുപോയി രക്ഷപ്പെട്ടു. ഒരു വിഭാഗം ആളുകൾ അവനെ വ്യാജമാക്കി അവർ സ്ഥലം വിടാതിരുന്നു. അങ്ങനെ പ്രഭാതത്തിൽ സൈന്യം വന്ന് അവരെ നശിപ്പിച്ചു. ഇതാണ് എന്നെ അനുസരിക്കുകയും ഞാൻ കൊണ്ടുവന്നതിനെ പിൻപറ്റുകയും ചെയ്തവരുടെയും എന്നോട് അനുസരണക്കേട് കാണിക്കുകയും ഞാൻ കൊണ്ടുവന്ന യഥാർത്ഥത്തെ വ്യാജമാക്കുകയും ചെയ്തവരുടെയും ഉപമ. ബുഖാരി, മുസ്ലിം.
1: വചനം 92. ഫവറബ്ബിക, എന്നാൽ നിന്റെ റബ്ബിനെ തന്നെ. ലനസ്അലന്നഹും, നിശ്ചയമായും നാം അവരോട് ചോദിക്കുക തന്നെ ചെയ്യും. അജ്മഈൻ, മുഴുവനും, എല്ലാവരോടും.
2: فَوَرَبِّكَ لَنَسْأَلَنَّهُمْ أَجْمَعِينَ,
3: എന്നാൽ നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം, തീർച്ചയായും അവരോട് മുഴുവനും നാം ചോദിക്കുക തന്നെ ചെയ്യും.
1: വചനം 93. അമ്മാ കാനു, അവർ ആയിരുന്നതിനെപ്പറ്റി. യഅമലൂൻ, അവർ പ്രവർത്തിക്കും.
2: അമ്മാ കാനു യഅമലൂൻ,
3: അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെപ്പറ്റി.
1: വചനം 94. ഫസ്ദ, ആകയാൽ ഉറക്കെ പ്രഖ്യാപനം ചെയ്യുക, പരസ്യമായി പ്രഖ്യാപനം ചെയ്യുക. ബിമാ തുമർ, നിന്നോട് കൽപ്പിക്കപ്പെടുന്നതിനെ. വഅഅരിദ്, തിരിഞ്ഞു കളയുകയും ചെയ്യുക, അവഗണിച്ചു കളയുകയും ചെയ്യുക. അനിൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളെപ്പറ്റി.
2: ഫസ്ദ ബിമാ തുമറു വഅഅരിദ് അനിൽ മുശ്രിക്കീൻ.
3: ആകയാൽ നബിയെ, നിന്നോട് കൽപ്പിക്കപ്പെടുന്നതിനെ നീ പരസ്യമായി ഉറക്കെ പ്രഖ്യാപിച്ചു കൊള്ളുക. മുശരിക്ക് അഥവാ ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് നീ തിരിഞ്ഞുകളയുകയും ചെയ്യുക.
1: വചനം 95. ഇന്ന, നിശ്ചയമായും നാം. കഫൈനാക, നിനക്കു തടുത്തു തന്നിരിക്കുന്നു. അൽ മുസ്തഹ്സിഈൻ, പരിഹസിക്കുന്നവരെ.
3: നിശ്ചയമായും നിനക്ക് ഈ പരിഹാസകരെ നാം തടുത്തു തന്നിരിക്കുന്നു, അഥവാ അവരുടെ ഉപദ്രവം നിനക്ക് ഫലിക്കുകയില്ല.
1: വചനം 96. അല്ലദീന യജ്അലൂന, ആക്കുന്നവരായ. മഅല്ലാഹി, അല്ലാഹുവോടുകൂടി. ഇലാഹൻ ആഖറ, വേറെ ഇലാഹിനെ, ആരാധ്യനെ, ദൈവത്തെ. ഫസൗഫ, എന്നാൽ വഴിയെ. യഅലമൂൻ, അവർ അറിയും, അവർക്കറിയാം.
2: അല്ലദീന യജ്അലൂന മഅല്ലാഹി ഇലാഹൻ ആഖർ ഫസൗഫ യഅലമൂൻ.
3: അതെ, അല്ലാഹുവിനോട് കൂടി വേറെ ആരാധ്യനെ ഏർപ്പെടുത്തുന്നവരെ, എന്നാൽ വഴിയെ അവർ അറിഞ്ഞുകൊള്ളുന്നതാണ്.
4: ആ നിഷേധികൾ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികളെപ്പറ്റിയെല്ലാം നാം ചോദ്യം ചെയ്യാതെ വിടുകയില്ല. അവർ എന്തു നിലപാട് കൈക്കൊണ്ടിരുന്നാലും ശരി, അള്ളാഹു നൽകുന്ന സന്ദേശങ്ങളെ പരസ്യമായി പ്രഖ്യാപനം ചെയ്തു കൊള്ളണം. അവരുടെ എതിർപ്പുകളെ അവഗണിച്ചു തള്ളുകയേ വേണ്ടു. ആ പരിഹാസങ്ങളിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങളൊന്നും ഭയപ്പെടേണ്ടതില്ല. അതെല്ലാം അള്ളാഹു തടഞ്ഞുകൊള്ളുകയും അതിൽ നിന്ന് രക്ഷ നൽകുകയും ചെയ്തു കൊള്ളും എന്നൊക്കെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുന്നു. അവസാനം ആ പരിഹാസകർ അവരുടെ പരിഹാസത്തിന്റെ ഫലം അറിയാറാകുമെന്ന് കടുത്ത ഒരു താക്കീതും നൽകുന്നു. പ്രവാചകത്വത്തിന്റെ ആദ്യഘട്ടത്തിൽ സ്വകാര്യമായിട്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളിൽ പ്രബോധനം നടത്തിയിരുന്നത്. സത്യവിശ്വാസികളായി തീർന്നവർ അവരുടെ നമസ്കാരം പോലും രഹസ്യമായിട്ടായിരുന്നു നടത്തി വന്നിരുന്നത്. ഈ വചനങ്ങൾ അവതരിച്ചതോടെ തിരുമേനി പരസ്യമായി പ്രബോധനം ആരംഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഖുർആനെയും കുറിച്ച് പരിഹാസം പതിവാക്കിയ പലരും മുശ്രിക്കുകളിൽ ഉണ്ടായിരുന്നു. അവരിൽ പലരുടെയും പേരുകളും അവരുടെ ചെയ്തികളും ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും മറ്റുമായി പൊതുവെ അറിയപ്പെട്ടതുമാകുന്നു. വലീദുബിനു മുഗൈറ, ആസിബിനുൽ വായിൽ, അസ്വദുബിനു അബ്ദി യഹൂസ്, അസ്വദുബിനു അബ്ദുൽ മുത്തലിബ്, ഹർസുബിനു തൊലാത്തില മുതലായവർ അവരിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരായിരുന്നു. ഇവരുടെയെല്ലാം അവസാനമുണ്ടായത് കേവലം സാധാരണങ്ങളല്ലാത്ത ചില കാരണങ്ങളെ തുടർന്നുണ്ടായ ദുർമരണങ്ങളായിരുന്നുവെന്നത് പ്രസ്താവ്യമാണ്. നടന്നു പോകുമ്പോൾ ഒരു അമ്പിൻമുല കാലിൽ തട്ടുക, കാലിൽ മുള്ളുകുത്തുക, മൂക്കിലൂടെ ചലം വരിക, കണ്ണിൽ കരട് വീണ് കാഴ്ച നശിക്കുക, മലം ഛർദ്ദിക്കുക മുതലായ ഓരോ കാരണങ്ങളായിരുന്നു അവരുടെ മരണങ്ങൾക്ക് ഇടയാക്കിയതെന്ന് പല റിവായത്തുകളിലും കാണാവുന്നതാകുന്നു. നേതാക്കളുടെ ഉപദ്രവത്തിന് ഭംഗം നേരിടുന്നതോടെ സാധാരണക്കാരെ കൊണ്ടുള്ള ശല്യവും കുറയുമല്ലോ.
1: വചനം 97. വലഖദ് നഅലമു, തീർച്ചയായും നാം അറിയുന്നുണ്ട്. അന്നക, നീ എന്ന്. യദീഖു, ഞെരുങ്ങുന്നുവെന്ന്, ഇടുങ്ങിപ്പോകുന്നുവെന്ന്. സദുറുക, നിന്റെ നെഞ്ച്, ഹൃദയം, മനസ്സ്. ബിമാ യഖൂലൂൻ, അവർ പറയുന്നതുകൊണ്ട്, പറയുന്നതിനാൽ.
2: وَلَقَدْ نَعْلَمُ أَنَّكَ يَضِيقُ صَدْرُكَ بِمَا يَقُولُونَ.
3: തീർച്ചയായും നാം അറിയുന്നുണ്ട്, അവർ പറഞ്ഞു വരുന്നത് കൊണ്ട് നിന്റെ നെഞ്ച് അഥവാ ഹൃദയം ഞെരിങ്ങിപ്പോകുന്നുവെന്ന്.
1: വചനം 98. ഫസബ്ബിഹ്, അതിനാൽ നീ തസ്ബീഹ് ചെയ്യുക, എന്നാൽ നീ തസ്ബീഹ് ചെയ്യുക, സ്തോത്ര കീർത്തനം നടത്തുക. ബിഹംദി, സ്തുതിയോടെ. റബ്ബിക്ക നിന്റെ റബ്ബിന്റെ റബ്ബിനെ വക്കുൻ ആയിരിക്കുകയും ചെയ്യുക മിനസാജിദീൻ സുജൂദ് ചെയ്യുന്നവരിൽപ്പെട്ടവൻ
2: ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകുൻ മിനസാജിദീൻ
3: ആകയാൽ നിന്റെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് നീ തസ്ബീഹ് അഥവാ സ്തോത്ര കീർത്തനം നടത്തിക്കൊള്ളുക നീ സുജൂദ് അഥവാ സാഷ്ടാംഗ നമസ്കാരം ചെയ്യുന്നവരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യുക
1: വചനം 99 വഅബുദ് ആരാധിക്കുകയും ചെയ്യുക റബ്ബക നിന്റെ റബ്ബിനെ ഹത്താ യഅതിയക നിനക്ക് വരുന്നതുവരെ അൽ യഖീൻ ഉറപ്പ് മരണം
2: വഅബുദ് റബ്ബക ഹത്താ യഅതിയക അൽ യഖീൻ
3: നിനക്ക് ആ ഉറപ്പ് അഥവാ മരണം വന്നെത്തുന്നതുവരേക്കും നിന്റെ റബ്ബിനെ നീ ആരാധിക്കുകയും ചെയ്യുക
4: പരിഹാസകരുടെ ശല്യം തീർത്തുകൊടുക്കുമെന്ന് കഴിഞ്ഞ വചനങ്ങളിൽ വാഗ്ദാനം ചെയ്ത ശേഷം മറ്റൊരു സമാധാന സന്ദേശം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകുന്നു. അവരുടെ ശല്യവും നിഷേധവും കാരണം കുറെ മനഃപ്രയാസവും ബുദ്ധിമുട്ടും തനിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അതിനെപ്പറ്റി പരിഭവിക്കുകയോ വിഷാദിക്കുകയോ വേണ്ടതില്ല. അള്ളാഹുവിന് തസ്ബീഹ് അഥവാ സ്തോത്രകീർത്തനം, ഹംദ് അഥവാ സ്തുതികീർത്തനം, സുജൂദ് അഥവാ സാഷ്ടാക നമസ്കാരം മുതലായവ അനുഷ്ഠിച്ചുകൊണ്ട് കാര്യങ്ങൾ അള്ളാഹുവിൽ അർപ്പിച്ചുകൊള്ളുക. എല്ലാം അള്ളാഹു ശുഭകരമായി കലാശിപ്പിച്ചു തരും എന്ന് സാരം. അവസാനമായി മരണം വരെയും അള്ളാഹുവിന്റെ ആരാധന നിലനിർത്തണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദേശിക്കുകയും ചെയ്തിരിക്കുന്നു. അൽ യഖീൻ എന്ന വാക്കിന് ഉറപ്പ്, ദൃഢത, ഉറച്ച വിശ്വാസം എന്നൊക്കെയാണ് ഭാഷാർത്ഥം. മരണമാണിവിടെ ഉദ്ദേശം. ആർക്കും ഒരു സംശയവുമില്ലാത്ത കാര്യമാണല്ലോ മരണം. പൊതുവിൽ എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളുടെയും അഭിപ്രായവും അതുതന്നെ. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഇതിന് തെളിവും ഉദ്ധരിക്കപ്പെടുന്നു. നരകവാസികൾ നരകത്തിൽ വെച്ച് ഇങ്ങനെ വിലപിക്കുന്നതായി അള്ളാഹു ഉദ്ധരിച്ചിരിക്കുന്നു. വക്കുന്ന നുക്കദ്ദീബു ബിയൗമിദ്ദീൻ ഹത്ത അത്താനൽ യഖീൻ സാരം, ഞങ്ങൾക്ക് ഉറപ്പ് വരുന്നതുവരെ ഞങ്ങൾ പ്രതിഫല ദിവസത്തെ വ്യാജമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ധ്യായം 74, 46, 47 വചനങ്ങൾ. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു മരണമടഞ്ഞപ്പോൾ ഉമ്മുൽ അലാ റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ നടന്ന ഒരു സംഭാഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അമ്മാ ഹുവ ഫഖദ് ജാഅഹുൽ യഖീൻ വ അന്ന ലഅർജു ലഹുൽ ഖൈർ. എന്നാൽ അദ്ദേഹത്തിന് ഉറപ്പ് വന്നു കഴിഞ്ഞു, ഞാൻ അദ്ദേഹത്തിന് നന്മ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ബുഖാരി. ഇവിടങ്ങളിൽ ഉറപ്പുകൊണ്ട് വിവക്ഷ മരണം തന്നെയാണെന്ന് വ്യക്തമാണല്ലോ. ഭാഷാർത്ഥത്തെ അടിസ്ഥാനമാക്കി ഉറപ്പായ അറിവും വിശ്വാസവും ലഭിക്കുന്നതുവരെ മാത്രമേ നമസ്കാരം മുതലായ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കേണ്ടതുള്ളൂവെന്നും ഉറപ്പായ അറിവും വിശ്വാസവും ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ആവശ്യമില്ലെന്നും സൂഫി വേഷധാരികളായ ചില സ്വാർത്ഥതികൾ ഈ അവസാന വചനത്തെ ആസ്പദമാക്കി സമർത്ഥിക്കാറുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ നിന്ന് തന്നെയുള്ള ഒരു വ്യതിയാനമത്രേ. അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണല്ലോ ഏറ്റവും ഉറപ്പായ അറിവും വിശ്വാസവുമുള്ളവർ. എന്നിട്ട് പോലും അവരാരും ആരാധനാകർമ്മങ്ങൾ ഉപേക്ഷിച്ചിരുന്നില്ലെന്ന് മാത്രമല്ല, മറ്റാരേക്കാളും കൂടുതൽ കർശനം അതിൽ സ്വീകരിക്കുകയായിരുന്നു അവർ ചെയ്തിരുന്നത്. അത്രയുമല്ല, അറിവും വിശ്വാസവും വർദ്ധിക്കും തോറും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കുന്നതിലും ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുന്നതിലും കൂടുതൽ നിഷ്കർഷ പാലിക്കുകയാണുണ്ടാവുക. അതാണ് വേണ്ടതും. ഉറപ്പ് വരിക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസാക്ഷിക്ക് ബോധ്യം വരിക എന്നാണെന്നും ഇപ്പോൾ ചിലർ പ്രസ്താവിച്ചു കാണുന്നു. വിശദീകരണ വേളയിൽ ചിലപ്പോൾ ഇതിന് എന്തെങ്കിലും ന്യായീകരണവും കണ്ടേക്കുമെങ്കിലും പലപ്പോഴും ഈ അർത്ഥം സ്വീകരിക്കുന്നത് അപകടകരവും സത്യവിരുദ്ധവുമായിട്ടാണ് അനുഭവപ്പെടുക. മേലുദ്ധരിച്ച ഖുർആൻ വചനത്തിലും നബി വചനത്തിലും മരണം എന്നല്ലാതെ ഈ രണ്ടർത്ഥങ്ങളും ശരിയാകാത്ത സ്ഥിതിക്ക് ഇവിടെയും ഉറപ്പുകൊണ്ടുദ്ദേശം മരണമാണെന്ന് വെക്കുവാൻ അറിവും വിശ്വാസവും മനസാക്ഷിയും ഉള്ളവരാരും മടിക്കുവാൻ കാരണമില്ലതാനും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി ചെയ്തതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അടിയാൻ അവന്റെ റബ്ബിനോട് ഏറ്റവും അടുപ്പമുള്ളവനായിരിക്കുന്നത് അവൻ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥന അധികരിപ്പിക്കുവീൻ. മുസ്ലിം. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ല വിചാരവും അഥവാ ദുഃഖവും ബാധിച്ചാൽ അവിടുന്ന് നമസ്കരിക്കുമായിരുന്നു. അബൂദാവൂദ്. മരണം വരെ അള്ളാഹുവിനെ ആരാധിക്കുകയും തസ്ബീഹ്, ഹംദ്, സുജൂദ് മുതലായ പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്
5: ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി ഖത്മുൽ ഖുർആൻ.
6: ബിസ്

0: ജസാക്കും അല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഖത്തമുൽ ഖുർആൻ.
1: أعوذ بالله من الشيطان الرجيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടുന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിന്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന, ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനു വേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ. സൂറത്ത് മുജാദില 11-ാമത്തെ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഹാഫിദ് അബ്ദുൽ ശുക്കൂർ നമ്മളുമായി പങ്കുവെക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ അറിയാതെയൊക്കെ കണ്ടുവരാറുള്ള അബദ്ധങ്ങളുമായി ഇൻഷാല്ലാ നമ്മൾ പഠിച്ചു വരുന്നത് സൂറത്തുൽ മുജാദിലയിലെ 11-ാമത്തെ ആയത്താണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്.
3: يا ايها الذين امنوا اذا قيل لكم تفسحوا في المجالس فافسحوا يفسح الله لكم واذا قيل انشزوا فانشزوا يرفع الله الذين امنوا منكم والذين أوتوا العلم درجات والله بما تعملون خبير
4: يا أيها الذين آمنوا يا أيها
2: مد منفصلാണ് 4 5 ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണ്. മദ്ദിന്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അയ്യുഹ എന്ന പദത്തിൽ, അങ്ങനെ വേറെ വേറെ പദത്തിലാവുമ്പോഴാണ് മദ്ദിൻ്റെ അക്ഷരങ്ങളും ഹംസയും വേറെ വേറെ പദത്തിലാവുമ്പോഴാണ് മുൻഫസിൽ എന്ന് പറയുന്നത്. 4-5 ഹർക്കത്ത് വരെ നീട്ടാം എന്നാണ്. അല്ലദീന കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലദീന എന്നുള്ള ഈ പദം, അല്ലെങ്കിൽ ദാലിക, ഇദൻ, അഊദു ഒക്കെ, ഇവിടെയെല്ലാം ദാലിൻ്റെ ഉച്ചാരണം അല്ലെങ്കിൽ ആ ഒരു ശബ്ദം പലപ്പോഴും മാറും അധികം ആളുകളിലും. അല്ലസീന, ഔദു, ഇസൻ, സാലിക ഇങ്ങനെയൊക്കെയാണ് ധാരാളം ആളുകൾ പറയാറുള്ളത്. അതുകൊണ്ട് സായോ ദായോ ഒന്നുമല്ല. ദാൽ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം. അതിൻ്റെ നാവിൻ്റെ അറ്റം, അതാണ് ദാലിക, ഇദൻ, ഔദു, അല്ലദീന എന്നൊക്കെ. യാ അയ്യുഹല്ലദീന ആമനു, ആമനു ഹംസ തൊണ്ടയുടെ താഴെ ഭാഗമാണ് മഖ്റജ്. ഇത് രണ്ടും തൊണ്ടയുടെ താഴെ ഭാഗം. ആമനു ഇദാ ഖീല ലകും, ഇദാ ഇസാ അല്ല, ഇദാ ഖീല, ഖാഫ് ചെറുനാക്കിൻ്റെ ഭാഗമാണ് മഖ്റജ്. ഖീല, ഖീല ലകും, ലകും തഫസ്സഹു, തഫസ്സഹു അല്ല, അങ്ങനെ പറഞ്ഞാലും തഫസ്സഹു എന്നാവും, പക്ഷെ ഖുർആനിൻ്റെ ഒരു ശൈലി ആവുകയില്ല. തഫസ്സഹു, തഫ, ത ലൈറ്റായിട്ട് ഉച്ചരിക്കണം, ഫ ലൈറ്റായിട്ട് ഉച്ചരിക്കണം, സീന് ലൈറ്റായിട്ട് ഉച്ചരിക്കണം, ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. ഇതെല്ലാം ശ്രദ്ധിച്ച് ഓരോ അക്ഷരത്തിനും നൽകേണ്ട ഹക്കുകൾ നൽകിക്കൊണ്ട് കൃത്യമായിട്ട് ഉച്ചാരണം അത് മഖ്റജിൽ നിന്നും ഉച്ചരിക്കുക തന്നെ വേണം. അതാണ് അതിൻ്റെ ശൈലി, ഭംഗി എന്നൊക്കെ പറയും. തഫസ്സഹു, തഫസ്സഹു ഫിൽ മജാലിസി, ഫിൽ മജാലിസി, ഫഫ്സഹു, ഫഫ്സഹു, തൊണ്ടയുടെ മധ്യഭാഗം. ഫഫ്സഹു യഫ്സഹില്ലാഹു ലകും, യഫ്സഹി, യഫ്സഹില്ലാഹു ലകും, വഇദാ ഖീല, വഇസാ അല്ല, വഇദാ ഖീല, വഇദാ ഖീല ശുസു, വഇദാ ഖീല ശുസു. ഇവിടെ ഉൻ ശുസു എന്നുള്ളതിൽ സാക്കിനായ നൂന് ശേഷം ഷീനാണ്, അവ്യക്തമാക്കി മണിക്കണം. ഉൻ ശുസു, ഖീല ശുസു, ഖീല ശുസു, ഷു സു,
4: وإذا قيل انشزوا فانشزوا.
2: വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് മഷാല്ല വളരെ ഭംഗിയായിട്ട് പറയണം ചെയ്യാൻ പറ്റുന്ന കേൾക്കുന്ന ആളുകൾക്ക് നല്ല സ്വരമാധുര്യത്തോടുകൂടെ ഓതുകയാണെങ്കിൽ കേൾക്കുന്ന ആളുകൾക്ക് വല്ലാത്തൊരു ആസ്വാദനം ഉണ്ടാക്കുന്ന പ്രയോഗങ്ങളാണ് ഇതൊക്കെ.
4: ആ
2: ഒരു ആസ്വാദനം കിട്ടണമെങ്കിൽ കൃത്യമായ അക്ഷരങ്ങളുടെ ആ ഒരു ഉച്ചാരണവും പ്രയോഗമൊക്കെ ശരിയാക്കി കൊണ്ടായിരിക്കണം പാരായണം ചെയ്യേണ്ടത്.
4: وإذا قيل انشزوا فانشزوا يرفع الله يرفع الله يرفع الله الذين

0: ربكم والذين أوتوا العلم والذين أوتوا العلم درجات در درجات درجات را ഇനെ കണപ്പിക്കണം درجات അല്ല درج درجات അതുപോലെ അവിടെ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 ഹർക്കത്തിൻ്റെ ആ ഒരു ഖദറിലാണ് നീട്ടി നിർത്തേണ്ടത്. നിർത്തുമ്പോഴും താഇന് സുക്കൂൺ നൽകണം, ത ഉച്ചാരണത്തിൽ കൊണ്ടുവരണം, അഥവാ അത് പറയണം. ദറജാ അല്ല ദറജത്ത്, അറ്റ് ദറജത്ത്, ഇങ്ങനെ ഉച്ചാരണത്തിൽ കൊണ്ടുവരണം. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, വല്ലാഹു ബിമാ തഅമലൂന, തഅമലൂന അല്ല ത തഅമലൂന. ഐൻ ഉച്ചരിക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഐനും ഹംസയും ആ ശബ്ദത്തിൽ തന്നെ മാറ്റമുണ്ട്. ആമനു ഹംസ തൊണ്ടയുടെ താഴെ ഭാഗമാണ്, ഐന് തൊണ്ടയുടെ മധ്യഭാഗം. അത് മഹ്റജ് കൃത്യമായിട്ട് ഉച്ച അഥവാ ആ ഒരു ശബ്ദം കൃത്യമാക്കുവാൻ ശ്രദ്ധിക്കണം. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, ഖബീർ ആണ്, ഖബീർ, ഖബീർ അല്ല ഖബീർ. റാഇനെ തർഖീഖ് ചെയ്യണം, ഖബീർ എന്ന് പറയരുത്, ഖബീർ, ഖബീർ എന്നാണ്. ഇൻഷാല്ലാ ഈ ആയത്ത് ഒന്നുകൂടെ ഓതാം. يا ايها الذين امنوا اذا قيل لكم تفسحوا في المجالس اذا قيل لكم تفسحوا في المجالس فافسحوا يفسح الله لكم واذا قيل انشزوا فانشزوا يرفع الله الذين امنوا منكم والذين اوتوا العلم درجات والله بما تعملون خبير. سورة مجادلة 11-ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ ഓതിക്കേൾപ്പിച്ചത്. ശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പാരായണം ചെയ്യുവാനും പഠിക്കുവാനൊക്കെ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, ജസാകല്ലാഹു ഖൈറ. അത്തഹ്സീൻ ഇതോടെ സമാപിക്കുന്നു. സൂറത്ത് മുജാദില 11-ാമത്തെ ആയത്തിൻ്റെ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, തജ്വീദ് നിയമങ്ങൾ നമ്മളുമായി പങ്കുവച്ചത് ഹാഫിൽ അബ്ദുഷുക്കൂർ.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക

0: വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദയസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ളുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം, കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
1: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയിസ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മതവിജ്ഞാന പഠനത്തിന് കാലത്തിന്റെ വരദാനം ഈ മദ്രസ. പ്രക്ഷേപണം രാവിലെ 7:10 വൈകുന്നേരം 6:05 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും, കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ ഈ മദ്രസ.
4: ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: أعوذ بالله من الشيطان الرجيم.

നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ആറാമത്തെ അധ്യായം സൂറത്തു അൻആം 122 മുതൽ 127 കൂടി വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നാസർ അൽഹംദ്.

0: നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 20-ാമത്തെ അധ്യായം സൂറത്തു ത്വാഹ 98 മുതൽ 114 കൂടി വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നാസർ അൽ ഖത്തമി.
1: ഹായ് കൂട്ടുകാരെ, ഇതാ വരുന്നു പീസ് റേഡിയോ കുട്ടികൾക്കായി അവതരിപ്പിക്കുന്ന കിടിലൻ പരിപാടികളുമായി. സ്റ്റാർ ക്വസ്റ്റ് പ്ലസ് കിഡ്സ് റേഡിയോ ഓഡിഷൻ പ്രോഗ്രാമുകളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളുടെ സർഗ വിരുന്ന് സ്റ്റാർ ക്വസ്റ്റ് പ്ലസ്. ഇനി സ്റ്റാർ ക്വസ്റ്റിൽ നമുക്ക് സ്റ്റാറുകളെ കേട്ടിരിക്കാം. ഈ വരുന്ന വെള്ളിയാഴ്ച മുതൽ പീസ് റേഡിയോയിൽ ആരംഭിക്കുന്നു സ്റ്റാർ ക്വസ്റ്റ് പ്ലസ് ആദ്യ പരമ്പര. കേൾക്കൂ, നന്മയുടെ ഈ ലോകം കേട്ടുകൊണ്ടേയിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.

0: ഇതോടുകൂടി ഹറമൈൻ ലൈവ് സമാപിക്കുന്നു.
1: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അദ്ധ്യായം 14, സൂറ ഇബ്രാഹിം 40 മുതൽ 52 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അൽ ജലീൽ.
1: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ, പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ടെ ഇറക്കലാണ് സാധാരണ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു. അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15-20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, ലോകപ്രസിദ്ധ ഖുർആൻ പണ്ഡിതരുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ ആലു ഇമ്രാൻ 156 വചനം മുതൽ അവസാനം വരെയും സൂറ നിസാ 1-88 വരെയുള്ള വചനങ്ങളുമാണ് നാം കേൾക്കുന്നത്. പാരായണം ചെയ്യുന്നത് അഹമ്മദ് അൽ അജ്മി.
5: أعوذ بالله من الشيطان الرجيم.

وليست التوبة للذين يعملون السيئات حتى

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ ആലു ഇംറാൻ 156 മുതൽ അവസാന വചനം വരെയും സൂറ നിസാ 1 മുതൽ 88 വരെയുള്ള വചനങ്ങളുമാണ് നാം കേട്ടത്. പാരായണം ചെയ്തത് അഹമ്മദ് അൽ അജ്മി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ അടുത്തതായി നിഷാദ് സലഫി അവതരിപ്പിക്കുന്ന ഹൃദയവസന്തം.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലി വസല്ലിമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن نشأ نغرقهم

സൂറയാസിനിലെ 43-44 ആയത്തുകളാണ് കേട്ടത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്ത ഭാഗം ശ്രോതാക്കളുടെ ശ്രദ്ധയിലുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പരലോകത്തെ സംബന്ധിച്ച് അല്ലാഹു മനുഷ്യനെ മറ്റൊരു ലോകത്തൊരുമിച്ച് കൂട്ടുമെന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് കഴിഞ്ഞ കുറേ ആയത്തുകളായി ചർച്ച ചെയ്യുന്നത്. അതിൽ അവസാനം പറഞ്ഞത് വാഹനങ്ങളെ സംബന്ധിച്ചാണ്. 41-ാമത്തെ ആയത്തിൽ വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളെ സംബന്ധിച്ചും 42-ാമത്തെ ആയത്തിൽ മറ്റു വാഹനങ്ങളെ സംബന്ധിച്ചുമാണ് സൂചിപ്പിക്കുന്നത് എന്ന് ചില തഫ്സീറുകൾ മുന്നിൽ വെച്ചുകൊണ്ട് സൂചിപ്പിച്ചത് ഓർക്കുന്നുണ്ടാകും. ഭാരമേറിയ കപ്പലുകളിൽ മനുഷ്യസന്തതികളെ നാം വഹിക്കുന്നു എന്നത് അവർക്കുള്ള ദൃഷ്ടാന്തമാണ്. കപ്പലുകൾ പോലെയുള്ള അവർ സഞ്ചരിക്കുന്ന മറ്റു പലതും അവർക്ക് വേണ്ടി നാം സൃഷ്ടിക്കുകയും ചെയ്തു. ഇതാണ് ആ രണ്ട് ആയത്തുകളിലൂടെ അല്ലാഹു പറഞ്ഞത്. ഇനി അടുത്ത ആയത്തിൽ എന്താണ് സൂചിപ്പിക്കുന്നത്? അതേ ആയത്തുകളുടെ തുടർച്ചയാണ് ഈ രണ്ട് ആയത്തുകൾ. നേരത്തെ പറഞ്ഞ 41-42 ആയത്തുകളുടെ തുടർച്ചയാണ് 43-44 ആയത്തുകൾ. അതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് അതിൻ്റെ പാരായണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വ ഇന്നശ ഉനോറിഖുഹും ഖാഫ് പാരായണം ചെയ്യുമ്പോൾ സുക്കൂനുള്ള ഖാഫുകൾ, ഖാഫ് പുള്ളിയുള്ള ഖാഫ്, അത് ഖ എന്ന് കുറച്ച് കനപ്പിച്ചു തന്നെ ഉച്ചരിക്കണം. എന്നാൽ മറ്റു അക്ഷരങ്ങൾ അങ്ങനെ ഉച്ചരിക്കേണ്ടതുമില്ല. 5 അക്ഷരങ്ങളാണ് കനപ്പിച്ചുച്ചരിക്കേണ്ടത്. ഹൃദയവസന്തത്തിലെ മറ്റു പല എപ്പിസോഡുകളിൽ നിന്നും ഈ ഒരു കാര്യം വിശദീകരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഒരു കുറച്ച് സ്വരഭാരത്തോടുകൂടി കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഖാഫ്, ത്വാ, ബ, ജീം, ദാല്. ഖ, ത്വാ, ബ, ജ, ദ, ഈ 5 അക്ഷരങ്ങൾ ഹുറൂഫുൽ ഖൽഖല, ഹുറൂഫുൽ ഖൽഖല എന്ന് ഇവയെ സംബന്ധിച്ച് പറയും. അവയുടെ ആ സാങ്കേതിക നാമം ഇനി നമുക്ക് ഓർമ്മയിലില്ലെങ്കിലും ഈ 5 അക്ഷരങ്ങൾ പെനയും കടലാസും കയ്യിലുള്ളവരൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഇവയെ ഓർത്തു വെക്കാൻ ഈ 5 അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തൊരു വാക്കുണ്ടാക്കിയിട്ടുണ്ട്, ഖുതുബു ജദ്. ഖുതുബു ജദ്, ഖാഫ്, ത്വാ, ബാ, ജീം, ദാല്. എന്താണ് ഇവയുടെ പ്രത്യേകത? ഇവയ്ക്ക് സുക്കൂനോടുകൂടി ഉച്ചരിക്കുമ്പോൾ കുറച്ച് കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വസ്സമാഇ ദാതിൽ ബുറൂജ്, ബുറൂജ്, ബുറൂജ് അന്നെ പറ്റില്ല, ബുറൂജ്. ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് പറ്റില്ല. ഖുൽ ഹുവല്ലാഹു അഹദ്,
അല്ലാഹു സ്വമദ്. നമ്മളെപ്പോഴും ഓതുന്ന അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾക്ക് ശേഷം പാരായണം ചെയ്യാറുള്ള സൂറത്താണ്. പക്ഷേ ഈ നിയമം നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ?

ആണ് അത് വേണ്ടത്. എന്നാൽ ഖാഫ് ബാ ത്വാ ജീം ദാല് ഇവ കുറച്ച് കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇതിൻ്റെ മുമ്പുള്ള ആയത്തുകൾ എടുത്ത സന്ദർഭത്തിൽ അതിൻ്റെ ഒരു പാരായണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വഹലഖ്നാലഹും 42-ാമത്തെ ആയത്താണ് ഇപ്പോൾ പറയുന്നത്. വഹലഖ്നാലഹും വഹലഖ്നാലഹും എന്നല്ല, വഹലഖ്നാലഹും എന്നല്ല, വഹലഖ്നാലഹും മിമ്മിസ്ലിഹി മിമ്മിസ്ലിഹി എന്നല്ല, മിസ്ലിഹി എന്നല്ല, മിമ്മിസ്ലിഹി മിമ്മിസ്ലിഹി മായർ കബൂൻ അല്ല, മായർ കബൂൻ. അതിൻ്റെ ഒരു ആകത്തുക ശ്രോതാക്കൾ ഉൾക്കൊണ്ടിട്ടുണ്ടാകും, മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് മനസ്സിലാക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഇങ്ങനെയാണ് ഓതേണ്ടത്. വ്യക്തമാവാതെ മണിച്ചുകൊണ്ടാണ് അവിടെ ഓതേണ്ടത്. ഇങ്ങനെയാണ് ഒന്ന് ശ്രദ്ധിക്കുക. വലാഹും യുൻഖദൂൻ. പ്രധാനമായും ആ രണ്ടായത്തുകളിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം എന്ന നിലക്ക് അത്രയുമാണ് സൂചിപ്പിക്കാനുള്ളത്. തജ്വീദിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഈ ആയത്ത് ഓതുന്നിടത്ത് ഇത്രയധികം സമയമെടുക്കുന്നത് എന്ന് ശ്രോതാക്കൾ ആരും ചിന്തിക്കുന്നുണ്ടാവുകയില്ല. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഹൃദയവസന്തത്തിൻ്റെ ഈ യാസീൻ കൈകാര്യം ചെയ്തു തുടങ്ങിയ അന്നു മുതലുള്ള ഏകദേശം ഒരു 10-12 എപ്പിസോഡുകളിൽ തജ്വീദിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു 2 വാക്ക് പറയാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ എന്തിനെത്ര അധികം സമയം ഈ ഓത്തിന് വേണ്ടി അങ്ങനെ അതൊരു സുഖമില്ല എന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ ഒരു ഗൗരവം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയത്തിൽ പഠിപ്പിച്ച ഒരു പ്രാധാന്യം സൂചിപ്പിച്ചുകൊണ്ട് പലതവണ നമ്മൾ അതിൽ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കാതെ അത് ഉൾക്കൊള്ളാതിരുന്നാൽ ഇതൊക്കെ ഈ സംസാരങ്ങളൊക്കെ നമുക്ക് അത്ര ഒരു സുഖം തോന്നുകയില്ല. എന്നാൽ അതിൻ്റെ ഗൗരവവും പ്രാധാന്യവും മനസ്സിലാകുമ്പോൾ നമ്മൾ അതിനെ നല്ലപോലെ ശ്രദ്ധിച്ച് അത് പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ആ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ഒരല്പസമയം നമ്മൾ ഇതിനു വേണ്ടി നീക്കിവെക്കുന്നത്. ഇനി നമുക്കതിൻ്റെ ആശയത്തിലേക്ക് അർത്ഥത്തിലേക്ക് കടക്കാം. വ ഇന്നശ, ഇത് നമുക്കൊക്കെ സുപരിചിതമായൊരു വാക്കാണ്. ഇന്നശ നശ ഏതായിരിക്കും ആ വാക്ക്? ജീവിതത്തിൽ ഒരു വിശ്വാസി എപ്പോഴും സർവസാധാരണയായി ഉപയോഗിക്കാറുള്ളൊരു വാക്കാണത്. ഏതാണ് ആ വാക്ക്? ഷാ. ഇപ്പോൾ ശ്രോതാക്കൾക്ക് അത് ഓർമ്മയിലേക്ക് വന്നിട്ടുണ്ടാവും. എവിടെയാണ് നമ്മളത് ഉപയോഗിക്കാറുള്ളത്? ഇൻ ഷാ അള്ളാഹു, ഇൻഷാ അള്ളാഹ് നമ്മൾ പറയാറുണ്ട്. മാ ഷാ അള്ളാഹു, മാ ഷാ അള്ളാഹ്, ഷാ ഇൻ ഷാ അള്ളാഹു. 3 വാക്കുകളാണത്, അതിലെ നടുവിലെ വാക്കാണ് ഷാ. മാ ഷാ അള്ളാഹു അല്ലേ, അതിൽ മൂന്ന് കലിമത്തുണ്ട്, അതിലെ നടുവിലുള്ള കലിമത്താണ് ഷാ. എന്താ ഷാ എന്ന് പറഞ്ഞാൽ അർത്ഥം? ഷാ യഷാഉ മശീഅത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക. ഇൻ എന്ന് പറഞ്ഞാൽ എങ്കിൽ, ഇൻ നശ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, നഖ്രിഖുഹും അവരെ നാം മുക്കിക്കളയുമായിരുന്നു, വെള്ളത്തിൽ മുക്കിക്കളയുമായിരുന്നു. ആരെ സംബന്ധിച്ചാണ് പറയുന്നത്? നേരത്തെ പറഞ്ഞു, മുകളിൽ പറഞ്ഞ 2 ആയത്തുകളുടെ തുടർച്ചയാണിത്. മുകളിൽ പറഞ്ഞത് വആയതുല്ലഹും അന്നാ ഹമൽനാ ദുരിയതഹും, അവർക്കുള്ള ദൃഷ്ടാന്തമാണ് നാം അവരെ ഫിൽ ഫുൽകിൽ മഷ്ഹൂൻ കപ്പലുകളിൽ വഹിച്ചിട്ടുണ്ട് എന്ന്. കപ്പലുകളിൽ നാം അവരെ ചുമന്നു എന്നത് അവർക്കുള്ള ദൃഷ്ടാന്തമാകുന്നു. എന്നിട്ട് അള്ളാഹു പറയാണ്, കപ്പലിൽ അവരെ ചുമന്നത് അവർക്കുള്ള ദൃഷ്ടാന്തമാണ്, എന്നാൽ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ
ഇന്നശ നോ

0: ഫറിഖുഹും, നാം അവരെ മുക്കിക്കളയുമായിരുന്നു. ഫലാ സ്വരീഖ ലഹും, അങ്ങനെ സംഭവിച്ചാൽ, നാം അവരെ മുക്കിക്കളഞ്ഞാൽ, വെള്ളത്തിൽ മുക്കിയാൽ, ഫലാ സ്വരീഖ ലഹും, അവർക്കൊരു സഹായിയും ഉണ്ടാവുകയില്ല. വലാഹും യുൻഖദൂൻ, അവർ രക്ഷപ്പെടുകയുമില്ല. അൻഖദ യുൻഖിദു എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തുക. യുൻഖദു എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തപ്പെടുക, മറ്റുള്ളവർ നമ്മെ രക്ഷപ്പെടുത്തുക. അഥവാ അവരൊരിക്കലും ആരും അവരെ രക്ഷപ്പെടുത്താനുണ്ടാവില്ല. വലാഹും, അവരല്ല യുൻഖദൂൻ രക്ഷപ്പെടുത്തപ്പെടുന്നവർ, അവർ രക്ഷപ്പെടുകയുമില്ല. ഒന്നുകൂടെ പറയാം, കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. ഒരിക്കൽ കൂടി വാക്കുകളുടെ അർത്ഥം പറയുക, എഴുതിയെടുക്കുന്നവർ ശ്രദ്ധിച്ചെഴുതിയെടുക്കുക, മനസ്സ് കൊടുത്ത് ശ്രദ്ധിക്കുക. ഇൻ, എങ്കിൽ, നശ, നാം ഉദ്ദേശിച്ചു. ഇൻ നശ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, നഖരിഖുഹും, അവരെ നാം മുക്കിക്കളയുമായിരുന്നു. ഫലാ സ്വരീഖ ലഹും, അപ്പോൾ അവരെ ആരും രക്ഷപ്പെടുത്തുകയില്ല. വലാഹും യുൻഖദൂൻ, അവർ രക്ഷപ്പെടുകയുമില്ല. ഫലാ സ്വരീഖ ലഹും എന്ന് പറഞ്ഞാൽ അവരെ സഹായിക്കുകയില്ല, ആരും സഹായിക്കുകയില്ല. അങ്ങനെയാണ്, ഫലാ സ്വരീഖ ലഹും, അവരെ ആരും സഹായിക്കുകയില്ല. വലാഹും യുൻഖദൂൻ, അവർ രക്ഷപ്പെടുകയുമില്ല. ഇതാണ് ആ രണ്ട് വാക്കുകളുടെയും ആ ആയത്തിൻ്റെ മൊത്തത്തിലുള്ളൊരർത്ഥം. നാം, അള്ളാഹു പറയാണ്, കപ്പലിൽ നാം അവരെ വഹിച്ചു കൊണ്ടുപോകുന്നു, എന്നാൽ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരെ വെള്ളത്തിൽ താഴ്ത്തിക്കളയും. അങ്ങനെ വെള്ളത്തിൽ താഴ്ത്തിയാലോ ആരും അവരെ സഹായിക്കാനില്ല. ലാ അഹദുൻ യസ്രിഖു ലഹും ഫയുആവിനുഹും, അവർക്ക് വേണ്ടി ഉറക്ക സഹായത്തിനായി, സ്വറാഹത്ത് പറഞ്ഞാൽ ഉറക്കെ അട്ടഹസിക്കുക, സഹായത്തിന് വേണ്ടി വിളിച്ചു കരയുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ആരും അവർക്ക് വേണ്ടി, സഹായത്തിന് വേണ്ടി ഉറക്ക കരയാനോ, ഫയുആവിനുഹും അലശിദ്ദ, അവർ അകപ്പെട്ട അപകടത്തിൽ നിന്ന് അവരെ ആരെങ്കിലും രക്ഷപ്പെടുത്താനോ ഉണ്ടാവുകയില്ല. വലാഹും യുൻഖദൂൻ, അവർ അകപ്പെട്ട ആ അപകടത്തിൽ അവരെ സഹായിക്കാനോ ആരും ഉണ്ടാവുകയില്ല. വലാഹും യുൻഖദൂൻ, അവർ രക്ഷപ്പെടുകയുമില്ല. സുഹൃത്തുക്കളെ, പടച്ചോ നമ്മളെ അങ്ങോട്ട് മുക്കിക്കളയാൻ തീരുമാനിച്ചാൽ, അള്ളാഹു നമുക്ക് തന്ന വാഹനമെന്ന അനുഗ്രഹത്തിൽ അത് നമുക്ക് ഉപയോഗപ്പെടാത്തൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് അത് അള്ളാഹു ആ നിഅമത്തൻ പിൻവലിച്ചാൽ, അനുഗ്രഹം ആ കാരുണ്യം പിൻവലിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? അല്ലെ, ആരാ നമ്മളെ രക്ഷപ്പെടുത്തുക? ആർക്കാ നമ്മളെ രക്ഷപ്പെടുത്താൻ സാധിക്കുക? നമ്മുടെ മനസ്സിലേക്ക് ഈ വാക്കുകൾ പറയുമ്പോൾ ഒരുപാട് ചിത്രങ്ങൾ കടന്നു വരുന്നുണ്ടാകും, ഒരുപാട് സംഭവങ്ങൾ ഓർമ്മയിലേക്ക് കടന്നു വരുന്നുണ്ടാകും. അപകടങ്ങളുടെ, റോഡപകടങ്ങളുടെ, വിമാനപകടങ്ങളുടെ, കപ്പലപകടങ്ങളുടെ ധാരാളം ഓർമ്മകൾ, സംഭവങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നുണ്ടാകും അല്ലേ. എത്ര അത്യാധുനിക സൗകര്യമുള്ള വാഹനങ്ങൾ റോഡുകളിൽ അപകടത്തിൽപ്പെട്ട് ആളുകൾ മരിച്ചു പോകുന്നു. ആരെ രക്ഷപ്പെടുത്താനുള്ളത്? ആർക്കാ പിടിച്ചു നിർത്താൻ സാധിച്ചത്? ട്രാഫിക് സിഗ്നലുകളുണ്ട്, റോഡിലെ വേഗത നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അല്ലേ. വാഹനങ്ങളിൽ എയർ ബാഗുകൾ സംവിധാനിച്ചിട്ടും അപകടങ്ങൾ ഉണ്ടാകുന്നു, കാറുകൾ തകർന്നു തരിപ്പണമാകുന്നു, മനുഷ്യർ മരിച്ചു പോകുന്നു. ഒറ്റ അപകടത്തിൽ തന്നെ ബസ്സുകളിലുള്ള നിരവധി ആളുകൾ മരണം സംഭവിക്കുന്നു. ഇതാ ഈ എപ്പിസോഡ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ആഴ്ചയിലാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഒരു വലിയ ട്രെയിൻ അപകടമുണ്ടായത്. കൺപൂരിലുണ്ടായ ട്രെയിൻ അപകടത്തിൽ 100-ൽ അധികം വരുന്ന, 150-ഓളം വരുന്ന ആളുകളാണ് ഒറ്റ രാത്രി, ഒറ്റ ദിവസം മരണം സംഭവിച്ചത്. യഥാർത്ഥത്തിൽ ഒരു റെയിൽവേ സംവിധാനം, റെയിൽവേ ട്രാക്ക് എന്നൊക്കെ പറഞ്ഞാൽ എന്തുമാത്രം എത്രയോ കഴിവും മികവും വിദ്യാസമ്പന്നരുമായ എഞ്ചിനീയർമാരുടെ ബദ്ധശ്രദ്ധയുണ്ട് അത് ട്രാക്ക് മാറിപ്പോകാതിരിക്കാൻ. ഓരോ ദിവസവും ട്രാക്കുകളിൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, അത് പരിശോധിക്കാൻ വേണ്ടി ധാരാളം ജോലിക്കാരുണ്ട്. പക്ഷേ എന്തു ചെയ്യാം, അള്ളാഹുവിൻ്റെ വിധിയെത്തുമ്പോൾ മനുഷ്യൻ്റെ സംവിധാനങ്ങൾ തകരുന്നു. ഒരേ സമയം 100-ക്കണക്കിന് ആളുകൾ അവരുടെ മരണം സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ ഉപയോഗിച്ച ആ വാചകങ്ങൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താ ഇവിടെ പറയുന്നത്? എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ പറയുന്നത്? അള്ളാഹു അവരെ മുക്കിക്കളഞ്ഞാൽ, നശിപ്പിച്ചു കളഞ്ഞാൽ. ഇപ്പോൾ നമുക്കറിയാം 1912 ടൈറ്റാനിക് എന്ന് പറയുന്ന വലിയൊരു കപ്പലിൻ്റെ ദുരന്തം, ലോകം മുഴുവൻ ചർച്ച ചെയ്തൊരു കപ്പൽ ദുരന്തമുണ്ടായത്. അക്കാലഘട്ടത്തിൽ 100 കോടി രൂപ ചെലവഴിച്ചു നിർമ്മിച്ച ഏറ്റവും വലിയ ഒരു സംവിധാനം, 1000 യാത്രക്കാരെയും ചുമന്നു കൊണ്ടുപോകാൻ കഴിയാവുന്ന വലിയൊരു വാഹനം, അതിനകത്ത് കളിസ്ഥലങ്ങളുണ്ടായിരുന്നു, സ്വിമ്മിംഗ് പൂളുകളുണ്ടായിരുന്നു, വലിയ ഹോട്ടലുകളുണ്ടായിരുന്നു, ആളുകൾക്ക് കിടന്നുറങ്ങാൻ അത്യാധുനിക സൗകര്യങ്ങളുള്ള ബെഡ്റൂമുകൾ ഉണ്ടായിരുന്നു, കളിക്കാൻ മൈതാനങ്ങൾ സംവിധാനിച്ച ഒരു കപ്പൽ. ആ കപ്പൽ, അതിൻ്റെ എഞ്ചിനീയർമാർ അവകാശപ്പെട്ടിരുന്നത് കപ്പൽ തകർന്നാലും അത് വെള്ളത്തിലേക്ക് താഴണമെങ്കിൽ 2 സമയമെടുക്കുമെന്നാണ്. അതിനുമുമ്പ് അതിലുള്ള മുഴുവൻ ആളുകൾക്കും രക്ഷപ്പെടാം. 5000 വരുന്ന ജോലിക്കാരും യാത്രക്കാരുമായി അതിലാളുകൾ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. എന്താ സംഭവിച്ചത്? വലിയൊരു ഐസ് മലയിലിടിച്ചു. അള്ളാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് യാത്ര തിരിച്ച കപ്പൽ ഒരു ഐസ് മലയിൽ തട്ടി തകർന്നു തരിപ്പണമായി. എത്ര സമയമെടുത്തു? 2 കൊണ്ട് കപ്പൽ മുഴുവൻ വെള്ളത്തിലേക്ക് ആഴ്ന്നുപോയി എന്നാണ്. 1500 വരുന്ന ആളുകളാണ് ആ ഒറ്റ ദിവസം മരണം സംഭവിച്ചത്. സുഹൃത്തുക്കളെ, ആ ആയത്ത് നമ്മൾ മനസ്സിൽ തട്ടി ഓതേണ്ട ആയത്താണ്. അല്ലേ, ഒരൽപ്പം സാമ്പത്തിക ശേഷിയുണ്ടായി, സൗകര്യങ്ങളുണ്ടായി, വാഹനങ്ങളിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അതിലെ സുഖസൗകര്യങ്ങൾ ഉപയോഗിച്ച് ഒരൽപ്പം അഹംഭാവത്തോടുകൂടി വാഹനങ്ങളിൽ ഇങ്ങനെ കടന്ന് സുഖമായി അതിൻ്റെ ഏറ്റവും അത്യാധുനിക സൗകര്യത്തോടുകൂടി യാത്ര പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആയത്ത് കടന്നു വരുമ്പോൾ ഇന്നശ്ശനുഗരിഖുഹും, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരെ മുക്കിക്കളയും, ഫലാസ്വരീഹലഹും. നോക്കി, എത്ര വലിയ സംവിധാനങ്ങളോടു കൂടിയാണ് ഒരു വിമാനം പറന്നുയരുന്നത്, എന്നിട്ട് എന്തുണ്ടായി? അല്ലേ, എവിടെയാണ് നഷ്ടപ്പെട്ടത് എന്നുപോലും അറിയില്ല. വിമാനം കാണാതെയായി, അപ്രത്യക്ഷമായി. എവിടെ നഷ്ടപ്പെട്ടു? വലിയ തിരയാനും അന്വേഷിക്കാനും അതിൻ്റെ യാത്രയുടെ ഓരോ നിമിഷവും അത് എവിടെ എത്തിയെന്ന് നിരീക്ഷിക്കാനുമുള്ള അത്യാധുനിക റഡാർ സംവിധാനങ്ങളും മറ്റു പലതും ഉണ്ടായിരുന്നിട്ടും എങ്ങോട്ട് പോയി എന്നറിയില്ല മനുഷ്യന്. അങ്ങനെ ധാരാളം സംഭവങ്ങൾ. അല്ലേ, ബഹിരാകാശ ലോകങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ മനുഷ്യൻ അയക്കുന്ന മറ്റു പല വാഹനങ്ങളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അതൊക്കെ മിമ്മിസ്ലിഹിമായിർക്കബൂൻ, കപ്പൽ പോലെ മനുഷ്യൻ യാത്ര ചെയ്യുന്ന മറ്റു പലതിനെയും അള്ളാഹു നമുക്ക് സംവിധാനിച്ചു തന്നു. അതിനകത്തു വരും. അല്ലേ, 1000 കോടി രൂപ ചെലവഴിച്ചുണ്ടാക്കുന്ന റോക്കറ്റുകൾ അങ്ങോട്ട് വിക്ഷേപിച്ചതിനേക്കാൾ വേഗത്തിൽ തിരിച്ചു വരുന്നു. എന്താണ് ചെയ്യാൻ സാധിക്കുക? ഒരു രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ വലിയ പ്രതീക്ഷകൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് അത് തിരിച്ചു പോരുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ വംശജയായ ഒരു ബഹിരാകാശ സഞ്ചാരി യാത്ര ചെയ്ത അമേരിക്കയുടെ ബഹിരാകാശ പര്യവേഷണ കേന്ദ്രമായ നാസ വിക്ഷേപിച്ച ഒരു ബഹിരാകാശ പേടകം അത് തിരിച്ചു വന്നത് ഓർക്കുന്നുണ്ടാകും, അതിൻ്റെ വാർത്ത വായിച്ചു തീർക്കുന്നുണ്ടാകും. അമേരിക്കയിലെ ടെക്സാസിലെ അതിൻ്റെ ലാൻഡിംഗ് സെൻറ്ററിലേക്ക് താഴെയെത്താൻ 7 മാത്രം ബാക്കിയിരിക്കുകയാണ് അത് അന്തരീക്ഷത്തിൽ വെച്ച് പൊട്ടിത്തെറിച്ചത്, ചിന്നിച്ചിതെറിയത്. കിലോമീറ്ററുകൾക്കപ്പുറത്തും ഇപ്പുറത്തുമാണ് അതിൻ്റെ കഷ്ണങ്ങൾ. അതിൽ സഞ്ചരിച്ചിരുന്ന മനുഷ്യരുടെ മൃതശരീരത്തിൻ്റെ കഷ്ണങ്ങൾ പലയിടങ്ങളിലായി ചിതറിത്തെറിച്ചത്. എന്തു ചെയ്യാൻ സാധിക്കും? മനുഷ്യനെ അങ്ങനെ അഹങ്കരിക്കേണ്ടതില്ല, മനുഷ്യരിങ്ങനെ തോന്നേണ്ടതില്ല. ഞാൻ തന്നെയാണ് എല്ലാം, എൻ്റെ അടുത്ത് കുറച്ചൊക്കെ ഉണ്ട്, എൻ്റെ ബുദ്ധിശക്തി കൊണ്ട്, എൻ്റെ കഴിവ് കൊണ്ട്, അല്ലേ, എൻ്റെ ഗവേഷണ പാഠവം കൊണ്ട്, എൻ്റെ അറിവ് കൊണ്ട്, എൻ്റെ രാജ്യത്തിൻ്റെ സമ്പൽ സമൃദ്ധി കൊണ്ട് ഗവേഷണങ്ങൾ നടത്തുന്നു, കണ്ടെത്തുന്നു, വലിയ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു, അതിൽ യാത്ര പോകുന്നു, അതിൽ ഏറ്റവും ആസ്വാദനത്തിൻ്റെ ഏറ്റവും പുതിയ പുതിയ രൂപങ്ങൾ പരീക്ഷിക്കുന്നു. മനുഷ്യ ഇന്നശ്ശനുഗരിഖുഹും, നാം ഉദ്ദേശിച്ചാൽ അവനെ മുക്കിക്കളയും, അത് തകർത്തു കളയും. ആർക്കുമൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ബഹിരാകാശ പേടകം താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അതിനെ താഴെ നിന്ന് അതിൻ്റെ പിന്നെ വിക്ഷേപണ കേന്ദ്രത്തിലിരുന്ന് നിരീക്ഷിച്ചിരുന്ന ആളുകൾ ഇതാ ഏതാനും സെക്കൻഡുകൾ കഴിയുമ്പോൾ പുതിയ വിവരങ്ങളുമായി, ബഹിരാകാശത്ത് നിന്ന് പകർത്തിയെടുത്ത പുതിയ ചിത്രങ്ങളുമായി അത് താഴേക്കെത്തും. ഏതാനും സെക്കൻഡ് മതി, അത് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അവരുടെ കൺമുന്നിൽ വെച്ച് പൊട്ടിത്തെറിക്കുന്ന രംഗമൊന്ന് ആലോചിച്ച് നോക്കൂ. മനുഷ്യൻ്റെ കഴിവുകേടിൻ്റെ, മനുഷ്യൻ്റെ ബലഹീനതയുടെ, മനുഷ്യൻ നിസ്സഹായനായി അന്തം വിട്ട് നോക്കി നിൽക്കുന്നതിൻ്റെ ഒരവസ്ഥയെക്കുറിച്ചും ചിന്തിച്ചു നോക്കൂ. ഇത് ഒന്നോ രണ്ടോ സന്ദർഭങ്ങളിൽ മാത്രമല്ല, ധാരാളം സമയങ്ങളിൽ ഇതിന് സമാനമായ ഉദാഹരണങ്ങൾ ഒരുപക്ഷേ എന്നേക്കാൾ കൂടുതൽ ശ്രോതാക്കൾക്ക് നിരത്തിവെച്ച് വിശദീകരിക്കാൻ സാധിച്ചേക്കും. മിന്ന ശനുഗരിഖുഹും, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരെ മുക്കിക്കളയും, അത് തകർത്തു കളയും. ഫലാ സ്വരീഖ ലഹും, അവർക്കൊരു സഹായിയുമില്ല. വലാഹും യുൻഖദൂൻ, അവർ രക്ഷപ്പെടുകയുമില്ല. സുഹൃത്തുക്കളെ, അടുത്തായത്താണ് എന്താണ് അള്ളാഹു പഠിപ്പിക്കുന്നത്? ഇല്ലാ റഹ്മതം മിന്ന, ഇല്ലാ റഹ്മതൻ, അത് കാരുണ്യമല്ലാതെ മറ്റൊന്നുമല്ല. മിന്ന, നമ്മിൽ നിന്നുള്ള. വ മതാഅൻ, വിഭവവുമാകുന്നു. ഇലാഹീൻ, ഒരു സമയം വരേക്കുള്ള. വാക്കുകളെല്ലാം അറിയുന്നതാണ്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കാരുണ്യമെന്നാണ്. മിന്ന എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയാണ് നമ്മളിൽ നിന്നുള്ള, അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യമല്ലാതെ മറ്റൊന്നുമല്ല. വ മതാഅൻ, വിഭവവുമാകുന്നു. ഈ ലോകത്ത് ആസ്വദിക്കാനുള്ള, ജീവിക്കാനുള്ള, ഉപയോഗപ്പെടുത്താനുള്ള വിഭവമാണ്. എല്ലാ കാലത്തേക്കും അനന്തമായി ഉപയോഗപ്പെടുത്താനുള്ള വിഭവമാണോ? അല്ല. ഇലാഹീൻ, ഹീൻ എന്ന് പറഞ്ഞാൽ സമയം എന്നാണ്. ഒരു സമയം വരെ, മനുഷ്യൻ്റെ മരണം വരെ, ഈ പ്രപഞ്ചത്തിന് അള്ളാഹു നിശ്ചയിച്ചു വെച്ച അതിൻ്റെ അവസാനം സംഭവിക്കുന്ന, റബ്ബ് നേരത്തെ തീരുമാനിച്ചു വെച്ച അവധിയുണ്ടല്ലോ, ഈ പ്രപഞ്ചം തകർന്നു തരിപ്പണമാകുന്ന നാമാവശേഷമാകുന്ന അവധി, അതുവരേക്കുള്ള വിഭവമാകുന്നു അത്. അതിൻ്റെ കപ്പലായിരുന്നാലും മറ്റു വാഹനങ്ങളായിരുന്നാലും എല്ലാം ഇല്ലാ റഹ്മത്തം മിന്ന, നമ്മിൽ നിന്നുള്ള കാരുണ്യവും. വ മതാഅൻ, അതോടൊപ്പം തന്നെ ഒരു വിഭവവുമാണ്. ഇലാഹീൻ, ഒരു നിശ്ചിത സമയത്തേക്കുള്ള വിഭവവുമാകുന്നു അത്. അത് മറക്കാൻ പാടില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ, ഒരു വാഹനം കാണുമ്പോൾ, ഒരു പുതിയ വാഹന സഞ്ചാര സംവിധാനത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, മറ്റേതെങ്കിലും സംവിധാനത്തിലൂടെ അതിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ കേൾക്കുമ്പോൾ, കാണുമ്പോൾ, അൽഹംദുലില്ലാ എന്ന് പറയണം, മാഷാ അല്ലാ എന്ന് പറയണം, അല്ലാഹു അക്ബർ എന്ന് പറയണം, സുബ്ഹാനല്ലാ എന്ന് നമ്മൾ ആവർത്തിച്ചുച്ചരിക്കണം. റബ്ബ് നമുക്ക് സംവിധാനിച്ചു എന്ന സംവിധാനം അള്ളാഹു ഉദ്ദേശിച്ചാൽ അതിനെ ഇല്ലായ്മ ചെയ്യാൻ, അതിലുള്ള ആളുകളോടുകൂടി അതിനെ നശിപ്പിച്ചു കളയാൻ ഏതാനും സെക്കൻഡുകളുടെ വളരെ കുറഞ്ഞ ഒരംശം മതി എന്ന തിരിച്ചറിവ്, അതാണ് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകളിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ചരിത്രത്തിലെ ധാരാളം അനുഭവ സാക്ഷ്യങ്ങൾ ഒരുപക്ഷെ ഈ ആയത്തിനോട് ചേർത്ത് വെക്കാൻ, നമുക്ക് ഈ ആയത്തുകളോട് ചേർത്ത് വെക്കാൻ നമുക്ക് സാധിച്ചേക്കും. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ മുന്നോട്ട് വച്ചിരുന്ന ഒരു ചോദ്യം നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും. വ ആയത്തുൽ ലഹും എന്ന് പറഞ്ഞുകൊണ്ട് എത്ര ആയത്തുകളാണ് പരലോകത്തിനും അള്ളാഹുവിൻ്റെ ആസ്തിക്യത്തിനുമുള്ള ദൃഷ്ടാന്തങ്ങളായി അള്ളാഹു ആരംഭിച്ചിട്ടുള്ളത് എന്നതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ നമ്മുടെ ചോദ്യം. അത് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടാകും, അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. സൂറത്ത് യാസീനിലെ 33-ാമത്തെ ആയത്തിൽ വ ആയത്തുൽ ലഹുമുൽ അർദ് ഒന്ന്, 37-ാമത്തെ ആയത്തിൽ വ ആയത്തുൽ ലഹുമുൽ ലൈൽ രണ്ട്, 3-ാമത്തേത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളെടുത്ത വ ആയത്തുൽ ലഹും അന്നാഹമല്ലാ ദുരിയത്തുഹും മൂന്ന്, 3 ആയത്തുകൾ വ ആയത്തുൽ ലഹും വ ആയത്തുൽ ലഹും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്, ആയത്തുകൾ ആരംഭിക്കുന്നുണ്ട്. അതാണ് കഴിഞ്ഞ ആഴ്ചയിലെ ക്വസ്റ്റ്യൻ്റെ ആൻസർ, ചോദ്യത്തിൻ്റെ ഉത്തരം. ഈ ആഴ്ചയിൽ മുന്നോട്ട് വെക്കാനുള്ള നിങ്ങൾക്ക് ഒരു ചിന്തക്കും പഠനത്തിനും അന്വേഷണത്തിനും കഴിഞ്ഞ തവണ പഠിച്ചത് ഒന്നുകൂടെ ആവർത്തിക്കാനുള്ളൊരു അവസരം എന്ന നിലക്കുമാണ് ചോദ്യം. അത് ആ നിലക്ക് തന്നെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു വാക്കിൻ്റെ അർത്ഥമാണ് ചോദിക്കുന്നത്. വ ആയത്തുല്ലഹും അന്നഹമല്ലാ ദുരിയതഹും ഫിൽ ഫുൽകിൽ മഷ്ഹൂൻ, എന്താണ് മഷ്ഹൂൻ എന്ന വാക്കിൻ്റെ അർത്ഥം? മുഹമ്മദ് അമാനി മൗലവി, മർഹൂം മുഹമ്മദ് അമാനി മൗലവി, അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ആ വാക്കിന് കൊടുത്ത അർത്ഥമെന്ത്, അതൊന്ന് പരിശോധിക്കുക. ഇൻഷാല്ലാ അടുത്ത ആഴ്ചയിൽ അതിൻ്റെ ഉത്തരത്തെക്കുറിച്ച് കൂടി നമുക്ക് ചർച്ച ചെയ്യാം. ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇന്ന് നമ്മളെടുത്ത ഏറെ നമ്മെ ഏറെ ചിന്തിപ്പിക്കേണ്ടുന്ന ആ രണ്ട് ആയത്തുകൾ ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് ഒരു തവണ കൂടി അത് പാരായണം ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. ശ്രദ്ധിക്കുക. വ ഇന്നശ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, നഖ്രിഖുഹും, നാം അവരെ വെള്ളത്തിലേക്ക് മുക്കിക്കളയുമായിരുന്നു. ഫലാ സ്വരീഖലഹും, അപ്പോൾ അവർക്ക് ഒരു സഹായവുമില്ല, ഒരു സഹായിയുമില്ല. വലാഹും യുൻഖദൂൻ, അവർ രക്ഷപ്പെടുകയുമില്ല. ഇല്ലാ റഹ്മത്തൻ മിന്ന, നമ്മിൽ നിന്നുള്ള കാരുണ്യമല്ലാതെ മറ്റൊന്നുമല്ലാതെ. വ മതാഅൻ, വിഭവവുമല്ലാതെ. ഇലാഹീൻ, ഒരു നിശ്ചിത സമയം വരേക്ക്, അവർ ഒരു അവധി വരേക്കുള്ള വിഭവവും കാരുണ്യവും മാത്രമാകുന്നു നേരത്തെ പറഞ്ഞ കപ്പലുകളും അതുപോലെയുള്ള സഞ്ചരിക്കാനുള്ള മറ്റു വാഹനങ്ങളും എന്നൊക്കെയാണ് അള്ളാഹു ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്ന് പാരായണം ചെയ്യാം, നിങ്ങളെൻ്റെ കൂടെ ഓതുക ഈ വാക്കുകളുടെ അർത്ഥം, അത് മനസ്സിലേക്ക്, അത് പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون. പറയണ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒന്നുകൂടെ ഓതാം. وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون. ഇല്ലാ റഹ്മതം മിന്നാ വമതാഅൻ ഇലാഹീൻ. വിശുദ്ധ ഖുർആൻ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും അതിലെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പരലോകത്തിനു വേണ്ടി തയ്യാറാകുവാനും റബ്ബു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാനാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: സൂറത്തു യാസീനിൻ്റെ 43-44 വചനങ്ങൾ അനാവരണം ചെയ്ത് നിഷാദ് സലഫി അവതരിപ്പിച്ച ഹൃദയവസന്തം പരിപാടിയാണ് നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചത്.

0: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35 കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറത്തു നഹൽ 70-71 വചനങ്ങളുടെ വിശദീകരണം.
2: വചനം 70. വല്ലാഹു, അല്ലാഹു, അല്ലാഹു അത്രേ, ഖലഖകും, നിങ്ങളെ സൃഷ്ടിച്ചു, സൃഷ്ടിച്ചത്, തുമ്മ, പിന്നീട്, യതവഫാകും, നിങ്ങളെ അവൻ പൂർണ്ണമായി പിടിച്ചെടുക്കുന്നു, മരിപ്പിക്കുന്നു, വമിങ്കും, നിങ്ങളിലുണ്ടായിരിക്കും, നിങ്ങളിൽ നിന്നു ചിലർ, മയ്യുറദ്ദു, മടക്കപ്പെടുന്നവർ, ആക്കപ്പെടുന്നവർ, ഒഴിവാക്കി വിടപ്പെടുന്നവർ, ഇല അർദലി, ഏറ്റം താണപടിയിലേക്ക്, ദുർബലസ്ഥിതിയിലേക്ക്, അൽ ഉമുരി, ആയുഷ്കാലത്തിൻ്റെ, ആയുസിൻ്റെ, ലികൈല യഅലമ, അവർ അറിയാതിരിക്കുവാൻ വേണ്ടി, ബഅദ ഇൽമിൻ, അറിവിനു ശേഷം, ശൈഅൻ, യാതൊന്നു, ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, അലീമുൻ, അറിയുന്നവനാണ്, ഖദീറുൻ, കഴിവുള്ളവനാണ്.

0: അല്ലാഹുവത്രേ നിങ്ങളെ സൃഷ്ടിച്ചത്, പിന്നീട് നിങ്ങളെ അവൻ മരണപ്പെടുത്തുന്നു. ആയുസ്സിന്റെ ഏറ്റവും താഴേക്കിട അഥവാ ദുർബലാവസ്ഥയിലേക്ക് ഒഴിവാക്കി വിടപ്പെടുന്നവരും നിങ്ങളിലുണ്ടായിരിക്കും. അറിവിനു ശേഷം പിന്നെയും യാതൊന്നും അറിയാതിരിക്കുവാൻ വേണ്ടി. നിശ്ചയമായും അല്ലാഹു എല്ലാം അറിയുന്നവനും കഴിവുള്ളവനുമാകുന്നു.
1: ചില ജീവികളിലും പദാർത്ഥങ്ങളിലും അടങ്ങിയ ദൃഷ്ടാന്തങ്ങളെ ചൂണ്ടിക്കാട്ടിയ ശേഷം മനുഷ്യരിൽ തന്നെയും സ്ഥിതി ചെയ്യുന്ന ചില ദൃഷ്ടാന്തങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യരെ സൃഷ്ടിച്ച് ഈ നിലക്കെത്തിച്ച അല്ലാഹു തന്നെ അവൻ്റെ ആയുഷ്കാലവും നിയന്ത്രിക്കുന്നു. ചിലർ ചെറുപ്പത്തിലെ മരണമടയുന്നു, ചിലർ ഏതാനും വയസ്സുവരെ ജീവിക്കുന്നു, ചിലരാകട്ടെ സാധാരണയിൽ കവിഞ്ഞ ദീർഘായുസ് നൽകപ്പെട്ടവരായിരിക്കും. അങ്ങനെ മുമ്പ് അവർക്കുണ്ടായിരുന്ന അറിവും തൻ്റെടവും നഷ്ടപ്പെടുകയും ഗ്രഹണേന്ദ്രിയങ്ങൾ ക്ഷയിച്ച് ശിശുക്കൾ കണക്കെ ആയിത്തീരുകയും ചെയ്യുന്നു. ഒരാൾ ദൃഢഗാത്രനും ആരോഗ്യവാനുമായതുകൊണ്ടോ മറ്റോ ദീർഘകാലം ജീവിക്കുമെന്നോ വേറൊരാൾ അവശഗാത്രനും ആരോഗ്യം കുറഞ്ഞവനുമാകൊണ്ട് നേരത്തെ മരണമടയുമെന്നോ നിശ്ചയിക്കുക സാധ്യമല്ല. എല്ലാം അല്ലാഹുവിൻ്റെ നിശ്ചയമനുസരിച്ച് നടക്കുന്നുവെന്ന് മാത്രം. സൂറത്തു റോം 54 അല്ലാഹു പറയുന്നു, നിങ്ങളെ ബലഹീനതയിൽ നിന്ന് സൃഷ്ടിച്ചവൻ അല്ലാഹുവത്രേ, പിന്നീട് ബലഹീനതയ്ക്ക് ശേഷം അവൻ ശക്തിയുണ്ടാക്കി, പിന്നെ ശക്തിക്കു ശേഷം ബലഹീനതയും നരയും ഉണ്ടാക്കി. അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. യാസീൻ 68 പറയുന്നു, ആർക്കു നാം ദീർഘായുസ് നൽകുന്നുവോ അവർക്ക് സൃഷ്ടിയിൽ അഥവാ പ്രകൃതിയിൽ നാം വിപരീതാവസ്ഥ നൽകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നതായി അനസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിരിക്കുന്നു. ഔദു ബിക മിനൽ ബുഖരി വൽ കസ്രി വൽ ഹറം വ അർദലിൽ ഉമർ വ അദാബിൽ ഖബർ വ ഫിതനത്തിൽ ദജ്ജാലി വ ഫിതനത്തിൽ മഹിയ വൽ മമാത്. പിശുക്ക്, ഉദാസീനത, വാർദ്ധക്യക്ഷീണം, അവശപ്രായം, ഖബറിലെ ശിക്ഷ, ദജ്ജാലിൻ്റെ കുഴപ്പം, ജീവിതത്തിലെയും മരണത്തിലെയും കുഴപ്പം എന്നിവയിൽ നിന്ന് അല്ലാഹുവെ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ബുഖാരി.
2: വചനം 71. വല്ലാഹു, അല്ലാഹു തന്നെ, ഫദ്ദല, ശ്രേഷ്ഠമാക്കി, മെച്ചമാക്കി, ബഅദക്കും, നിങ്ങളിൽ ചിലരെ, അല ബഅദിൻ, ചിലരെക്കാൾ, ഫിർ റിസ്ഖി, ആഹാരത്തിൽ, ഉപജീവനത്തിൽ, ഫമല്ലദീന ഫുദ്ദിലു, എന്നാൽ ശ്രേഷ്ഠമാക്കപ്പെട്ടവർ അല്ല, മെച്ചമാക്കപ്പെട്ടവർ അല്ല, ബിറോദി, മടക്കുന്നവർ, വിട്ടുകൊടുക്കുന്നവർ, റിസ്ഖിഹിം, അവരുടെ ആഹാരത്തെ, അല മാ മലകത്ത്, ഉടമപ്പെടുത്തിയവർക്ക്, ഐമാനുഹും, അവരുടെ വലം കൈകൾ, ഫഹും, എന്നിട്ട് അങ്ങനെ അവർ, ഫീഹി, അതിൽ, സവാഉൻ, സമമാണ് എന്നുള്ളത്, അഫബിനിഅമ്മത്തി, അപ്പോൾ അനുഗ്രഹത്തെയാണോ, അല്ലാഹി, അല്ലാഹുവിൻ്റെ, യജ്ഹദൂൻ, അവർ നിഷേധിക്കുന്നു, നിരാകരിക്കുന്നു.
0: അല്ലാഹു തന്നെ നിങ്ങളിൽ ചിലരെ ചിലരെക്കാൾ ആഹാര വിഷയത്തിൽ ശ്രേഷ്ഠമാക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ശ്രേഷ്ഠമാക്കപ്പെട്ടവർ തങ്ങളുടെ ആഹാരത്തെ തങ്ങളുടെ വലത് കൈ ഉടമയാക്കിയവർക്ക് അഥവാ അടിമകൾക്ക് വിട്ടുകൊടുക്കുന്നവരല്ല. എന്നിട്ട് അവർ രണ്ടു കൂട്ടരും അതിൽ സമമായിരിക്കുക, അതുണ്ടാവുകയില്ല. അപ്പോൾ അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെയോ അവർ നിഷേധിക്കുന്നത്.
1: ആഹാര വിഷയത്തിൽ അഥവാ ഉപജീവന മാർഗങ്ങളിൽ എല്ലാവരും ഒരേ നിലക്കാരായിട്ടല്ല ഉള്ളത്. ചിലർക്ക് കൂടുതലും ചിലർക്ക് കഷ്ടിച്ചുമായിക്കൊണ്ടാണ് അല്ലാഹു അത് നൽകിയിരിക്കുന്നത്. മനുഷ്യൻ്റെ സാമർഥ്യമോ ബുദ്ധിയോ പ്രാപ്തിയോ അല്ല അതിൻ്റെ മാനദണ്ഡം. ബാഹ്യമായി നോക്കുമ്പോൾ അവക്കും അതിൽ സ്ഥാനങ്ങളുണ്ടെന്നതു ശരി തന്നെ. പക്ഷേ യഥാർത്ഥത്തിലുള്ള മാനദണ്ഡം അല്ലാഹുവിൻ്റെ നിശ്ചയമാകുന്നു. അല്ലായിരുന്നുവെങ്കിൽ പ്രാപ്തരും ബുദ്ധിമാന്മാരുമായ എല്ലാ വ്യക്തികളും ധനാഢ്യന്മാരാകേണ്ടതും അല്ലാത്തവരെല്ലാം ദരിദ്രന്മാരാകേണ്ടതുമായിരുന്നു. ബുദ്ധിമതികളും അതിസമർത്ഥരുമായ എത്രയോ ആളുകൾ ജീവിതക്ലേശം അനുഭവിച്ചു വരുന്നതും വിവേകമോ പ്രാപ്തിയോ ഇല്ലാത്ത എത്രയോ ആളുകൾ ധനസമൃദ്ധിയും സുഖസൗകര്യങ്ങളുമുള്ളവരായി കഴിയുന്നതും നാം കണ്ടുവരുന്നതാണല്ലോ. ഈ യഥാർത്ഥം മറ്റൊരു സ്ഥലത്ത് അല്ലാഹു ഇങ്ങനെ വ്യക്തമാക്കിയിരിക്കുന്നു. അഹും യഖ്സിമൂന റഹ്മത്ത റബ്ബിക നഹ്നു ഖസംന ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയ വറഫഅന ബഅലഹും ഫൗക ബഅലിൻ ദറജാത്ത്. അവരാണോ നിന്റെ റബ്ബിൻ്റെ കാരുണ്യം ഭാഗിച്ചു കൊടുക്കുന്നത്? ഐഹിക ജീവിതത്തിൽ അവരുടെ ജീവിതമാർഗം നാം അത്രേ അവർക്കിടയിൽ ഭാഗിച്ചിരിക്കുന്നത്. അവരിൽ ചിലരെ ചിലർക്കുമേതെ പല പടികൾ നാം ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. സൂറത്തു സുഹ്റുഫ് 32. ഇങ്ങനെ ജീവിതമാർഗം വ്യത്യസ്ത രീതിയിലാക്കി നിശ്ചയിക്കുവാനുള്ള ചില കാരണങ്ങളും അവിടെ അള്ളാഹു എടുത്തു കാണിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരത്തിന് അവിടെ നോക്കുക. പ്രസ്തുത തത്വം വിവരിക്കലല്ല ഇവിടെ ഉദ്ദേശ്യം. അള്ളാഹുവിൻ്റെ അടിമയായ മനുഷ്യൻ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുകയും അള്ളാഹുവിൻ്റെ അധികാരാവകാശങ്ങളെ അവർക്ക് വകവെച്ച് കൊടുക്കുകയും ചെയ്യുകയെന്ന ശിർക്കിൻ്റെ അർത്ഥശൂന്യത ഒരു ഉദാഹരണത്തിലൂടെ ചൂണ്ടിക്കാട്ടുകയാണ് ഈ വചനത്തിൻ്റെ താൽപ്പര്യം. എല്ലാവർക്കും ഒരേ തോതിലല്ല അള്ളാഹു ഉപജീവന മാർഗം നൽകിയിരിക്കുന്നത്. യജമാനന്മാരെ ആശ്രയിച്ചു കഴിയുന്ന അടിമകൾ നിർദ്ദേനരായിരിക്കും. എന്നാൽ യജമാനവർഗം തങ്ങളുടെ പക്കലുള്ള തങ്ങളുടെ അടിമകൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അവരെയും പങ്കുകാരാക്കി ഇരുകൂട്ടരും അതിൽ സമാവകാശികളാകാറില്ല, അഥവാ അതിനവർ കൂട്ടാക്കുകയില്ല. അതേസമയത്ത് അള്ളാഹുവിൻ്റെ അടിമയും ഉടമയുമായ ചില സൃഷ്ടികൾക്ക് അവർ അള്ളാഹുവിൻ്റെ അധികാരാവകാശങ്ങൾ വകവെച്ചു കൊടുക്കുകയും ചെയ്യുന്നു, അഥവാ അവരെ ആരാധിക്കുകയും അള്ളാഹു നൽകിയ സ്വത്തിൽ ഒരു പങ്ക് നേർച്ച വഴിപാടുകളും മറ്റും വഴി അവർക്ക് നീക്കിവെക്കുകയും ചെയ്യുന്നു. അങ്ങനെ തങ്ങൾക്ക് അവകാശപ്പെട്ടത് തങ്ങളുടെ അടിമകൾക്ക് വിട്ടുകൊടുക്കുവാൻ തയ്യാറില്ലാത്ത അവർ അള്ളാഹുവിൻ്റെ അവകാശങ്ങൾ അവൻ്റെ അടിമകൾക്ക് വിട്ടുകൊടുത്ത് അവരെ അവനോട് സമമാക്കുന്നു. അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹത്തെ നിഷേധിക്കലും അവനോട് കാണിക്കുന്ന ഒരു ധിക്കാരവുമാണിത്. ഇതത്രേ ഈ വചനത്തിലടങ്ങിയ ആശയത്തിൻ്റെ ചുരുക്കം. വഴിയെ ഉദ്ധരിക്കുന്ന സൂറത്തു റൂമിലെ 28-ാം വചനത്തിൽ നിന്ന് ഈ ആശയം കുറെ കൂടി വ്യക്തമായി മനസ്സിലാക്കാം. മാ മലക്കത്ത് ഐമാനുഹും, അഥവാ അവരുടെ വലങ്കൈകൾ ഉടമയാക്കിയവർ എന്നു പറഞ്ഞത് അടിമകളെ ഉദ്ദേശിച്ചാകുന്നു. ഈ വാക്കിൻ്റെ അർത്ഥത്തെയും പ്രയോഗത്തെയും സംബന്ധിച്ചും അതിന് വികൃതമായ ചില അർത്ഥങ്ങൾ നൽകിക്കൊണ്ട് ഇസ്ലാമിൽ അടിമത്തം എന്നൊന്നും അംഗീകരിക്കപ്പെട്ടിട്ടില്ലെന്ന ചിലരുടെ വാദത്തെ സംബന്ധിച്ചും സൂറത്ത് മുഅ്മിനൂന്റെ ശേഷം കൊടുത്തിട്ടുള്ള വ്യാഖ്യാനക്കുറിപ്പിലും ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള അടിമത്തത്തെപ്പറ്റി സൂറത്ത് അഹ്സാബിന് ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പിലും വിവരിച്ചിട്ടുണ്ട്. പ്രസ്തുത വാദക്കാരായ ചിലർ മറ്റൊരു പുത്തൻ ചിന്താഗതിക്ക് ഖുർആന്റെ സാധൂകരണമുണ്ടെന്ന് വരുത്തുവാൻ വേണ്ടി ഈ വചനത്തിന് ഒരു പുതിയ അർത്ഥവ്യാഖ്യാനം നൽകി കാണുന്നു. കാലത്തിൻ്റെ ഒഴുക്കിനത്ത് ഖുർആനെ വ്യാഖ്യാനിക്കുന്നതിനുള്ള താൽപ്പര്യവും അത്തരം വ്യാഖ്യാനങ്ങൾ പുറപ്പെടുവിക്കുന്നതിലുള്ള അഭിമാനവുമാണ് അതിൻ്റെ പിന്നിലുള്ളതെന്ന് അല്പം ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകുന്നതാണ്. ആഹാര വിഷയത്തിൽ മെച്ചം ലഭിച്ചവർ തങ്ങളുടെ ആവശ്യം കഴിച്ച് ബാക്കിയുള്ളത് തങ്ങളുടെ വേലക്കാർ, ജോലിക്കാർ മുതലായ സാധുക്കൾക്ക് നൽകേണ്ടതാണെന്നുള്ള തത്വത്തിൽ ആർക്കും തർക്കമില്ല. ചിലപ്പോഴൊക്കെ നിയമദൃഷ്ട്യാ തന്നെ അത് വളരെ കർശനമായ ഒരു നിർബന്ധം കൂടിയായിരിക്കുകയും ചെയ്യും. എന്നാൽ ആവശ്യം കഴിച്ച് മിച്ചമുള്ളതിലെല്ലാം അവർ സമാവകാശികളാണെന്നും അത് നിർബന്ധമാണെന്നുമുള്ള സിദ്ധാന്തം ഇസ്ലാമികമോ ഖുർആനികമോ അല്ല. ഖുർആൻ ഒരു പഴഞ്ചനല്ലെന്നുള്ളതിനോടും നാം തികച്ചും യോജിക്കുന്നു. എന്നാലത് ഒരു നവീന ഗ്രന്ഥമാണോ? അതുമല്ല. പഴഞ്ചനും നവീനവുമല്ലാത്ത, അഥവാ പഴയകാലത്തേക്കും നവീനകാലത്തേക്കും ഒരുപോലെ യുക്തവും പ്രായോഗികവുമായ ഒരു ഗ്രന്ഥമാണത് എന്നുള്ളതാണ് വാസ്തവം. സന്ദർഭം മറ്റൊന്നായതുകൊണ്ട് ഈ വിഷയകമായി ഇവിടെ കൂടുതലൊന്നും വിവരിക്കുന്നില്ല. എന്നാലും ചില സംഗതികൾ ഇവിടെ ഓർക്കേണ്ടിയിരിക്കുന്നു. 1. മാ മലക്കത്ത് ഐമാനുഹും എന്ന വാക്കിന് അവരുടെ നിയന്ത്രണത്തിന് കീഴിലുള്ളവർ എന്ന് അർത്ഥം കൽപ്പിക്കുകയും തങ്ങളുടെ കീഴിലുള്ള ജോലിക്കാരും വേലക്കാരുമൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതെന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്തത് ശരിയല്ല. ഭാഷാ സാഹിത്യത്തിലോ ഖുർആനിലോ അതിന് തെളിവുമില്ല. 2. ഫഹും ഫീഹി സവാഉൻ എന്ന വാക്കിന് വാസ്തവത്തിൽ അവർ അതിൽ സമാവകാശികളാകുന്നുവെന്ന് അർത്ഥം കൽപ്പിച്ചതും ആവശ്യം കഴിച്ചു മിച്ചമുള്ള ആഹാരം അത്തരക്കാർക്ക് നൽകണമെന്നാണ് ഇതുമൂലം ഖുർആൻ ഉത്ബോധിപ്പിക്കുന്നതെന്ന് വ്യാഖ്യാനിച്ചതും ഇവർ കരുതിക്കൂട്ടി നടത്തിയ ഒരു കയ്യേറ്റമായേ മനസ്സിലാക്കുവാൻ കഴിയുന്നുള്ളൂ. ഫഹും എന്നതിൻ്റെ സ്ഥാനത്ത് വഹും എന്നായിരുന്നു ഉള്ളതെങ്കിൽ ഈ അർത്ഥവ്യാഖ്യാനം ഒരു വിധത്തിലെങ്കിലും വകവെച്ചു കൊടുക്കാമായിരുന്നു. അറബി ഭാഷയെയും അറബി സാഹിത്യ ശാസ്ത്രങ്ങളെയും കുറിച്ച് സ്വല്പം പരിചയമുള്ളവർക്ക് ഈ സംഗതി വേഗത്തിൽ മനസ്സിലാകും. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു വിശദീകരണം ആവശ്യമായി വന്നേക്കും. അതിനിവിടെ സൗകര്യം പോരതാനും. ഖുർആൻ അവതരിച്ച് 14 നൂറ്റാണ്ടുകൾ പിന്നിടുന്നതുവരെ ഒരു പണ്ഡിതനും ഒരു വ്യാഖ്യാതാവിനും കണ്ടുപിടിക്കുവാൻ കഴിയാത്ത ഒരു പുതിയ അർത്ഥകൽപ്പനയാണ് ഇവർ സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെ നിഷ്പക്ഷ ബുദ്ധിയുള്ളവർക്ക് വാസ്തവം ഗ്രഹിക്കുവാൻ മതിയായ ഒരു തെളിവാണല്ലോ. 3. പുതുതായി രംഗപ്രവേശം ചെയ്യുന്നതും ജനമധ്യെ പ്രചാരമുള്ളതുമായ നവീനാശയങ്ങൾക്ക് ഖുർആന്റെ അംഗീകാരമുണ്ടെന്നും ഖുർആൻ മുമ്പ് തന്നെ അത് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും വരുത്തുന്നതിൽ ചില ആധുനിക പണ്ഡിതന്മാർ സത്യദീക്ഷയില്ലാത്ത വിധം അമിതമായ താല്പര്യം കാണിക്കാറുണ്ട്. അക്കൂട്ടത്തിൽ ഒന്നാണ് കാറൽ മാർക്സിന്റെ സ്ഥിതി സമത്വവാദ അഥവാ സോഷ്യലിസത്തിന് ഒപ്പിക്കുവാൻ വേണ്ടിയുള്ള ഈ ശ്രമവും. പ്രത്യക്ഷത്തിൽ ഇത് ഖുർആന്റെ ഒരു മഹത്വമാണെന്ന് വരുത്താനുള്ള ഒരു ശ്രമമാണെന്ന് തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്ത് തരം താഴ്ത്തലും അതിൻ്റെ യഥാർത്ഥ അധ്യാപനത്തെ വികൃതമാക്കലുമാകുന്നു. കാർൾ മാർക്സിൻ്റെ സാമ്പത്തിക സിദ്ധാന്തവും ഖുർആന്റെ സാമ്പത്തിക സിദ്ധാന്തവും തമ്മിൽ ഏതെങ്കിലും ചില വിശദാംശങ്ങളിൽ യോജിപ്പുണ്ടായേക്കാമെന്നതൊഴിച്ചാൽ അടിസ്ഥാനപരമായി രണ്ടും പരസ്പരം യോജിക്കുകയില്ലെന്നുള്ളതാണ് യഥാർത്ഥം. 4. ഇവരുടെ വ്യാഖ്യാന പ്രകാരം ആവശ്യം കഴിച്ച് മിച്ചമുള്ള ആഹാരം വേലക്കാർ, ജോലിക്കാർ മുതലായവർക്ക് അവകാശപ്പെട്ടതാണെന്നാണല്ലോ ഖുർആൻ ഉത്ബോധിപ്പിക്കുന്നത്. അവരുടെ ആഹാരം എന്നർത്ഥമായ റിസ്ഖുഹും എന്ന വാക്കിന് അവരുടെ കയ്യിലുള്ള ആഹാരം എന്നാണ് ഇവർ അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത്. വ്യാഖ്യാന വേളയിലാകട്ടെ അവരുടെ ആവശ്യം കഴിച്ച് മിച്ചമുള്ള ആഹാരം എന്നാക്കി മാറ്റുകയും ചെയ്തിരിക്കുന്നു. ഇത് ഖുർആനെ മാർക്സിസത്തോട് യോജിപ്പിക്കുവാനുള്ള സൗകര്യാർത്ഥമായിരിക്കാം. അല്ലെങ്കിൽ അവരുടെ ആഹാരം എന്ന് അള്ളാഹു പറഞ്ഞതിനെ ആവശ്യം കഴിച്ച് മിച്ചമുള്ളതാക്കുവാൻ എന്താണ് ന്യായം? 5. ഈ വചനത്തിൻ്റെ ആശയം നാം മുകളിൽ വിവരിച്ച പോലെയാണെന്നും ഇവരുടെ ഈ അർത്ഥവ്യാഖ്യാനം ശരിയല്ലെന്നും കുറെ കൂടി വ്യക്തമായി മനസ്സിലാക്കുവാൻ ഉതകുന്ന മറ്റൊരു വചനം നോക്കുക. ളറബലക്കും മസലം മിൻ അംഫുസിക്കും ഹല്ലക്കും മിമ്മാ മലക്കത്ത് അയ്മാനക്കും മിൻ ശുറകാ അഫീമാ റസഖ്നാകും ഫഅൻതും ഫീഹി സവാഉൻ തഖാഫുനഹും കഖീഫതികും അംഫുസക്കും കദാലിക നുഫസ്സിലുൽ ആയാത്തി ലിഖൗമി യഖിലൂൻ. ഈ വചനത്തിന് അതേ ആളുകൾ തന്നെ കൽപ്പിച്ച അർത്ഥം ഇപ്രകാരമാണ്: നിങ്ങളിൽ നിന്നു തന്നെ അള്ളാഹു നിങ്ങൾക്കിതാ ഒരു ഉപമ എടുത്തു കാണിക്കുന്നു. നിങ്ങളുടെ നിയന്ത്രണത്തിൻ കീഴിൽ ജീവിക്കുന്നവരിൽ നിന്നും നിങ്ങൾക്ക് നാം നൽകിയ ധനത്തിൽ വല്ല പങ്കാളികളും ഉണ്ടോ? എന്നിട്ട് നിങ്ങൾ അതിൽ സമാവകാശികളായിരിക്കുകയും നിങ്ങളുടെ സ്വന്തം ആളുകളെ ഭയപ്പെടും പോലെ അവരെ നിങ്ങൾ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ടോ? ബുദ്ധി ഉപയോഗിക്കുന്ന ജനതയ്ക്ക് വേണ്ടി ഇങ്ങനെയാണ് നാം ദൃഷ്ടാന്തങ്ങൾ വിവരിക്കുന്നത്. സൂറത്തു റൂം, വചനം 28. ഇതിൽ മാമലക്കത്ത് ഐമാനുഹും എന്ന വാക്കിന് നിയന്ത്രണത്തിൻ കീഴിൽ ജീവിക്കുന്നവർ എന്ന് അർത്ഥം കൽപ്പിച്ചത് ഒഴിവാക്കിയാൽ ഈ വചനത്തിൻ്റെ ആശയം ശരിയായ രൂപത്തിൽ തന്നെ ഇവരും സ്വീകരിച്ചിരിക്കുകയാണ്. ഫ അന്തും ഫീഹി സവാഉൻ എന്ന വാക്കിന് വാസ്തവത്തിൽ അവരതിൽ സമാവകാശികളാണ് എന്ന് ഇവരും ഇവിടെ അർത്ഥമാക്കുന്നില്ലതാനും. അപ്പോൾ സൂറത്തു റൂമിൽ അതിന് ശരിക്ക് അർത്ഥം കൽപ്പിക്കുന്ന ഇവർ ഈ വചനത്തിൽ ആ വാക്കിന് ഇങ്ങനെ ഒരു പുതിയ അർത്ഥം കൽപ്പിച്ചുണ്ടാക്കിയതിൻ്റെ പിന്നിലുള്ള മനസ്സിലിരിപ്പ് എന്തായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കൂ. അള്ളാഹു നമ്മയെല്ലാവരെയും സൽബുദ്ധിയും സത്യം സ്വീകരിക്കുവാനുള്ള സന്മനസ്സും നൽകപ്പെട്ട സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ.
3: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിശദീകരണത്തിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറത്തു നഹ്ലിലെ 70-71 വചനങ്ങളാണ് നമ്മൾ പഠിച്ചത്.
4: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ്
5: പഠനം. എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
6: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
4: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന് പാരായണത്തിന് എവിടെയിരുന്നും

0: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും ബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
1: Peace Radio. Tune to reality.

0: ജസാക്കും അല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഖത്തമുൽ ഖുർആൻ.
1: أعوذ بالله من الشيطان الرجيم.

0: മാന്യ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു സുഹ്റഫിലെ 31 മുതൽ 56 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് സൽമാൻ അൽ ഉതൈബി.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറെ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറെ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല. പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുകയും സുന്ദരമായി പാരായണം ചെയ്യുകയും ചെയ്യുന്ന കുരുന്നുകളെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാം ഇന്നത്തെ കിഡ്സ് ടൈമിലൂടെ സൂറത്തു മുസമ്മിൽ 1 മുതൽ 15 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യുന്നു. പാരായണം നിർവഹിക്കുന്നത് അഹമ്മദ് സൗദ്.

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് കിഡ്സ് ടൈം. ഇന്നത്തെ കിഡ്സ് ടൈമിലൂടെ സൂറത്തു മുസമ്മിൽ 1 മുതൽ 15 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് അഹമ്മദ് സൗദ്.
1: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
2: أعوذ بالله من الشيطان الرجيم.

عالم الغيب والشهادة هو الرحمن الرحيم.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ സൂറ അൽ ഹഷർ 21 മുതൽ 24 വരെയുള്ള വചനങ്ങൾ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് യൂനസ് സുവൈലസ്.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: നാം കേൾക്കുന്നത് തൻസീൽ. വിശുദ്ധ ഖുർആനിനെ വ്യത്യസ്ത ഖാരിഖുകളുടെ ശബ്ദത്തിൽ മുഴുവനായി കേൾക്കുന്നതിനുള്ള അവസരമാണ് പീസ് ഖുർആൻ റേഡിയോ തൻസീലിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ തൻസീൽ പരിപാടിയിൽ നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 17 അധ്യായം സൂറത്തു ഇസ്രാഇന്റെ 53 മുതൽ അവസാനം വരെയും 18 അധ്യായം സൂറത്തുൽ കഹ്ഫിലെ മുഴുവൻ വചനങ്ങളുമാണ്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മിശാരി റാഷിദ് അൽ അഫാസി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീലിൽ ഷെയ്ഖ് മിശാരി റാഷിദ് അൽ അഫാസിയുടെ മധുര ശബ്ദത്തിൽ നാം കേട്ടത് ഖുർആനിലെ 17-ാം അധ്യായം സൂറത്തു ഇസ്രാഇന്റെ 53 മുതൽ അവസാനം വരെയും 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫ് മുഴുവൻ വചനങ്ങളുമാണ്.
1: പരിശുദ്ധ ഖുർആനിന്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ടൊരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങൾ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്കു വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം. പാരായണം നിർവഹിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട നിയമങ്ങളും അതിൻ്റെ മര്യാദകളുമാണ് ഈ പരിപാടിയിലൂടെ ശ്രോതാക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രണ്ട് അധ്യായങ്ങളാണ് ഈ പ്രോഗ്രാമിൽ നാം പഠിക്കുന്നത്. സൂറത്തു തീൻ, സൂറത്തു ശറഹ്. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇനി സൂറത്തു തീനാണ്, എട്ട് ആയത്തുകൾ ആണ് അതിലുള്ളത്. അതിലുള്ള നിയമങ്ങൾ നോക്കാം. തീനി വസ്സൈതൂൻ വത്തൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ. ഇൻസാന അതിലുണ്ട്. അപ്പോൾ നൂനുസാക്കിന് കൃഷ്ണൻ സീന്, യഹ്ഫാ, പിന്നെ ഫീ അഹ്സനി ഒരു മദ് അവിടെ ഉണ്ട്. സുമറദ്നാഹു അസ്ഫല സാഫിലീൻ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഫലഹും അജ്റുൻ ഗൈറു അജ്റുൻ. തൻവീനു ശേഷം ഗ ആണ്. അപ്പോൾ ഇൽഹാറിൻ്റെ നിയമം, ഒട്ടും ഊന്നത്തില്ലാതെ ഉച്ചരിക്കണം. ഫമാ യുക്ദിബുക ബഅദു ബിദ്ദീൻ അലൈഹിസ്സലാഹു ബിഹക്കമിൽ ഹാകിമീൻ. ഇത് നമുക്ക് നോക്കാം.

വഹാദ അല്ല, വഹാദ, ഹ ഹാദ. ആ ഒന്നുകൂടി, പിന്നെ വായ തുറന്നിട്ട് ഹ പോരാ പോരാ, ശരിയായിട്ടില്ല ശരിയായിട്ടില്ല. ഹ വായ തുറന്ന് പറഞ്ഞേ, ഹ ഇവിടെ ശരിയാത്ത ഹ വഹാദൽ ബലദ്. ആ.

0: الله بأحكم الحاكمين.
1: أليس الله بأحكم الحاكمين؟
2: അപ്പൊ അത് സൂറത്തുത്തീൻ കഴിഞ്ഞു. ഇനി സൂറത്തു ശറഹ്. അതിൽ അലം നഷ്റഹ്, അലം നഷ്റഹ് മീമസാക്കിനു ശേഷം ഇൽഹാറായിട്ടുണ്ട് ഉച്ചരിക്കും. അലം നഷ്റഹ്, പിന്നെ വവളഅന അങ്ക, വവളഅന അങ്ക ഇഖ്ഫ, വവളഅന അങ്ക,
1: വവളഅന അങ്ക
2: അല്ലതി അങ്കല, അവിടെ അങ്ങനെ തന്നെ അല്ലതി, അവിടെ മദ്ദുണ്ട്, അല്ലതി അങ്കല,
1: അല്ലതി അങ്കല.
2: റഫഅന ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്രാ, ഇന്ന മഅൽ ഉസ്രി യുസ്രാ, ഫഇദ ഫർഗത ഫൻസബ് فانصب
1: فانصب
2: إلى ربك فارغب. بسم الله الرحمن الرحيم
1: بسم الله الرحمن الرحيم
0: ألم نشرح لك صدرك

0: എട്ടായത്തുകളേ ഉള്ളൂ. ഇത് 94-ാമത്തെ സൂറത്താണ്. 94-ാമത്തെ സൂറത്ത്. ആ സൂറത്ത് അവസാനിച്ചു. ഇൻഷാല്ലാ ഇനി അടുത്ത എപ്പിസോഡിൽ നോക്കാം. ഇൻഷാല്ലാ ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ അക്ഷരങ്ങൾ കൃത്യമായി ഉച്ചരിക്കലാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം, ഏറ്റവും പ്രാധാന്യമുള്ളതും അതാണ്. അതിനുശേഷമേ ഈ നീട്ടലും ഓന്നത്തും മണിക്കലും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ അക്ഷരവും അതിൻ്റെ മഹ്റജിൽ നിന്ന് തന്നെ ഉച്ചരിച്ചില്ലെങ്കിൽ അക്ഷരം മാറിപ്പോകും. അക്ഷരം മാറിപ്പോയാൽ വാക്കും മാറിപ്പോകും. വാക്കു മാറിയാൽ ആ വാക്കും അതിൻ്റെ അർത്ഥവും ഒക്കെ മാറും, ആശയം മാറും. അതോടുകൂടെ പ്രശ്നമാണ്. അതുകൊണ്ട് അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുക. അതോടുകൂടെ തന്നെ ഒരു ഉസ്താദിൻ്റെ മുമ്പിൽ വെച്ച് കേൾപ്പിച്ചു കൊടുത്ത് വല്ല തെറ്റുമുണ്ടെങ്കിൽ തിരുത്തുകയും ചെയ്യണം. അപ്പോഴാണ് അത് ശരിയാവുക. ഇൻഷാല്ലാ ഈ അടുത്ത സൂറത്ത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. വാഹുർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് പാരായണ പഠനം. സൂറത്തുത്തീൻ, സൂറത്തുഷറഹ് എന്നീ രണ്ട് അധ്യായങ്ങളാണ് ബഹുമാന്യനായ മുബാറക് ബിൻ ഉമർ ശ്രോതാക്കളെ പാരായണ പഠനത്തിൽ പഠിപ്പിച്ചത്.
2: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം

0: ആയത്തുകളുണ്ട്, അതുപോലെ നൂറുകണക്കിന് ആയത്തുകളുടെ സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് മൂന്നായത്തുള്ള സൂറത്തുൽ കൗസറാണ്. അപ്പം മൂന്നായത്തുള്ള മൂന്ന് സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം, അതായത് ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന് ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ ഇതിനോട് കടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ സൂറത്ത് മുജാദില 9-10 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ജീവിത നിയമങ്ങളാണ് ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ നമ്മളുമായി പങ്കുവെക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുജാദിലയിലെ 9-10 ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.
4: يا أيها الذين آمنوا إذا تناجيتم فلا تتناجوا بالإثم والعدوان ومعصية الرسول وتناجوا بالبر والتقوى واتقوا الله الذي إليه تحشرون إنما النجوى من الشيطان ليحزن الذين آمنوا وليس بضارهم شيئا إلا بإذن الله وعلى الله فليتوكل المؤمنون
3: يا أيها الذين آمنوا يا أيها مد منفصل ആണ്, നാലാഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്. الذين آمنوا إذا ഇവിടെയും മദ്ദ് മുൻഫസിലാണ്. മദ്ദിൻ്റെ അക്ഷരമായ വാവിന് ശേഷം ഹംസ വേറെ പദത്തിലാണ്, അതാണ് മദ്ദ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാം.
4: ഇദാ തനാജയ്തും ഫല,
3: സാക്കിനായ മീമിന് ശേഷം ഫ വരുമ്പോൾ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മീമിനെ പൂർണ്ണമാക്കി, അഥവാ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം.
4: ഇസ്മി
3: ഇസ്മ ആയി പോവരുത്, അർത്ഥം മാറിപ്പോ. ബിൽ ഇസ്മി വൽഉദ്വാൻ, ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്, ശ്രദ്ധിച്ചുകൊണ്ട് ഓതണം.
4: വൽഉദ്വാനി വമഅസിയതി
3: ഐൻ, തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്, വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ സാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. വമഅസിയതി അല്ല വമഅസി, നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് നിൽക്കണം, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം.
4: വമഅസിയതി റസൂലി ബിർറി
3: എന്ന് ഓതരുത്, ബിർറി. റാഇനെ ഷദ്ദുണ്ടെങ്കിലും തർഖീഖ് ചെയ്യണം. സൂറത്തുൽ ഫലഖിലൊക്കെ നമ്മളത് പഠിച്ചിട്ടുണ്ട്. ബിൽ ബിർറി
4: വത്തഖ്വ

0: വത്തഖു അല്ലാഹ്, വത്തഖു ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കാണ് മഖ്റജ്, ശ്രദ്ധിക്കണം. വത്തഖു അല്ലാഹ അല്ലദീ ഇലൈഹി, അല്ലദീ മദ്ദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ യാഅന് ശേഷം ഹംസ, അല്ലദീ ഇലൈഹി, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണത്. ഇലൈഹി തുഹ്ഷറൂൻ, ഇലൈഹി തുഹ് ഹ തൊണ്ടയുടെ മധ്യഭാഗം, തുഹ്ഷറൂൻ, തുഹ്ഷറൂൻ അല്ല തുഹ്ഷറൂൻ. പത്താമത്തെ ആയത്ത്, ഇന്നമൻ നജ്വ, ഇന്ന നൂന്ന് ശദ്ദ് മണിക്കണം, ഇന്നമൻ നജ്വ, ഇന്നമൻ, രണ്ട് സ്ഥലത്തും നൂന്ന് ശദ്ദുണ്ട്, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇന്നമൻ നജ്വ, നജ് ജീമിനെ കലക്കല ചെയ്യണം, കേൾക്കണം, നജ്വ അല്ല നജ്, നജ്വ. മിനശ്ശൈത്താനി, മിനശ്ശ, ഷീൻ ഉച്ചരിക്കുമ്പോഴൊക്കെ ഒരുപക്ഷെ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ വളരെ എളുപ്പമായിട്ട് തോന്നും, എന്നാൽ ഷ എന്ന് അതിനെ തഫസി എന്നൊരു സിഫത്തുണ്ട്, ഇങ്ങനെ പരത്തി കൊണ്ടുവരണം അതിനെ. മിനശ്ശ ഷൈത്താനി ഇങ്ങനെ തന്നെ പറയണം. അതുപോലെ ത ഉച്ചരിക്കുമ്പോഴും നാവിൻ്റെ മധ്യം മണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം, ഉയർന്നാൽ പോരാ ചേർന്ന് നിൽക്കണം, അതാണ് ഇത്തുബാക്ക് എന്ന സിഫത്ത്. ഷൈത്താനി, അധികം ആളുകൾ മോതെങ്ങനെ ഔദു ബില്ലാഹിമ ഷൈത്താനി റജീം എന്നാണ്, അങ്ങനെയല്ല, ഷൈത്താ. മിനശ്ശൈത്താനി ലിയഹ്സുന അല്ലദീന, ലിയഹ്സുന അല്ലദീന ആമനു, ലിയഹ്സുന അല്ലദീന, അല്ലദീന, അല്ലദീന അല്ല, അല്ലദീന ആമനു, വലൈസ ബിദാരിഹിം, വലൈസ ബിദാദ്, ബിദാ അല്ല. സൂറത്തുൽ ഫാത്തിഹയിൽ വളരെ നന്നായിട്ട് ഇത് പഠിച്ചിട്ടുണ്ട്. ബിദാ ദ ബിദാ ദാദിൻ്റെ ഉച്ചാരണവും അതിൻ്റെ മഖ്റജും അതിൻ്റെ സിഫത്തും എല്ലാം കൃത്യമായാൽ മാത്രമാണ് ഇതേ രൂപത്തിൽ ശബ്ദം വരികയുള്ളൂ, ബിദാ, അല്ലെങ്കിൽ ബിദാരിഹിം എന്നാവും. അങ്ങനെയല്ല, വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യേണ്ട പഠിക്കേണ്ട ഒരു കാര്യമാണത്. ബിദാരിഹിം, ഇവിടെയുള്ള മദ്ദ് ബിദാരിഹിം, മദ്ദ് ലാസിം കലിമി മുസഖൽ, കുറച്ച് മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫ്, ശേഷം ഷദ്ദാണ്, അടുത്ത അക്ഷരത്തിന് ഷദ്ദുണ്ട്, അതുകൊണ്ടാണ് മദ്ദ് ലാസിം കലിമി മുസഖൽ എന്ന് പറയുന്നത്. നിർബന്ധമായിട്ടും അവിടെ നീട്ടണം ആറ് ഹർക്കത്ത് വരെ. വലൈസ ബിദാരിഹിം, റാഇന് ഷദ്ദുണ്ട്, ഷദ്ദുണ്ടെങ്കിലും റി എന്നല്ല, റാഇനെ തർഖീഖ് ചെയ്യണം. ബിദാരിഹിം അല്ല, വളരെയധികം ഗൗരവത്തിൽ കേൾക്കേണ്ട വിഷയമാണിതൊക്കെ പാരായണത്തിൻ്റെ കാര്യത്തിൽ. ബിദാരിഹിം ഷൈഅൻ, ഷൈഅൻ ഇല്ല ഇദ്ഹാർ, ഷൈഅൻ ഇ തൻവീനിനെ വെളിവാക്കണം, ഹംസ വെളിവാക്കണം. ഷൈഅൻ ഇല്ല, ഇല്ല ബിഇദ്നില്ലാഹ്, ഈ ബിഇദ്നില്ല എന്നുള്ള പദം സോ ആയത്തിൽ കുറിച്ചേക്ക് ഓന്ന സമയത്ത് കേൾക്കാൻ വരെ ബിഇദ്നി, ബിഇദ്നി എന്ന് പറയും ചില ആളുകൾ, അങ്ങനെയല്ല. ബിഇദ്നി ഹംസക്ക് കസർ, ദാലിന് സുക്കൂന്, ബിഇദ്നി, ബിഇദ്നി, ബിഇദ്നില്ലാഹ്, അങ്ങനെ തന്നെ പറയണം. വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ, വഅലല്ലാഹി, വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ, മുഅ്മിനൂൻ അല്ല മുഅ്മിനൂൻ, വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ. മദ്ദ് ആരദുൽ സുക്കൂൻ ആയത്തിൻ്റെ അവസാനത്തിൽ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. يا ايها الذين امنوا اذا تناجيتم فلا تتناجوا بالاثم والعدوان فلا تتناجوا بالاثم والعدوان ومعصيه الرسول وتناجوا بالبر والتقوى واتقوا الله الذي إليه تحشرون إنما النجوى من الشيطان ليحزن الذين آمنوا ليحزن الذين آمنوا وليس بضارهم شيئا إلا بإذن الله വഅല അല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ. സൂറ മുജാദില 9-10 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. വളരെ ഭംഗിയായിട്ട് നന്നായിട്ട് ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ ഇതോടെ സമാപിക്കുന്നു. സൂറത്ത് മുജാദില 9-10 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് ജീവിത നിയമങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഹാഫിസ് അബ്ദുഷക്കൂർ നമ്മെ പഠിപ്പിച്ചത്.

ജസാക്കും അല്ലാഹ് ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ഹജ്ജ് 25-37 വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മാഹിർ അൽ മുഅയ്ലി.

പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു മാഇദ 109 മുതൽ 120 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുള്ള അൽ ജുഹാനി. പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: ബിസ്സബ്ർ.
1: ഇതോടുകൂടി ഹറമൈൻ ലൈവ് സമാപിക്കുന്നു.
2: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിന്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിന്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്ടുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
7: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
8: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
7: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
8: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
7: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
0: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
9: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽമുഅല്ലിം.
1: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫിൽ ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അള്ളാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരെന്നെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി.
5: വചനം 190. വഖാതിലു, യുദ്ധം ചെയ്യുവിൻ, ഫീ സബീലില്ലാഹി, അല്ലാഹുവിന്റെ മാർഗത്തിൽ, അല്ലദീന, യാതൊരുവരോട്, യുഖാതിലൂനകും, അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നു, വലാ തഅതദു, അതിക്രമം ചെയ്യുകയുമരുത്, ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, ലാ യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുകയില്ല, അൽ മുഅ്തദീൻ, അതിക്രമം ചെയ്യുന്നവരെ.

0: നിങ്ങളുടെ യുദ്ധത്തിന് വരുന്നവരോട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുവിൻ, നിങ്ങൾ അതിക്രമിക്കുകയും അരുത്. നിശ്ചയമായും അള്ളാഹു അതിക്രമിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നതല്ല. വചനം 191. വഖതുലൂഹും, അവരെ കൊല്ലുകയും ചെയ്യുവിൻ. ഹൈതു, ഇടത്തുവെച്ച്. തഖിഫ്തുമൂഹും, അവരെ കണ്ടുമുട്ടിയ. വഅഖ്രിജൂഹും, അവരെ പുറത്താക്കുകയും ചെയ്യുവിൻ. മിൻ ഹൈതു, ഇടത്തിൽ വെച്ച്. അഖ്റജൂക്കും, അവർ നിങ്ങളെ പുറത്താക്കിയ. വൽ ഫിത്നത്തു, കുഴപ്പം. അഷദ്ദു, അധികം കഠിനമായതാണ്. മിനൽ ഖത്ലി, കൊലയേക്കാൾ. വലാ തുഖാതിലൂഹും, നിങ്ങളവരോട് യുദ്ധം ചെയ്യരുത്. ഇൻദൽ മസ്ജിദിൽ ഹറാമി, മസ്ജിദുൽ ഹറാമിങ്കൽ വെച്ച്. ഹത്താ യുഖാതിലൂക്കും, അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നതുവരെ. ഫീഹി, അതിൽ. ഫഇൻ ഖാതലൂക്കും, ഇനി അവർ നിങ്ങളോട് യുദ്ധം ചെയ്താൽ. ഫഖ്തുലൂഹും, നിങ്ങളവരെ കൊല്ലുവിൻ. കദാലിക, അപ്രകാരമാണ്. ജസാഉ, പ്രതിഫലം പകരം കൊടുക്കൽ. അൽ കാഫിരീൻ, അവിശ്വാസികളുടെ.
1: وَقُتُلُوهُمْ حَيْثُ ثَقِفْتُمُوهُمْ وَأَخْرِجُوهُمْ مِنْ حَيْثُ أَخْرَجُوكُمْ وَالْفِتْنَةُ أَشَدُّ مِنَ الْقَتْلِ وَلَا تُقَاتِلُوهُمْ عِنْدَ الْمَسْجِدِ الْحَرَامِ

കണ്ടുമുട്ടിയിടത്തു വച്ച് നിങ്ങൾ അവരെ കൊലപ്പെടുത്തിക്കൊള്ളുവിൻ. അവർ നിങ്ങളെ പുറത്താക്കിയിടത്തുനിന്ന് നിങ്ങൾ അവരെ പുറത്താക്കുകയും ചെയ്യുവിൻ. ഫിത്ന അഥവാ കുഴപ്പം കൊലയേക്കാൾ കഠിനമായിട്ടുള്ളതാകുന്നു. മസ്ജിദുൽ ഹറാമിൽ വെച്ച് അവർ നിങ്ങളോട് ഇങ്ങോട്ട് യുദ്ധത്തിന് വരുന്നതുവരെ നിങ്ങൾ അവിടെ വെച്ച് അവരോട് അങ്ങോട്ട് യുദ്ധം ചെയ്യരുത്. ഇനി അവർ അവിടെ വെച്ച് നിങ്ങളോട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അവിടെ വെച്ച് നിങ്ങൾ അവരെ കൊന്നുകളയുക. അപ്രകാരമാണ് അവിശ്വാസികളുടെ പ്രതിഫലം. വചനം 192. ഫഇനിൻതഹൌ, എന്നാൽ അവർ വിരമിച്ചാൽ, അങ്ങനെ ഇനി അവർ വിരമിച്ചാൽ, ഫഇന്നല്ലാഹ, എന്നാൽ നിശ്ചയമായും അല്ലാഹു ഗഫൂറുൻ, വളരെ പൊറുക്കുന്നവനാണ്, റഹീമുൻ, കരുണാനിധിയാണ്. എന്നാൽ അവർ പിന്മാറി വിരമിച്ചെങ്കിൽ നിശ്ചയമായും അല്ലാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. വചനം 193. വഖാതിലൂഹും, അവരോട് യുദ്ധം ചെയ്യുക, ഹത്താലൂന, ഉണ്ടാകാതിരിക്കുവോളം, ഇല്ലാതിരിക്കുന്നതുവരെ, ഫിത്നത്തുൻ, കുഴപ്പം, വയക്കൂനദ്ദീനു, ദീൻ അഥവാ മതം ആകുകയും, ലില്ലാഹി, അല്ലാഹുവിന്, ഫഇനിൻതഹൗ, അങ്ങനെ അവർ വിരമിച്ചാൽ, ഫല ഉദ്വാന, അപ്പോൾ അതിക്രമമില്ല, ഇല്ല അലല്ലാലിമീൻ, അക്രമികളുടെ മേലല്ലാതെ.

0: ഫിത്ന അഥവാ കുഴപ്പം ഉണ്ടാകാതിരിക്കുകയും ദീൻ അഥവാ മതം അള്ളാഹുവിന് ആയിത്തീരുകയും ചെയ്യുന്നതുവരേക്കും നിങ്ങൾ അവരോട് യുദ്ധം നടത്തിക്കൊള്ളുവീൻ. അങ്ങനെ അവർ വിരമിച്ചുവെങ്കിൽ അപ്പോൾ പിന്നെ അക്രമം ചെയ്യുന്നവർക്കെതിരെയല്ലാതെ അതിക്രമം ഇല്ല അഥവാ പാടില്ല.
1: 190, 191, 192, 193 എന്നീ വചനങ്ങളുടെ വിശദീകരണം.
0: മദീനയിൽ വെച്ച് യുദ്ധസംബന്ധമായി ആദ്യഘട്ടങ്ങളിൽ അവതരിച്ച ഖുർആൻ വചനങ്ങളിൽപ്പെട്ടവയാണ് ഈ വചനങ്ങൾ. ഇസ്ലാമിൻ്റെ ശത്രുക്കളുമായുള്ള ധർമ്മയുദ്ധങ്ങളിൽ അനുവർത്തിക്കേണ്ടുന്ന പല അടിസ്ഥാന തത്വങ്ങളും ഈ വചനങ്ങൾ മുഖേന സത്യവിശ്വാസികൾക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇവയിലെ ഉള്ളടക്കം ഇങ്ങനെ സംഗ്രഹിക്കാവുന്നതാണ്. 1. നിങ്ങളോട് യുദ്ധത്തിന് വരുന്നവരോട് അള്ളാഹുവിൻ്റെ മാർഗത്തിലായി നിങ്ങൾ യുദ്ധം നടത്തിക്കൊള്ളുവീൻ. നിങ്ങളോട് യുദ്ധത്തിന് വരുന്നവർ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം സത്യവിശ്വാസികളോട് യുദ്ധം ചെയ്യാൻ പരിപാടിയിടുകയും ഒരുക്കം കൂട്ടുകയും ചെയ്യുന്നവരാകുന്നു. ഇങ്ങോട്ട് വന്ന് യുദ്ധം തുടങ്ങിയ ശേഷമേ അങ്ങോട്ട് യുദ്ധം ചെയ്യാവൂ എന്ന് വെക്കുന്നത് വിഡ്ഢിത്തവും ആത്മഹത്യാപരവുമാണല്ലോ. അതുകൊണ്ട് ഇങ്ങോട്ട് എതിർക്കുവാൻ തയ്യാറെടുത്ത് തക്കം പാർത്തുകൊണ്ടിരിക്കുന്നവരോട് യുദ്ധം ചെയ്തു കൊള്ളുവാൻ അള്ളാഹു കൽപ്പിക്കുന്നു. യുദ്ധം ചെയ്യുന്നത് ശത്രുക്കളോട് പകവീട്ടുവാനോ പേരിനും പെരുമയ്ക്കും വേണ്ടിയോ ആയിരിക്കാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അഥവാ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സുരക്ഷിതത്വത്തിനും അവൻ്റെ വാക്യം ഉന്നതിപ്പെടുത്തുന്നതിനും വേണ്ടിയായിരിക്കണം എന്ന് പ്രത്യേകം ഉണർത്തുകയും ചെയ്തിരിക്കുന്നു. 2. അതിക്രമം ചെയ്യരുത്. നിശ്ചയമായും അതിക്രമികളെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. ഇങ്ങോട്ട് യുദ്ധം ചെയ്യണമെന്നുദ്ദേശമില്ലാത്ത സമാധാനപ്രിയരായ സഖ്യ ഉടമ്പടികൾ കാരണം അടങ്ങിയിരിക്കുന്ന കൂട്ടരുടെ നേരെ യുദ്ധത്തിനൊരുങ്ങുക, യുദ്ധശാലികളല്ലാത്ത വൃദ്ധന്മാർ, കുട്ടികൾ, സ്ത്രീകൾ മുതലായവരെ വധിക്കുക, യുദ്ധത്തിൽ വെച്ച് കൊല്ലപ്പെട്ടവരുടെ അംഗങ്ങൾ ഛേദിക്കുക പോലെയുള്ള കടുംകൈകൾ ചെയ്യുക എന്നിത്യാദി കാര്യങ്ങൾ സത്യവിശ്വാസികളുടെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ലാത്തതും അതെല്ലാം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുമാണെന്ന് സാരം. ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം നിരോധിച്ചുകൊണ്ടുള്ള പല ഹദീസുകളും കാണാവുന്നതുമാണ്. 3. അവരെ കണ്ടുമുട്ടിയിടത്തു വെച്ച് കൊലപ്പെടുത്തണം. മേൽ ചൂണ്ടിക്കാട്ടിയ പ്രകാരം അങ്ങോട്ട് യുദ്ധം ചെയ്യപ്പെടുവാൻ അർഹരായ ശത്രുക്കളെ കിട്ടുന്ന തക്കം ഉപയോഗപ്പെടുത്തി വധിക്കുക തന്നെ വേണം. അവരെ ബാക്കി വെക്കുന്നത് സത്യവിശ്വാസികൾക്കും ഇസ്ലാമിനും ആപത്തായിരിക്കുമെന്നാണ് ഇതിലടങ്ങിയ തത്വം. 4. അവർ നിങ്ങളെ പുറത്താക്കിയിടത്തുനിന്ന് നിങ്ങൾ അവരെയും പുറത്താക്കിക്കൊള്ളുക. മക്കാ മുശരിക്കുകൾ, അവരാണല്ലോ മുഖ്യ ശത്രു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സത്യവിശ്വാസികളുടെയും നേരെ അഴിച്ചുവിട്ട മൃഗീയമായ അക്രമമർദ്ദനങ്ങളാൽ നിൽക്കപ്പൊറുതിയില്ലാതെ നാടും വീടും വിട്ടോടി പോന്നിരിക്കുകയാണല്ലോ അവർ. അതുപോലെ അവരെയും അവിടെ നിന്ന് പുറത്താക്കണമെന്ന് സാരം. മക്കാ വിജയത്തോടെ ഇത് പ്രയോഗത്തിൽ വരികയും ചെയ്തു. മക്കയിലെ മുശരിക്കുകൾ മിക്കവാറും ഇസ്ലാമിനെ അംഗീകരിക്കുകയും ചിർക്കിൽ തന്നെ ഉറച്ചുനിന്നവർ പുറത്താക്കപ്പെടുകയും മേലിൽ മുശരിക്കുകൾക്ക് അവിടെ പ്രവേശനം നിരോധിക്കപ്പെടുകയും ചെയ്തു. ഈ നിരോധം അന്ന് തൊട്ട് ഇന്നോളം നിലവിലുണ്ട് താനും. 5. ഫിത്ന അഥവാ കുഴപ്പം കൊലയേക്കാൾ കഠിനമായതാണ്. മനുഷ്യൻ കൊല്ലപ്പെടുന്ന കാര്യം ഒരു കഠിന കൃത്യം തന്നെ. എന്നാൽ ഫിത്നയുടെ കാര്യം അതിലും ഭയങ്കരമാണ്. അതുകൊണ്ട് കൂടുതൽ ആപൽക്കരമായ അക്കാര്യം ഇല്ലാതാക്കുവാൻ വേണ്ടിയാണ് ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാനും അവരെ കൊലപ്പെടുത്തുവാനും കൽപ്പിക്കുന്നത് എന്ന് താൽപ്പര്യം. ഫിത്ന അഥവാ അൽ ഫിത്നത്തു എന്ന വാക്ക് പല അർത്ഥങ്ങളും വരുന്ന ഒരു പദമത്രേ. സ്വർണം മുതലായ ലോഹങ്ങൾ തീയിൽ കാട്ടി ഉരുക്കുക, വഴിപിഴപ്പിക്കുക, ഭ്രാന്ത്, ആപത്ത്, പരീക്ഷണം, സ്വാഭിപ്രായത്തിൽ സംതൃപ്തി അടയുക, സമ്പത്തും സന്തതികളും, ആദർശത്തിലെ ഭിന്നിപ്പ്, പാപം, അവിശ്വാസം, അപമാനം, ശിക്ഷ, മർദ്ദനം എന്നീ അർത്ഥങ്ങളെല്ലാം സന്ദർഭമനുസരിച്ച് ആ പദത്തിന് വരും. ഈ അർത്ഥങ്ങളിൽ മിക്കതും ഉൾക്കൊള്ളുന്ന ഒരർത്ഥത്തിലാണ് അതിവിടെ നിലകൊള്ളുന്നത് എന്ന് പറയാം. താഴെ 217 വചനത്തിൽ നിന്ന് ഏറെക്കുറെ ഈ വസ്തുത മനസ്സിലാക്കാവുന്നതുമാണ്. ഈ വാക്കുകൊണ്ട് ഇവിടെയുള്ള വിവക്ഷയെപ്പറ്റി ഖുർആൻ വ്യാഖ്യാതാക്കളുടെ വിവരണം പലതരത്തിലാണുള്ളത്. എല്ലാം ഫിത്നയുടെ ഓരോ വശങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണതിന് കാരണമെന്ന് അവ പരിശോധിച്ചാൽ കാണാവുന്നതാണ്. മുശരിക്കുകളുടെ അവിശ്വാസവും അതിനെ തുടർന്ന് സത്യവിശ്വാസത്തിനും സത്യവിശ്വാസികൾക്കും എതിരെ അവർ അഴിച്ചുവിടുന്ന അക്രമമർദ്ദനങ്ങളും നോക്കുമ്പോൾ യുദ്ധം നിമിത്തം ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അവയേക്കാൾ ലഘുവാണെന്നാണ് മൊത്തത്തിൽ അവയുടെ രത്നച്ചുരുക്കം. സ്വഹാബികളുടെ കാലത്ത് നടന്ന അഭ്യന്തര യുദ്ധങ്ങളിൽ പങ്കെടുക്കാതിരുന്ന ഇബിനു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അതിനെപ്പറ്റി ചിലർ ചോദിക്കുകയും അദ്ദേഹം അവരോട് മറുപടി പറയുകയും ചെയ്തതായി ബുഖാരി റഹിമഹുല്ല ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ 193 വചനത്തിലെ ഫിത്തിന ഉണ്ടാകാതിരിക്കുന്നതുവരെ യുദ്ധം ചെയ്യുവീൻ, വഖാതിലൂഹും ഹത്താ ലാ തകൂന ഫിത്ന എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ലേ എന്ന് ചോദ്യകർത്താവ് ചോദിച്ചതിന് അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞു കാണാം. ഫിത്തിന ഇല്ലാതാകുകയും മതം അള്ളാഹുവിനായിരിക്കുകയും ചെയ്യുന്നതുവരെ ഞങ്ങൾ യുദ്ധം ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഫിത്തിന ഉണ്ടാകുകയും മതം അള്ളാഹുവിനല്ലാതിരിക്കുകയും ചെയ്യുന്നതുവരെ യുദ്ധം ചെയ്യുവാൻ ഉദ്ദേശിക്കുകയാണ്. മറ്റൊരു വാചകത്തിൽ ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്, അതെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്ത് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അന്ന് ഇസ്ലാം അഥവാ മുസ്ലിങ്ങൾ അല്പമായിരുന്നു. അതിനാൽ മനുഷ്യൻ തൻ്റെ മതകാര്യത്തിൽ ഫിത്നക്ക് അഥവാ പരീക്ഷണത്തിന് വിധേയനാകുമായിരുന്നു. ഒന്നുകിൽ അവൻ കൊല്ലപ്പെടും അല്ലെങ്കിൽ മർദ്ദിക്കപ്പെടും. അങ്ങനെ ഇസ്ലാം അഥവാ മുസ്ലിങ്ങൾ വർദ്ധിച്ചു. അപ്പോൾ ഫിത്ന ഇല്ലാതായി. 6. മസ്ജിദുൽ ഹറാമിന്റെ അടുക്കൽ വെച്ച് അവർ അഥവാ ശത്രുക്കൾ ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നതുവരെ അവിടെ വെച്ച് നിങ്ങൾ അങ്ങോട്ട് യുദ്ധം ചെയ്യരുത്. മസ്ജിദുൽ ഹറാമിന്റെ അടുക്കൽ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശ്യം മക്ക ഹറമാകുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ മന്ദിരം കെട്ടി ഉയർത്തുകയും ആ രാജ്യം ഒരു നിർഭയമായ രാജ്യമാക്കി തീർക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത വിവരം മുമ്പ് പറഞ്ഞുവല്ലോ. അന്ന് തൊട്ട് മക്ക ഹറമിൽ യുദ്ധമോ കയ്യേറ്റങ്ങളോ ഒന്നും പാടില്ലെന്ന് എല്ലാ കാലത്തുമുള്ള അറബികൾ പൊതുവെ സ്വീകരിച്ചും പാലിച്ചും വന്നിട്ടുള്ളതാണ്. ജാഹിലിയ കാലത്തുപോലും അതിൽ മാറ്റമുണ്ടായിട്ടില്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ തത്വം സ്വീകരിക്കുവാൻ കൂടുതൽ ബാധ്യസ്ഥരാണല്ലോ. അതിനാൽ യുദ്ധത്തിന് വട്ടം കൂട്ടുന്ന ശത്രുക്കളെ എവിടെ വെച്ചു കണ്ടുകിട്ടിയാലും കൊലപ്പെടുത്തണമെന്ന് പറഞ്ഞതിൽ നിന്ന് മക്ക ഹറം സ്വാഭാവേന ഒഴിവാകുന്നു. പക്ഷേ അതു കാരണത്താൽ ശത്രുക്കൾ കഅബയുടെ പരിസരത്ത് വെച്ചു തന്നെ യുദ്ധത്തിനൊരുങ്ങിയാലും മുസ്ലിങ്ങൾ അവരോട് നേരിടാതെ കയ്യും കെട്ടി നിൽക്കണമെന്നുണ്ടോ? ഇല്ല, അതു വേണ്ടതില്ല. അവിടെ വെച്ച് മുസ്ലിങ്ങൾ അങ്ങോട്ട് യുദ്ധം ആരംഭിക്കുവാൻ പാടില്ല. നേരെ മറിച്ച് ശത്രുക്കൾ അവിടെ വെച്ച് ഇങ്ങോട്ട് യുദ്ധം തുടങ്ങുന്ന പക്ഷം പിന്നെ പിന്മാറേണ്ടതില്ല. അവിടെ വെച്ചു തന്നെ അങ്ങോട്ടും നടപടി എടുത്തുകൊള്ളണം എന്നൊക്കെ അള്ളാഹു സത്യവിശ്വാസികളെ അറിയിക്കുകയാണ്. 7. എന്നാൽ അവർ അഥവാ ശത്രുക്കൾ വിരമിച്ചുവെങ്കിൽ അള്ളാഹു വളരെ പൊറുക്കുന്നവരും കരുണാനിധിയുമാകുന്നു. അതെ, ശത്രുക്കൾ അവരുടെ നിലപാടുമാറ്റി സത്യവിശ്വാസം സ്വീകരിക്കുകയും യുദ്ധങ്ങളും എതിർപ്പുകളും ഉപേക്ഷിക്കുകയും ചെയ്താൽ അള്ളാഹു അവർക്ക് മാപ്പ് നൽകുന്നതാണ്. മുമ്പ് ചെയ്ത അക്രമങ്ങളുടെ പേരിൽ അവരോട് നടപടിയെടുക്കുകയില്ല. 8. ഫിത്ന ഉണ്ടാകാതിരിക്കുകയും ദീൻ അള്ളാഹുവിനായിത്തീരുകയും ചെയ്യുന്നതുവരെ അവരുമായി യുദ്ധം നടത്തിക്കൊള്ളുക. അഥവാ യുദ്ധ നടപടികൾ മൂലം സാധിക്കേണ്ടുന്ന രണ്ടു കാര്യങ്ങളാണ് ഫിത്ന ഇല്ലാതാവലും മതം അള്ളാഹുവിനായിരിക്കലും. എന്നുവെച്ചാൽ മേൽ പ്രസ്താവിച്ചതുപോലെയുള്ള കുഴപ്പങ്ങൾ അവസാനിക്കുകയും അള്ളാഹുവിൻ്റെ മതമാകുന്ന ഇസ്ലാമിനെതിരെ ആക്രമണങ്ങളും കൈകടത്തലുകളും ഇല്ലാതായിത്തീരുകയും അതിന് ലോകത്ത് അഭിമാനപൂർവം സ്വൈരവിഹാരം കൊള്ളുമാറാകുകയും ചെയ്യുന്ന സന്ദർഭം എപ്പോൾ ഉണ്ടാകുന്നുവോ അതുവരെ യുദ്ധത്തിൻ്റെ ആവശ്യകത നിലവിലുണ്ടായിരിക്കും എന്ന് താൽപ്പര്യം. അല്ലാതെ ലോകത്ത് എവിടെയും ശിർക്കും കുഫറും അവശേഷിക്കാതെ എല്ലാ മനുഷ്യരും മുസ്ലിങ്ങളായിത്തീരുന്നതുവരെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കണമെന്നല്ല ഇതിൻ്റെ അർത്ഥം. ഇസ്ലാമിൽ അങ്ങനെ ഒരു വിധിയില്ലതാനും. മതവിഷയത്തിൽ നിങ്ങളോട് യുദ്ധം നടത്തുകയോ നിങ്ങളെ നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് ബഹിഷ്കരിക്കുകയോ ചെയ്യാത്തവർക്ക് നന്മ ചെയ്യുകയും അവരോട് നീതിമുറ പാലിക്കുകയും ചെയ്യുന്നതിന് വിരോധമില്ലെന്നും മതവിഷയത്തിൽ നിങ്ങളോട് യുദ്ധം നടത്തുകയും നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് നിങ്ങളെ ബഹിഷ്കരിക്കുകയും അതിന് പിന്തുണ നൽകുകയും ചെയ്യുന്നവരോട് നിങ്ങൾ മൈത്രി കാണിക്കുന്നത് മാത്രമേ വിരോധമുള്ളൂവെന്നും അള്ളാഹു വ്യക്തമാക്കിയിട്ടുള്ളതാണ്. സൂറത്ത് മുംതഹിന 8-9 വചനങ്ങൾ നോക്കുക. 9. അവർ വിരമിച്ചാൽ പിന്നെ അക്രമകാരികൾക്കെതിരായിട്ടല്ലാതെ അതിക്രമം പാടില്ല. അതായത് ശത്രുക്കൾ അവരുടെ അക്രമമർദ്ദനങ്ങളും കയ്യേറ്റങ്ങളും നിറുത്തൽ ചെയ്താൽ മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് അവർക്കെതിരെ യുദ്ധമോ ആക്രമണമോ ഒന്നും ഉണ്ടായിക്കൂടാ. ഉണ്ടാകുന്ന പക്ഷം അത് അക്രമവും അനീതിയുമായിരിക്കും. അവർ മുമ്പ് അക്രമികളായിരുന്നുവെന്ന് വെച്ച് ഇപ്പോൾ അവരുടെ നേരെ അത്തരം നടപടികളൊന്നും എടുക്കുവാൻ പാടില്ല എന്നു സാരം. അക്രമികൾ ഇങ്ങോട്ട് സ്വീകരിക്കുന്ന അതിക്രമങ്ങൾക്കു പകരം അതേമാതിരി അങ്ങോട്ടും നടപടികൾ സ്വീകരിക്കുന്നതിനെ ഉദ്ദേശിച്ചാണ് ഇവിടെ അതിക്രമം അഥവാ ഉദ്വാൻ എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് അടുത്ത വചനത്തിൽ നിന്നു മനസ്സിലാക്കാം. യഥാർത്ഥത്തിൽ ഇത് അതിക്രമമല്ലെങ്കിലും ബാഹ്യത്തിൽ അതിക്രമ തുല്യമാണല്ലോ.
2: മാഷാഅല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി.
3: പീസ് റേഡിയോ മറ്റൊരു ശ്രദ്ധേയമായ പരിപാടിയിലേക്കാണ് പോകുന്നത്. പീസ് റേഡിയോ ഹൃദയ വസന്തം, പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള സാരോപദേശം മനുഷ്യ മനസ്സുകളിൽ മാറ്റത്തിൻ്റെ കുളിർ വീശുന്നു. ഇന്ന് ഹൃദയ വസന്തം പരിപാടിയിൽ സൂറത്ത് ഹൂദിലെ 61-ാമത്തെ ആയത്തിൽ സ്വാലിഹ് നബി അലൈഹിസ്സലാമിയുടെ സദുപദേശമാണ് സൃഷ്ടിച്ചു പരിപാലിക്കുന്നവൻ പ്രാർത്ഥന കേൾക്കും. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നു ബഹുമാനനായ ജംഷീർ സ്വലാഹി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ അല്ലദി ഹദാന ലിഹാദ വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإلى ثمود أخاهم صالحا قال يا قوم اعبدوا الله ما لكم من إله غيره هو أنشأكم من الأرض واستعمركم فيها فاستغفروه ثم توبوا إليه إن ربي قريب مجيب. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയ വസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ക്ലാസിൽ സൂറത്തുൽ ഹൂദിലെ 61-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. സമൂദ് ഗോത്രത്തിലേക്ക്, സമൂദ് ജനതയിലേക്ക് അള്ളാഹു നിയോഗിച്ച പ്രവാചകനാണ് സ്വാലിഹ് നബി അലൈഹിസ്സലാം. സ്വാലിഹ് നബി സമൂദ് ഗോത്രത്തിൽ അവരുടെ ഇടയിൽ നിന്നു തന്നെ അവരുടെ പ്രവാചകനായി അള്ളാഹു അവരിലേക്ക് നിയോഗിക്കുകയും ആ പ്രവാചകൻ അവരുടെ ഇടയിൽ നടത്തിയ ദഅ്‌വ പ്രവർത്തനങ്ങളും ആ ജനതയുടെ പ്രതികരണങ്ങളും ഒക്കെയാണ് ഇവിടുന്ന് അങ്ങോട്ട് സൂറത്തുൽ ഹൂദിലൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇതിന് തൊട്ട് മുമ്പ് ആദ് സമുദായത്തിൻ്റെ അവസ്ഥയും അവരിലേക്ക് ഹൂദ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു നിയോഗിച്ചതും ആദ് സമുദായത്തെ ആ പ്രവാചകൻ അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്കും അതുവഴി പരലോക ഇഹലോക ജീവിത വിജയത്തിലേക്കും നിരന്തരം അവരെ ക്ഷണിച്ചെങ്കിലും വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ആ പ്രവാചകൻ്റെ വിളിക്ക് ഉത്തരം നൽകുകയും അതിലൂടെ വിജയം പ്രാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. അവസാനം ധിക്കാരത്തിൻ്റെ മാർഗം സ്വീകരിക്കുകയും വത്തിൽ കഅദുൻ, അതാണ് ആദ് സമുദായം, ജഹദൂബി ആയാത്തി റബ്ബിഹിം, അവർ അവരുടെ റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കി നിഷേധിച്ചു. വഅസൗ റുസുലഹു, അവരിലേക്ക് വന്ന പ്രവാചകൻ ഹൂദ് നബി അലൈഹിസ്സലാമിനെ ധിക്കരിച്ചു. അള്ളാഹു ഇവിടെ പ്രയോഗിച്ചത് എല്ലാ അമ്പിയാക്കളെയും അവർ ധിക്കരിച്ചു. വത്തബഉ അംറ കുല്ലി ജബ്ബാരിൻ അനീദ്, എല്ലാ ധിക്കാരികളും മർക്കടമുഷ്ടിക്കാരുമായ സ്വേച്ഛാധിപതികളുമായ ആളുകളുടെ കൽപ്പന അവർ പിൻപറ്റുകയും ചെയ്തു. അവരിലേക്ക് സന്മാർഗത്തിൻ്റെ വെളിച്ചവുമായി വന്ന, നല്ല ഉപദേശങ്ങളുമായി വന്ന ഹൂദ് നബി അലൈഹിസ്സലാമിനെ സ്വീകരിക്കാതെ അതിൻ്റെ മറുഭാഗത്തുനിന്ന കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന, വെറുപ്പ് പ്രചരിപ്പിക്കുന്ന, വിദ്വേഷം പരത്തുന്ന, തോന്നിയാസങ്ങളുടെയും മിച്ചകളുടെയും കൂടെ സഞ്ചരിക്കുന്ന ധിക്കാരികളും സ്വേച്ഛാധിപതികളുമായ കുതന്ത്രക്കാരുടെ കൽപ്പനകളെയാണ് ആദ് സമുദായം സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ അള്ളാഹു അവരെ നശിപ്പിച്ചു കളഞ്ഞു, അള്ളാഹുവിൻ്റെ ശാപം അവരുടെ മേൽ അയക്കപ്പെട്ടു എന്ന് ഖുർആൻ ഇതിൻ്റെ മുമ്പുള്ള വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. വ ഉത്ബിഉ ഫി ഹാദിഹി ദുനിയ, അവരുടെ ഈ നിലപാടിന് പ്രതിഫലമായി തിരിച്ചു അള്ളാഹുവിൽ നിന്ന് അവർക്ക് കിട്ടിയത്. വ ഉത്ബിഉ ഫി ഹാദിഹി ദുനിയ ലഅനതൻ, ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ ശാപം. വയൗമൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിലും അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള ശാപം. കാരണം എന്താണ്? അലാ ഇന്ന ആദൻ കഫറു റബ്ബഹും, അവർ അവരുടെ റബ്ബിനെ നിഷേധിച്ചു കളഞ്ഞു, നന്ദികേട് കാണിച്ചു. അലാ ബുഅദൻ ലിആദ് ഖൗമി ഹൂദ്, ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയായ ആദ്, അവർക്ക് വിദൂരത, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അവർ എത്ര ദൂരെയായിപ്പോയി എന്ന് ഖുർആൻ അവരുടെ പരിണിതിയെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതാണ് തൊട്ട് മുമ്പുള്ള വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഈ സൂറത്തിൽ ആദ്യം നൂഹ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ജനതയിൽ നടത്തിയ ദഅവത്തും ആ ജനതയുടെ അവസ്ഥയും അവരുടെ പ്രതികരണങ്ങളും അവരെ തൂഫാനിലൂടെ നശിപ്പിച്ചതും, അതിനുശേഷം ഈ ആദ് സമുദായത്തിൻ്റെ അവസ്ഥയും അവരുടെ ധിക്കാരങ്ങളും അവരുടെ നന്ദികേടും അവരുടെ ദുർനടപ്പും കാരണം ഏഴു രാത്രിയും എട്ടു പകലും നീണ്ടു നിൽക്കുന്ന കൊടുങ്കാറ്റിനാലും പേമാരിയാലും കൊടുങ്കാറ്റിലൂടെ അവരെ നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളാഹു നമ്മളെ മറ്റു വചനങ്ങളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി 61-ാമത്തെ വചനത്തിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. വഇലാ സമൂദ്, സമൂദ് ജനതയിലേക്ക് നാം നിയോഗിച്ചു, അള്ളാഹു നിയോഗിച്ചു. അഹാഹും, അവരുടെ സഹോദരൻ സ്വാലിഹ്, സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ. എന്താ സ്വാലിഹ് നബി എന്നിട്ട് ചെയ്തത്? ഖാല, സ്വാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ ഖൗമി, യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, ഇഅ്ബുദുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. മാ ലക്കും, നിങ്ങൾക്കില്ല തന്നെ, മിൻ ഇലാഹിൻ, ഒരു ദൈവവും, ഇലാഹിൽ നിന്ന്, ആരാധ്യരിൽ നിന്ന്, ഗൈറുഹു, അവനല്ലാതെ, അള്ളാഹുവല്ലാതെ, നിങ്ങൾക്ക് ആരാധനക്കർഹനായി മറ്റാരുമില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രം, ഇഅ്ബുദുല്ലാഹ, അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. ഹുവ, അവൻ, അള്ളാഹു, അൻശഅക്കും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. അൻശ അയുൻഷി ഉന്നണ സൃഷ്ടിക്കുക, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. അൻശഅക്കും, മിനൽ അർളി, ഭൂമിയിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹുവാകുന്നു. വസ്തഅമറക്കും ഫീഹ, വസ്തഅമറക്കും ഫീഹ, എന്നിട്ട് അവൻ നിങ്ങളെ വളർത്തുകയും ചെയ്തു, സൃഷ്ടിച്ച് വളർത്തി, എന്നിട്ട് അവൻ നിങ്ങളവിടെ അധിവസിപ്പിച്ചു. ഇസ്തഅമറ, വസ്തഅമറക്കും, നിങ്ങളെ അവൻ അവിടെ അധിവസിപ്പിക്കുകയും ചെയ്തു. ഫസ്തഗ്ഫിറൂഹു ഫ, അതിനാൽ, നിങ്ങളുടെ സ്രഷ്ടാവ് അള്ളാഹുവായതിനാൽ, നിങ്ങളെ ഭൂമിയിൽ അധിവസിപ്പിച്ചവൻ അള്ളാഹുവായതിനാൽ, നിങ്ങളെ സംരക്ഷിക്കുന്നതും നിങ്ങൾക്ക് എല്ലാം നൽകുന്നതും അള്ളാഹുവായതിനാൽ, ഫസ്തഗ്ഫിറൂഹു, നിങ്ങളവനോട് പാപമോചനം തേടുക, നിങ്ങളവനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക. ഫസ്തഗ്ഫിറൂഹു, അള്ളാഹുവിനോട് നിങ്ങൾ പശ്ചാത്തപിക്കുക. സുമ്മ, പിന്നീട്, തൂബൂ ഇലൈഹി, അവനിലേക്കു നിങ്ങൾ ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക, തൗബ ചെയ്യുക. സുമ്മ, പിന്നെ, തൂബൂ, നിങ്ങൾ തൗബ ചെയ്യുക, ഇലൈഹി, അവനിലേക്ക്. ഇന്ന, തീർച്ചയായും, റബ്ബീ, എൻ്റെ റബ്ബ്, എൻ്റെ രക്ഷിതാവ്, ഖരീബുൻ മുജീബ്, അടുത്തു തന്നെയുള്ളവനും, ഖരീബ്, അടുത്തു തന്നെയുള്ളവനും, മുജീബ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനുമാകുന്നു. മുജീബ്, ഉത്തരം നൽകുന്നവനുമാകുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മദായിൻ പ്രദേശത്ത്, അതായത് തബൂക്കിൻ്റെയും മദീനയുടെയും ഇടയിലുള്ള മദായിൻ എന്ന ദേശത്താണ് ഈ സമൂദ് ഗോത്രം താമസിച്ചിരുന്നത് എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ പറ്റും. വലഖദ് അർസൽന, തീർച്ചയായും നാം നിയോഗിച്ചു ഇല സമൂദ് സമൂദിലേക്ക് സ്വാലിഹ് നബിനെ. സമൂദ് ഗോത്രം വഹും അല്ലദീന കാനൂ യസ്കുനൂൻ, സെക്കൻഡ് യസ്കുനർ താമസിക്കുന്നവരായിരുന്നു. മദായിൻ, മദായിനിൽ, മദായിൻ എവിടെയാണ്? ബൈന തബൂക്ക് വൽ മദീന, ഇന്നുള്ള മദീനയുടെയും തബൂക്കിൻ്റെയും ഇടയിലുള്ള മദായിൻ പ്രദേശത്താണ് ഈ സമൂദ് ഗോത്രം താമസിച്ചിരുന്നത്. അള്ളാഹു ആദ് സമുദായത്തിനെ നശിപ്പിച്ചു കളഞ്ഞതിന് ശേഷമാണ് പിന്നീട് സമൂദ് ഗോത്രം ഉണ്ടായി വരുന്നത്. വഖാനു ബഅദ ആദിൻ, അവർ ആദ് സമുദായത്തിന് ശേഷമുള്ളവരായിരുന്നു. അങ്ങനെ അള്ളാഹു അവരിൽ നിന്ന് തന്നെ അവരിലേക്ക് പ്രവാചകനെ നിയോഗിക്കുകയാണ്. ഫബഅത്ത് അല്ലാഹു മിൻഹും, അവരിൽ നിന്ന് തന്നെ, അതാണ് അഹാഹും, അവരുടെ സഹോദരൻ, ആ പ്രവാചകൻ വന്നിട്ട് ഫഅമറഹും, അവരോട് കൽപ്പിക്കുകയാണ്, ബി ഇബാദത്തില്ലാഹി വഹദ, ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. കാരണം എന്താ? ലാ ഷരീക ലഹു, അള്ളാഹുക്ക് ഒരു ഷരീക്കുല്ല, ഒരു പങ്കാളില്ല. അൽ ഖാലിഖ്, അള്ളാഹുവാണ് സ്രഷ്ടാവ്. അർ റാസിഖ്, അന്നം നൽകുന്നവൻ, ഉപജീവനം നൽകുന്നവൻ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഈ ആയത്തിൽ ഇപ്രകാരം പറഞ്ഞത്, ഹുവ അൻശഅകും മിനൽ അർളി, അവനാണ് നിങ്ങളെ ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ച് അധിവസിപ്പിച്ചത്, വളർത്തിയത്, സൃഷ്ടിച്ചു വളർത്തി. കാരണം സൃഷ്ടിച്ച അള്ളാഹ് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, ഭൂമിയിൽ സൃഷ്ടിച്ചു, ഭൂമിയിൽ വളർത്തിക്കൊണ്ടുവരുന്നു. മനുഷ്യർക്ക് വളരണമെങ്കിൽ കുടിക്കാൻ വെള്ളം വേണം, കഴിക്കാൻ ഭക്ഷണം വേണം, ശ്വസിക്കാൻ വായു വേണം, ഒക്കെ വേണം. അതൊക്കെ ഇവിടെ ഒരുക്കി വച്ചു അള്ളാഹു. ആ ഒരുക്കി വച്ചതിനാൽ തന്നെ, ആ ഒരുക്കി വച്ചത് ഉപയോഗപ്പെടുത്തിയാണ് ഈ ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളും താമസിക്കുന്നത്. അവരെ അധിവസിപ്പിച്ചത് അള്ളാഹുവാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിലേക്ക് വിനീത വിധേയരായി താഴ്മയോടുകൂടി അവനെ അനുസരിക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് എന്ന് കാര്യകാരണസഹിതം സ്വാലിഹ് നബി അലൈഹിസ്സലാം ഈ സമൂദ് ഗോത്രത്തിനെ പഠിപ്പിക്കുകയാണ്. കാരണം അള്ളാഹു സൃഷ്ടി ആരംഭിച്ചത് ഇബ്തദഅ ഖൽഖകും മിൻഹ, മണ്ണിൽ നിന്നാണ്. കാരണം അള്ളാഹു ആദനബിനെ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടാണ് അള്ളാഹു ആദനബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. പിന്നെ മനുഷ്യരെ അള്ളാഹു എന്തു ചെയ്തു? ഈ ഭൂമിയിൽ തലമുറകൾ തലമുറകളായി ഈ ഭൂമിയിൽ അധിവസിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ സ്വാഭാവികമായും മനുഷ്യരെന്നുള്ള നിലക്ക്, നമ്മുടെ ഇടയിലൊക്കെ നമുക്കൊക്കെ വന്നു പോയിട്ടുള്ള പാപങ്ങളും കുറ്റങ്ങളും ഒക്കെ നമ്മുടെ റബ്ബിലേക്ക് ഇസ്തിഗ്ഫാറും തൗബയും ചെയ്യുമ്പോൾ അവൻ നമുക്കത് പുറത്ത് മാപ്പാക്കിത്തരും, നമ്മളോട് കൂടുതൽ കരുണ കാണിക്കും, നമുക്ക് ഇപ്പോൾ നൽകുന്നതിനേക്കാൾ കൂടുതൽ സുരക്ഷിതത്വവും അനുഗ്രഹവും ഖൈറും അള്ളാഹു നൽകും. അതാണ് ഇവിടെ സ്വാലിഹ് നബി അലൈഹി സ്വലാം ആദ്യം ഓർമ്മിപ്പിച്ചത്, നിങ്ങളുടെ സ്രഷ്ടാവ് അള്ളാഹുവാണ്, നിങ്ങളെ ഭൂമിയിൽ അധിവസിപ്പിച്ചത് അള്ളാഹുവാണ്, നിങ്ങളെ ഭൂമിയിൽ വളർത്തുന്നവൻ അള്ളാഹുവാണ്. ഇതൊക്കെ അള്ളാഹ് നൽകുമ്പോൾ അത് കൂടുതൽ അനുഗ്രഹമായി ബറക്കത്തുള്ളതായി മാറാനും അതിനോടുള്ള നന്ദിയുമാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനല്ലാതെ ഒരു ആരാധ്യനില്ല. അതുമാത്രമല്ല, അവനോട് നമ്മൾ ഇസ്തിഗ്ഫാറുകൾ, പാപങ്ങൾ പുറത്തുതരാൻ പ്രാർത്ഥിക്കുകയും ചെയ്ത് കൂട്ടിയ തിന്മകളിൽ നിന്ന് ഖേദിച്ച് ഇനിയൊരു തിരിച്ചുപോക്ക് ആ തെറ്റുകളിലേക്കുണ്ടാവില്ല എന്നുള്ള പ്രഖ്യാപനവും നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. കാരണം ഇന്ന റബ്ബി ഖരീബുൻ മുജീബ്, എൻ്റെ റബ്ബ് തൊട്ടടുത്തുള്ളവനും അതേപോലെ പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നവനുമാണ് എന്ന് വളരെ വ്യക്തമായി ഇവിടെ അള്ളാഹുവിനെക്കുറിച്ചുള്ള വ്യക്തത സ്വാലിഹ് നബി നൽകുകയാണ് ഒരൊറ്റ ആയത്തിൽ. അല്ലേ, ഈ ഒരൊറ്റ ആയത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ അള്ളാഹു നമ്മളെയും പഠിപ്പിച്ചിട്ടുള്ളത്. നോക്കൂ, ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ അള്ളാഹുവിനോട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? വളരെ ഉച്ചത്തിൽ വേണോ അതോ മനസ്സിലാണോ? അപ്പോൾ വളരെ ഉച്ചത്തിലും അല്ല, എന്നാൽ മനസ്സിലും അല്ല, ചെറിയ ശബ്ദത്തിൽ എന്നുള്ളതാണ് അതിൻ്റെ മര്യാദയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം അള്ളാഹു ഒരു ചെവി കേൾക്കാത്തവനൊന്നും അല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. സൂറത്തുൽ ബഖറയിലെ 186 ആയത്തിലൂടെയും ഇതേ ആശയം അല്ലാഹു പഠിപ്പിച്ചു. വ ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവതദ്ദാഇ ഇദാ ദആൻ ഫലിയസ്തജീബൂലി വല്യുമിനൂ ബി ലഅല്ലഹും യർശുദൂൻ. നബിയെ, വ ഇദാ സഅലക, നിന്നോട് ചോദിച്ചാൽ, ഇബാദി എൻ്റെ അടിമകൾ മനുഷ്യർ, അന്നി എന്നെപ്പറ്റി, അള്ളാനെക്കുറിച്ച് എങ്ങനെ ദുആ ചെയ്യണം, അള്ള എങ്ങനെയാണ് എവിടെയാണെന്നൊക്കെ ചോദിച്ചാൽ, ഫ ഇന്നി ഖരീബ്, അവരോട് പറയുക, ഞാൻ തീർച്ചയായും ഞാൻ അള്ളാഹു ഖരീബുൻ അവരുടെ തൊട്ടടുത്തുണ്ട്, സമീപസ്ഥനാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അള്ളാഹുവിൻ്റെ കേൾവിയും കാഴ്ചയൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഉജീബു ദഅവതദ്ദാഇ, അതുമാത്രമല്ല ഉജീബു, ഞാൻ ഉത്തരം ചെയ്യും, ദഅവതദ്ദാഇ, പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക്, ഇദാ ദഅൻ, അവൻ എന്നോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, എന്നോട് പ്രാർത്ഥിക്കുമ്പോൾ. അപ്പോൾ ഈ ആയത്ത് വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചു, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അള്ളാഹു നമ്മുടെ തൊട്ടടുത്ത് പ്രാർത്ഥന കേൾക്കുന്നവനാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം ചെയ്യും, പ്രാർത്ഥന കേൾക്കുന്നവൻ അള്ളാഹു മാത്രമാണ്. ഇതേ ആശയം പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിർ 35-ാമത്തെ ആയത്തിൽ അള്ളാഹു ഒന്നുകൂടെ വ്യക്തമാക്കി, അള്ളാഹുവല്ലാത്തവർ, ഇൻ തദ്ഉഹും, നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, ആരെ, അള്ളാഹുവല്ലാത്ത ആരോടെങ്കിലും വിളിച്ചു ദുആ ചെയ്താൽ, അള്ളാഹുവല്ലാത്ത ആരോട് പ്രാർത്ഥിച്ചാലും, ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥന അവരാരും കേൾക്കുകയില്ല. വലൗ സമിഉ, ഇനി കേൾക്കും എന്ന് നിങ്ങൾ ഏതെങ്കിലും നിലക്ക് സ്ഥാപിക്കാൻ ശ്രമിച്ച് തലകുത്തി മറിഞ്ഞാലും, മസ്തജാബു ലക്കും, നിങ്ങൾക്ക് അവർ ഉത്തരം ചെയ്യുകയും ഇല്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, അന്ത്യദിനത്തിൽ അവർ നിങ്ങളുടെ ശിർക്കിനെ നിഷേധിക്കുകയും ചെയ്യും. അപ്പോൾ സൂറത്തുൽ ഫാത്തിറിലെ ആയത്തിൽ അള്ളാഹു വളരെ വ്യക്തമാക്കി, അള്ളാഹു മാത്രമാണ് പ്രാർത്ഥന കേൾക്കുന്നവൻ, അള്ളാഹുവല്ലാത്തവർ പ്രാർത്ഥന കേൾക്കില്ല. ഇവിടെയും അള്ളാഹു പറഞ്ഞു, ഇന്ന റബ്ബി ഖരീബുൻ മുജീബ്, എൻ്റെ റബ്ബ് തൊട്ടടുത്തുള്ളവനും പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നവനുമാണ്. സൂറത്തുൽ ബഖറയിലും അള്ളാഹു ഓർമ്മപ്പെടുത്തി, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ്ദാഇ, എൻ്റെ അടിമ നിന്നോട് എന്നെപ്പറ്റി ചോദിച്ചാൽ ഞാൻ തൊട്ടടുത്തുണ്ട്, പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിക്കട്ടെ, അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം ചെയ്യും. അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായൊരു വിഷയമാണ് ഈ സൂറത്തുൽ ഹൂദിലെ ഈ 61-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മദാഇൻ ദേശത്തേക്ക് അള്ളാഹു നിയോഗിച്ച, മദാഇൻ ദേശത്ത് താമസിച്ചിരുന്ന സമൂദ് ജനതയിലേക്ക് അള്ളാഹു നിയോഗിച്ച സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളാണ് ഈ വിഷയത്തിൽ, ഈ ആയത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ വിഷയം പരിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ ഹൂദിൻ്റെ 61-ാമത്തെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്, ഇതിലുള്ള ആശയം, ഈ ഓർമ്മപ്പെടുത്തൽ നമുക്ക് ലോകം അവസാനിക്കുന്ന വരെയുള്ള മുഴുവൻ ജനതക്കുമുള്ള മാർഗദർശനവും ഈ വിഷയത്തിലെ ഓർമ്മപ്പെടുത്തലുമാണ്. നമുക്കും നമ്മളോടുകൂടിയാണ് ഇത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. അള്ളാഹുവാണ് നമ്മളെ ഭൂമിയിൽ അധിവസിപ്പിച്ചത്, അവനാണ് നമ്മളെ പിന്നെ നമ്മളെ ഉപജീവനം നൽകുന്നത്. അതുകൊണ്ട് അവനോട് നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യണം, അവനിലേക്ക് നമ്മൾ തൗബ ചെയ്യണം, നമ്മുടെ ദുആ കേൾക്കാൻ സമീപസ്ഥനായി അതിനുത്തരം ചെയ്യാൻ കഴിവുള്ളവനായി ഏകനായ അള്ളാഹു മാത്രമാണ് എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു. ഈ വിഷയം മനസ്സിലാക്കി ജീവിതം ക്രമപ്പെടുത്തി മുന്നോട്ട് പോവുക, അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: ബാറകല്ലാഹു ഫീക്കും. ശ്രോതാക്കൾ കേട്ടത് ഹൃദയവസന്തം. പീസ് റേഡിയോ ഹൃദയവസന്തത്തിൽ ഇന്ന് സൃഷ്ടിച്ചു പരിപാലിക്കുന്നവൻ പ്രാർത്ഥന കേൾക്കും ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ബഹുമാനീയനായ ജംഷീർ സുലാഹി.
5: പീസ് ഖുർആൻ റേഡിയോയിൽ മധുരം ഖുർആൻ. സൂറത്തുൽ ഫുർഖാൻ അനസ് അൽ ആമിദിയും സൂറത്തുൽ ഹിജ്ർ നാസർ അൽ ഖത്താമിയും പാരായണം നിർവഹിക്കുന്നു.

പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശലം നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം.

0: ഇനി വൈകണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ പാരായണം ശ്രോതാക്കൾക്ക് ആസ്വദിക്കാൻ പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പ്രശസ്ത ഖാരി മുഹമ്മദ് അയ്യൂബ് സൂറ അൻആം 21 മുതൽ 140 വരെ പാരായണം നിർവഹിക്കുന്നു.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
3: വമ

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇതുവരെ കേട്ടത് തൻസീൽ. പാരായണം നിർവഹിച്ചത് മുഹമ്മദ് അയ്യൂബ്. സൂറ അൻആം 21 മുതൽ 140 വരെയാണ് പ്രശസ്ത ഖാരി മുഹമ്മദ് അയ്യൂബ് പാരായണം നിർവഹിച്ചത്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ കിഡ്സ് ടൈം. ഇന്നത്തെ കിഡ്സ് ടൈമിൽ നാം പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ അധ്യായം 78 സൂറ നബ 1 മുതൽ 30 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അഹമ്മദ് സൗദ്.

0: ജസാകുമുല്ലാ ഖൈറൻ. നാം ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം, വിശുദ്ധ ഖുർആനിലെ അധ്യായം 78, സൂറ നബ 1 മുതൽ 30 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അഹമ്മദ് സഊദ്.
1: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അല്ലാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 105 അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകൾ പാരായണം ചെയ്ത് പരിപൂർണമായും വായിച്ചു തീർക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പരിപാടിയാണ് ഖത്മുൽ ഖുർആൻ. ഇന്നത്തെ ഖത്മുൽ ഖുർആൻ പരിപാടിയിൽ വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ ജുസുഇൻ്റെ പാരായണമാണ് നമ്മൾ നിർവഹിക്കുന്നത്. പാരായണത്തിന് നേതൃത്വം നൽകുന്നത് അഷേഖ് നബീൽ അൽ റിഫായി.
5: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ജുസുകളായി പാരായണം ചെയ്ത് പൂർത്തിയാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന ഇന്നത്തെ പരിപാടിയിൽ വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ ജുസുഇൻ്റെ പാരായണമാണ് നമ്മൾ നിർവഹിച്ചത്. പാരായണം നേതൃത്വം നൽകിയത് അഷേഖ് നബീൽ അർ റിഫായി.

0: വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത്, തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: നിരാശയ്ക്ക് പകരം പ്രതീക്ഷയായി, പ്രശ്നങ്ങളുടെ നടുവിൽ പതറുമ്പോൾ പരിഹാരമായി, തളരേണ്ട നേരത്ത് ഉൾക്കരുത്തായി, നിത്യജീവിതത്തിന്റെ പാധേയം പ്രാർത്ഥന വിശ്വാസിക്ക്, ഇങ്ങനെ പലതുമാണ്. ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളുടെ പഠനാവസരമൊരുക്കി വരൂ, ഹൃദയസ്ഥമാക്കൂ. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم. ولا

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ 20-ാം അധ്യായം സൂറത്തു ത്വാഹയിലെ 115 മുതൽ 135 വരെയുള്ള വചനങ്ങളാണ് നാം കാതോർത്തത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഉമർ അൻവർ അന്നബ്രാവി.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഖുർആൻ പാരായണ മര്യാദകൾ പഠിപ്പിക്കപ്പെടുന്ന പാരായണ പഠനം പരിപാടിയിൽ ബഹുമാനനായ മുബാറക് ബിൻ ഉമർ നയിക്കുന്ന പഠന ക്ലാസ് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ബയ്യിന പ്രാരംഭം മുതൽ പാരായണം ചെയ്യുന്നതിലെ നിയമങ്ങളാണ് ഇന്നത്തെ പാരായണ പഠനം പരിപാടിയിൽ നാം കേൾക്കുന്നത്.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇനി നമുക്ക് സൂറത്തുൽ ബയ്യിനയാണ്. സൂറത്തുൽ ബയ്യിന 98-ാമത്തെ സൂറത്താണ്. കുറച്ച് അല്പം ഇതുവരെ നമ്മൾ ഓതിയ സൂറത്തുകളെക്കാൾ കുറച്ചും കൂടി വലിയ സൂറത്താണ്. ദീർഘമായ, അല്പം ദീർഘമായ, ഇതുവരെ നമ്മൾ പഠിച്ചതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അല്പം ദീർഘമായ ആയത്തുകളുമാണ് അതിലുള്ളത്. നോക്കാം അതിലെന്തൊക്കെയാണ് എന്നുള്ളത്. ഔദു ബില്ലാഹി മിനശ്ശൈത്താൻ റജീം. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ലം യകുനിൽ ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബ് മിൻ അഹ്ലി. നൂനു സാക്കിനക്ക് ശേഷം ഹംസയാണ്, അപ്പോൾ ഇലഹാർ. മുൻഫക്കീന ഇലഹാറാണ്. ഹത്താ തഅതീഹുൽ ബയ്യിന ബയ്യിന ബയ്യിനത്തു എന്നുള്ളത് ബയ്യിന. ഒരു ഹാവോടുകൂടി, സുക്കൂനുള്ള ഹാവോടുകൂടി നിർത്ത ബയ്യിന. പിന്നെ റസൂലുമ്മിന തൻവീന് ശേഷം മീമാണ്. ഇലഹാ ഇതാം ബിഗുന്ന യത്തുലു സുഹുഫമ്മു, അതും തൻവീന് ശേഷം മീമാണ്. സുഹുഫമ്മു തഹറ ഫീഹ കുതുബു ഖയ്യിമ, അതും ഇഖ്ഫ ആണ്. കുതുബു ഖ കിതാബില്ലാഹി മിം ബഅദി ഇഖ്ലാബാണ്. നൂനിസ് സാക്കിനെയെ മീമാക്കി മാറ്റിയിട്ട് ഉന്നത്തോടു കൂടി ഉച്ചരിക്കണം. മിം ബഅദി. പിന്നെ ജാ മദ്ദാണ്. മദ് മുത്തസിൽ, നാല് ഹർക്കത്തെങ്കിലും നിർബന്ധമായും നീട്ടണം. ഒമാ മിറു മദ് മുഫസിലാണ്. 120 ഇല്ലാ ലി അബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാ. മദ് മുത്തസിൽ വീണ്ടും നീട്ടി ഓതണം. ذَلِكَ دِينُ الْقَيِّمَةِ إِنَّ الَّذِينَ كَفَرُوا مِنْ أَهْلِ وَيُنْدُمْ إِلَهَارَانِ مِنْ أَهْلِ خَالِدِينَ فِيهَا أُولَئِكَ مَدْ مُتَّصِلَانِ نَالَ حَرَكَتَيْنْكِلُمْ چِرِيَا نِرْتَنَمْ فِي نَشْرُ الْبَدِيَّةِ آمِنُوا وَعَمِلُوا الصَّالِحَاتِ أُولَئِكَ وَيُنْدُمْ مَدْ مُتَّصِل جَزَاؤُهُمْ مَدْ مُتَّصِل عِنْدَ إِخْفَاءَانِ ജന്നാത്തു അദ്നിൻ തജ്രി വീണ്ടും ഇഖ്ഫാ. മിൻ തഹ്തിഹ, അതും വീണ്ടും ഇഖ്ഫാ. അൻഹാർ ഇലഹാർ. ഖാലിദീന ഫീഹ അബദ മദ് മുത്തസിൽ മദ് മുൻഫസിൽ. റളിയല്ലാഹു അൻഹും ഇലഹാർ. വറളു അൻ ഇലഹാർ. ലിമൻ ഖശിയ ലിമൻ ഖശിയ ഇലഹാർ. അപ്പം ഓതി നോക്കാം. أعوذ بالله من الشيطان

0: അപ്പോൾ വീണ്ടും ഹുനഫ രണ്ടാമെന്ന് മതിയാ മതി. ആ
1: ഹുനഫ
0: ഒന്നുകൂടി ഹുനഫ
1: സകാത്ത് നിർത്ത
0: സകാത്ത് നിർത്ത യുത്തു ഹുനഫ
1: ഹുനഫ ويقيم الصلاة ويؤتي الزكاة.

0: ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ തീർക്കാം, കാരണം കുറച്ച് ദീർഘമായ സുഹൃത്താണല്ലോ. അടുത്ത എപ്പിസോഡിൽ തീർക്കാം ഇൻഷാല്ല. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. സൂറത്തു അൽ ബയ്യിന ആദ്യം മുതൽ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെ ബഹുമാനനായ മുബാറക് ബിൻ ഉമർ പഠിപ്പിക്കുകയായിരുന്നു ഇതുവരെ.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
3: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലദീ യുഖ്രിജുൽ ഖബഅ ഫിസ്സമാവാതി വൽ അർദി വയഅലമു മാ തുഖൂന വമാ തുഅലിനൂൻ.
2: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ,
4: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നു വേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റ്

0: നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചുപോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം! രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ. ലോകപ്രശസ്ത ഖുർആൻ ഖാരികളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ ശ്രോതാക്കൾക്ക് ശ്രവിക്കാം. ഇന്ന് സൂറ അൻആം 141 മുതൽ സൂറ അഹ്റാഫ് 108 വരെ പാരായണം നിർവഹിക്കുന്നത് ഖാരി മുഹമ്മദ് അയ്യൂബ്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

أو ما اختلط بعظم ذلك جزيناهم ببغيهم وإنا لصادقون

وقاسمهما إني لكما لمن الناصحين فدلاهما بغرور

ربكم حقا فهل وجدتم ما وعد ربكم حقا قالوا نعم فأذن

0: فألقى عصاه فإذا هي ثعبان مبين ونزع يده فإذا هي بيضاء للناظرين.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇതുവരെ കേട്ടത് തൻസീൽ സൂറ അൻആം 141 മുതൽ സൂറ അഹ്റാഫ് 108 വരെ. പാരായണം നിർവഹിച്ചത് ഖാരി മുഹമ്മദ് അയ്യൂബ്.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ സൂറത്ത് മുജാദില 12-13 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ജീവിത നിയമങ്ങളാണ് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ നമ്മളുമായി പങ്കുവെക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുജാദിലയിലെ 12-13 ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇൻഷാല്ലാ പറയുന്നത്, പ്രത്യേകിച്ചും ജീവിത നിയമങ്ങളും അതോടൊപ്പം സ്വാഭാവികമായിട്ട് കണ്ടുവരാറുള്ള അബദ്ധങ്ങളും.
6: يا ايها الذين امنوا اذا ناجيتم الرسول فقدموا بين يدي نجواكم صدقه ذلك خير لكم واطهر فان لم تجدوا فان الله غفور رحيم أأشفقتم أن تقدموا بين يدي نجواكم صدقات فإذ لم تفعلوا وتاب الله عليكم فأقيموا الصلاة وآتوا الزكاة وأطيعوا الله ورسوله വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ.
5: യാ അയ്യുഹല്ലദീന മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിൽ. യാ അയ്യുഹ അല്ലദീന, അല്ലദീന, അല്ലദീന, ഇതൊന്നുമല്ല, അല്ലദീന അല്ലദീന ആമനൂ ഇദ, ഇവിടെയും മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്. ഇദാ നാജയ്തും, ഇസ അല്ല ഇദ അല്ല, ഇദാ നാജയ്തും, ഇദ നാജയ്തുമുർ റസൂല, നാജയ്തുമുർ റസൂല, അർ റസൂല, വളരെയധികം ശ്രദ്ധിക്കണം, അർ റസൂല അല്ല അർ റസൂല. തക്രീർ എന്ന ആ ഒരു സിഫത്ത് ഇങ്ങനെ നാവിനെ പിടപ്പിക്കില്ല, അത് കൂടുതലുണ്ടാവാൻ പാടില്ല. അർ റസൂല. ഫഖദ്ദിമു, ഫഖദ്ദിമു അല്ല ഫ, ഫ എന്ന അക്ഷരത്തിൻ്റെ ഒരു മഖ്റജ് താഴെ ചുണ്ടിൻ്റെ പള്ള ഭാഗമാണ്, അതുകൊണ്ട് ഫ, ഫഖദ്ദിമു, അതാണ് ഒരു കൃത്യമായ ശൈലി. ഫഖദ്ദിമു, ഫഖദ്ദിമു ബൈന യദൈ നജുവാക്കും, ബൈന യദൈ നജുവാക്കും, യദൈ യദൈ നജുവാക്കും സദഖ, സദഖ, ബൈന യദൈ നജുവാക്കും സദഖ, സദഖ, സ്വാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ذلك خير لكم, ذلك ذلك لا ذلك خير لكم, خير لكم واطهر. ميم ساكنه كشيشم وا ചുണ്ട തമ്മിൽ, രണ്ട് ചുണ്ട തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. എങ്ങനെ? خير لكم واطهر واط اط ط എന്നൊരു ഉച്ചാരണം ശ്രദ്ധിക്കണം. ഈ തുബാഖ് എന്ന സിഫത്ത് നിർബന്ധമായിട്ട് കൊണ്ടുവന്നാലാണ് ആ ഒരു ശബ്ദം ക്ലിയർ ആവുകയുള്ളൂ. വ അത്ഹറു. ഫ ഇല്ലം തജിദു, ഫ ഇല്ലം, ഫ ഇൻ, ഫ ഇൻ ലം അല്ല ഫ ഇല്ലം, ഇത് ഗംബിലഹുന, ഫ ഇല്ലം, ഇല്ലം, ഫ ഇല്ലം, ഫ ഇല്ലം തജിദു, ഫ ഇന്നല്ലാഹ, നൂൻ മുശദ്ദഗുന, നൂൻ ശബ്ദ വന്ന മണിക്കണം. ഗഫൂറുൻ, ഗ, ഗ, തൊണ്ടയുടെ മുഗൾ ഭാഗം, അഫൂർ അല്ല ഗഫൂർ റഹീം, ഇങ്ങനെയല്ല, ഗഫൂറുൻ, ഗഫൂറുർ റഹീം. ചില ആളുകളൊക്കെ ഗഫൂർ എന്ന് പറയും, അത് മലയാളികൾ അങ്ങനെ കേൾക്കാറില്ലെങ്കിലും മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ അങ്ങനെ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. ഗഫൂർ അല്ല, ഗ, ഗ, ഗഫൂറുൻ തൻവീന് ശേഷം റഹീം, റ, ഗഫൂറുർ റഹീം. ഇത് ഗാംബിലാഗുന, ഇവിടെയും മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. ഗഫൂറു റഹീം. ശ്രദ്ധിക്കേണ്ടത് തക്രീർ എന്ന സിഫത്ത്, റ അല്ല, ഗഫൂറു റഹീം, റഹീം. അടുത്ത ആയത്ത്, അഅശ്ഫഖുതും, അഅശ്ഫഖുതും, രണ്ട് ഹംസയാണ്, രണ്ട് ഹംസയും കൃത്യമായിട്ട് ഉച്ചരിക്കുകയും വേണം അവിടെ, പിന്നെ എളുപ്പത്തിൽ അങ്ങനെ ഓതാനൊന്നും പറ്റൂല. അഅശ്ഫഖുതും അല്ല, അഅശ്ഫഖ്, അഅശ്ഫഖ്, തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഹംസയുടെ മഖ്റജ്. അഅശ്ഫഖുതും, അഅശ്ഫഖ്, ഖാഫിനെ കേൾക്കണം, ഖൽഖല ചെയ്യണം. അഅശ്ഫഖുതും അൻ തുഖദ്ദിമു, മീമു സാക്കിനേക്ക് ശേഷം ഹംസ വരുമ്പോൾ ഇദ്ഹാറാണ്, വെളിവാക്കി ഉച്ചരിക്കണം. എന്നാൽ അഅശ്ഫഖുതും മൻ തുഖദ്ദിമു, ഇങ്ങനെയും ചില ആളുകൾ ചെയ്യാറുണ്ട്. സാക്കിന നൂനോ തൻവീനോ ശേഷം ഹംസ വരുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ള അക്ഷരങ്ങൾ വരുമ്പോൾ, അതുപോലെ സാക്കിന മീമിന് ശേഷം ഇങ്ങനെ ഹംസ വരുമ്പോഴൊക്കെ, പ്രത്യേകിച്ചും ഹംസയാണ് വരുന്ന സമയത്ത്, പിന്നെ അത് കൂട്ടി ഓതുമ്പോൾ അഅശ്ഫഖുതും മൻ, ഹംസ മാറി അത് നഷ്ടപ്പെട്ട് മീമിനെ കൊണ്ട് ഉച്ചരിക്കും, അത് വളരെയധികം ശ്രദ്ധിക്കണം. അഅശ്ഫഖുതും അൻ, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. അൻ തുഖദ്ദിമു, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം, ഇഖ്ഫ ബിഗുന്നയാണത്. أن تقدموا بين يدي نجواكم, نجيمين قلقل شيئنام كيلكنام, نجواكم ص, نجواكم صدقات, صدقات, قاف سورة بارتلو چريكين ركشران أدو وند ديد مد أدن كودة ورن ألف صدقنا صدقاء, صدقات إن الله صدقات إنجن وقف شيئنبول تا إند شابدوم كيلكنام. فإذ لم تفعلوا, فإذ, فإذ لم تفعلوا, فإذ لم تفعلوا وتاب الله عليكم, وتاب الله عليكم فأقيموا. ساكنة ميمين ശേഷം ഫ വരുമ്പോൾ, നേരത്തെ പറഞ്ഞു വ അല്ലെങ്കിൽ ഫ, ഇത് വരുമ്പോൾ രണ്ട് ചുണ്ട് തമ്മിൽ കൃത്യമായിട്ട് തട്ടിച്ച്, ബാക്കിയുള്ള അക്ഷരങ്ങൾക്കൊന്നും അത്ര തന്നെ പ്രയാസമില്ല, അതുകൊണ്ടാണ് വാവും ഫാവും പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ളത്.
6: عليكم فأقيموا فأقيموا الصلاة وآتوا الزكاة فأقيموا الصلاة وآتوا الزكاة وآتوا الزكاة وأطيعوا الله ط ط طي طو أط أط وأطيعوا الله طي طي നാവിന്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം, അതാണ് ഇത്തുബാഖ്. വഅതീഉ അല്ലാഹ വറസൂലഹ വറസൂലഹ വല്ലാഹു ഖബീറു ബിമാ തഅമലൂൻ ഖബീറു ബിമാ തൻവീനു ശേഷം ബാ വന്നാൽ ഇഖ്ലാബ്, തൻവീനിനെ മീമാക്കി മാറ്റണം. ഖബീറു ബിമാ ഖബീറു ബിമാ والله خبير بما تعملون മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇൻഷാല്ലാ ഒന്നുകൂടെ ഓതാം.
7: يا ايها الذين امنوا اذا ناجيتم الرسول فقدموا بين يدي نجواكم صدقه ذلك خير لكم واطهر فَإِن لَّمْ تَجِدُوا فَإِنَّ اللَّهَ غَفُورٌ رَّحِيمٌ أَأَشْفَقْتُمْ أَن تُقَدِّمُوا بَيْنَ يَدَيْ نَجْوَاكُمْ صَدَقَاتٍ فَإِذْ لَمْ تَفْعَلُوا وَتَابَ اللَّهُ عَلَيْكُمْ فَإِذْ لَمْ تَفْعَلُوا وَتَابَ اللَّهُ عَلَيْكُمْ فَأَقِيمُوا الصَّلَاةَ وَآتُوا الزَّكَاةَ فَأَقِيمُوا الصَّلَاةَ وَآتُوا الزَّكَاةَ وَأَطِيعُوا اللَّهَ وَرَسُولَهُ وَاللَّهُ خَبِيرٌ بِمَا تَعْمَلُونَ.
5: സൂറ മുജാദില 12-13 ആയത്തുകളാണ് ഓതി കേൾപ്പിച്ചത്. ഭംഗിയായി ഖുർആൻ പാരായണം ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: മാഷാ അല്ലാഹ്, ജസാകല്ലാഹു ഖൈറ. അത്തഹ്സീൻ ഇതോടെ സമാപിക്കുന്നു. സൂറത്ത് മുജാദില 12-13 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളാണ് ഹാഫിദ് അബ്ദുശ്ശുക്കൂർ നമ്മളുമായി പങ്കുവച്ചത്.
8: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി. ആരോഗ്യവിചാരം, ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
3: Peace Radio. Tune to reality.
9: أعوذ بالله من الشيطان الرجيم.
10: ولقد عهدنا إلى آدم من قبل فنسي ولم

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ 20-ാം അധ്യായം സൂറത്തു ത്വാഹയിലെ 115 മുതൽ 135 വരെയുള്ള വചനങ്ങളാണ് നാം കാതോർത്തത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഉമർ അൻവർ അന്നബ്രാവി.
1: أعوذ بالله من الشيطان الرجيم.

عالم الغيب والشهادة هو الرحمن الرحيم.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ സൂറ അൽ ഹഷർ 21 മുതൽ 24 വരെയുള്ള വചനങ്ങൾ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് യൂനസ് സുവൈലസ്.
1: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ആൻഡ്രഡിയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: ജസാക്കുമുള്ളാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: പീസ് റേഡിയോ ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയോ, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവീകമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്: സ്വയം ദൈവീകമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000 ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക് പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു. ഹൃദയവസന്തം ആഴ്ചയിലെ ഓരോ ദിവസങ്ങളിലും വ്യത്യസ്തങ്ങളായ അധ്യായങ്ങൾ വ്യത്യസ്തരായ പണ്ഡിതന്മാർ നമുക്കായി ക്ലാസ് എടുക്കുന്നു. വ്യാഴാഴ്ച ദിവസം ബഹുമാന്യനായ നിഷാദ് സലഫിയാണ് നമുക്കായി ഹൃദയവസന്തം അവതരിപ്പിക്കുന്നത്. ഇന്ന് ബഹുമാന്യനായ നിഷാദ് സലഫിയാണ് നമുക്കായി ഹൃദയവസന്തം അവതരിപ്പിക്കുന്നത്. ഖുർആനിലെ സൂറത്തു യാസീനിലെ തുടർന്നുള്ള ആയത്തുകളാണ് ബഹുമാന്യനായ നിഷാദ് സലഫി നമുക്കായി ക്ലാസ്സെടുത്ത് വിശദീകരിക്കുന്നത്.
1: الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഫി ഇൻ അൻതും ഇല്ലാ ഫി ളലാലിൻ മുബീൻ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ സൂറത്തു നൂനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചെറിയ കഥ നമുക്ക് വിശദീകരിച്ചു തരുന്നു. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ എന്ന് തുടങ്ങുന്ന അധ്യായം. എന്താണ് സംഭവം? ഒരു സമൂഹം ഉണ്ടായിരുന്നു. അവർ നല്ല കർഷകരായിരുന്നു. അങ്ങനെയാണ് ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു അഅലം. കർഷകരായ ആ ആളുകൾ അവരുടെ വിളവെടുപ്പ് സമയമായി. അപ്പോൾ അവർ ഒരു തീരുമാനമെടുത്തു, നാളെ നമുക്ക് നമ്മുടെ കൃഷിയുടെ വിളവെടുപ്പ് നടത്തണം. ഇന്ന ബലൗനാഹും കമ ബലൗന അസ്ഹാബൽ ജന്നതി ഇദ് അഖ്സമൂ ലയസ്രിമുന്നഹ മുസ്ബിഹീൻ. ആ തോട്ടത്തിൻ്റെ ഉടമകളെ നാം പരീക്ഷിച്ചതുപോലെ തീർച്ചയായും നാം അവരെയും പരീക്ഷിക്കും. തോട്ടത്തിൻ്റെ ഉടമകൾ എന്താ ചെയ്തത്? ഫത്തനാദൗ മുസ്ബിഹീൻ. അതിപുലർച്ചെ അവർ എല്ലാവരെയും വിളിച്ചുണർത്തി. അനഖ്ദു അലാ ഹർസിക്കും ഇൻ കുന്തും സ്വാരിമീൻ. നിങ്ങളവർ പറഞ്ഞു, നിങ്ങൾ വേഗം നിങ്ങളുടെ കൃഷിസ്ഥലങ്ങളിലേക്ക് പോകണം. കർഷകരായ സമ്പന്നന്മാരായ നാട്ടിലെ ആളുകൾ തങ്ങളുടെ കൂടെ കൃഷി ചെയ്യുന്ന നാട്ടിലെ കർഷകരായിട്ടുള്ള ആളുകളോട് പറയാൻ, അന്ന് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഉപജീവനമാർഗം കൃഷിയാണല്ലോ. കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും വലിയ കർഷകനായിരിക്കും നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നൻ. നിങ്ങൾ നിങ്ങളുടെ വിളവെടുപ്പ് ഉദ്ദേശിക്കുന്നുവെങ്കിൽ വേഗം നേരത്തെ നിങ്ങളുടെ കൃഷിസ്ഥലത്തേക്ക് പോകണം. ഫന്തലഖു വഹും യതഖാഫത്തൂൻ. അവർ പതുങ്ങി പതുങ്ങി ആരുമറിയാതെ നിങ്ങൾ അങ്ങോട്ട് പോകണം. എന്തിനു വേണ്ടിയാണ്? അല്ലാ യദ്ഖുലന്നഹ അൽയൗമ അലൈക്കും മിസ്കീൻ. അല്ലാ യദ്ഖുലന്നഹ അൽയൗമ അലൈക്കും മിസ്കീൻ. പകലിൽ എല്ലാവരും കാണുകെ വിളവെടുപ്പ് നടത്തിയാൽ എന്താ പ്രശ്നം? അങ്ങനെ വിളവെടുപ്പ് നടത്തുമ്പോൾ നാട്ടിലെ പാവപ്പെട്ടവരെല്ലാം വരും. അവർ വിളവെടുപ്പ് നടത്തുന്നതിൽ നിന്ന് ചെറിയൊരു വിഹിതം അവർക്ക് കൊടുക്കേണ്ടി വരും. നേരത്തെ വിളവെടുപ്പ് നടത്തിയാലോ? എല്ലാവരും ഉണരുന്നതിനു മുമ്പ്, മിസ്കീന്മാരും യതീമുകളും ഫഖീറുമാരും അറിയുന്നതിനു മുമ്പ് വിളവെടുപ്പ് നടത്തിയാലോ? അല്ലാ യദ്ഖുലന്നഹ അൽയൗമ അലൈക്കും മിസ്കീൻ. നേരത്തെ പോയാൽ നിങ്ങളുടെ വിളവെടുപ്പ് സ്ഥലത്തേക്ക് ഒരു മിസ്കീനും ഒരു പാവപ്പെട്ടവനും വരില്ല. നിങ്ങൾക്കതെല്ലാം കൊയ്തെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാം. എന്താണ് സംഭവിച്ചത്? അവർ അവരുടെ കൃഷിസ്ഥലത്തെത്തി. അവർക്ക് കാണാൻ സാധിച്ചത്, ഫത്വാഫ അലൈഹ ത്വാഇഫും മിർ റബ്ബിക വഹും നാഇമൂൻ. അവർ തലയെന്ന് ഉറങ്ങിയ സന്ദർഭത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞിരുന്നു. പാവപ്പെട്ടവർക്ക് കൊടുക്കാതിരിക്കാൻ നേരത്തെ കൃഷിയിടങ്ങളിലേക്ക് എത്തിയ കർഷകർക്കു കാണാൻ സാധിച്ചത് തകർന്നുകിടക്കുന്ന, എല്ലാം നശിച്ചു തറക്കുന്ന തങ്ങളുടെ കൃഷിയിടങ്ങളാണ്. ഒന്നുമില്ല. സ്വന്തം ആവശ്യത്തിനു പോലും ഒന്നുമെടുക്കാനില്ലാത്ത ഒരു ജനതയായിട്ടാണ് അവർ അവരുടെ കൃഷിയിടങ്ങളിലേക്ക് നോക്കി നിന്നത്. അവർ സ്വയം പറഞ്ഞു, ഫലമ്മാർ ഔഹ, ആ കാഴ്ച കണ്ടപ്പോൾ ഖാലു, അവർ പറഞ്ഞു, ഇന്ന ലവാലൂൻ, നമ്മളങ്ങേയറ്റം വഴികേടിലായവർ തന്നെ, വഴിപിഴച്ചവർ തന്നെയാകുന്നു. ഖാല ഔസത്തുഹും അലമ്മ ഖുല്ലക്കും ലൗലാ തുസബ്ബിഹൂൻ. അവരിലെ മധ്യമവർഗം പറഞ്ഞു, നിങ്ങളോട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, നിങ്ങൾ അള്ളാഹുവിന് തസ്ബീഹ് ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. സുഹൃത്തുക്കളെ, ഈ കഥയുടെ ഒരു വലിയ പാഠം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരുന്ന ഈ കഥയുടെ പാഠമെന്താണ്? യഥാർത്ഥത്തിൽ ഇവർ ഒരു വലിയ തെറ്റു ചെയ്തിട്ടില്ല, എന്നാൽ ഒരു തെറ്റു ചെയ്യണമെന്ന് തീരുമാനിച്ചു. എന്താണ് ആ തെറ്റ്? തങ്ങൾക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന് പാവപ്പെട്ടവൻ്റെ അവകാശം അവർക്ക് കൊടുക്കുക എന്ന ഉത്തരവാദിത്തം നാളെ വിളവെടുപ്പ് നടത്തുമ്പോൾ നിർവഹിക്കുകയില്ല എന്ന ഒരു തീരുമാനമെടുത്തപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ സുന്നത്ത് പൂർത്തിയാക്കി, അവൻ്റെ നടപടിക്രമം പൂർത്തിയാക്കുകയാണ് ചെയ്തത്. ഇവിടെ സൂറത്തു യാസീനിലെ 46 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ഈ സെഷനിൽ നമ്മൾ സംസാരിച്ചു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. 47-ാമത്തെ ആയത്ത് ആ നേരത്തെ വിശദീകരിച്ച കഥയുമായി ബന്ധമുള്ള ഒരു ഭാഗമാണ്. നോക്കൂ, ആയത്ത് ഞാനൊന്ന് പാരായണം ചെയ്യാം, അതിൻ്റെ അർത്ഥമൊന്ന് പറയാം, എല്ലാവരും ശ്രദ്ധിക്കുക. വഇദാ ഖൈല ലഹും, അവരോട് പറയപ്പെട്ടാൽ. ഇദാ ഖൈല ലഹും എന്ന പ്രയോഗം കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 45-ാമത്തെ ആയത്ത് പറഞ്ഞപ്പോൾ ഇദാ സുൽസിലത്ത് എന്ന ഉദാഹരണങ്ങൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടാകും. ഇദാ അങ്ങനെ ആയാൽ, എങ്ങനെയായാൽ? ഇദാ ഖൈല പറയപ്പെട്ടാൽ, ലഹും അവരോട്, എന്തു പറയപ്പെട്ടാൽ? അൻഫഖൂ, നിങ്ങൾ ചിലവഴിക്കുവിൻ. അൻഫഖ, ചിലവഴിച്ചു. അൻഫഖൂ, നിങ്ങൾ ചിലവഴിക്കുവിൻ എന്ന് പറയപ്പെട്ടാൽ, ഖുർആൻ ഇൻഫാഖ് ചിലവഴിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാനം നൽകുക, പാവപ്പെട്ടവർക്ക് ധനം നൽകുന്നതിനെ സംബന്ധിച്ചാണ്. മിമ്മ റസഖകുമുല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കുവിനെന്ന് പറയപ്പെട്ടാൽ, ഖാല പറയും, ആര് പറയും? അല്ലദീന കഫറു, അവിശ്വാസികൾ പറയും. ഒരു വിശ്വാസിയുടെ നാവിൽ നിന്ന് വരേണ്ട വാക്കല്ല കേട്ടോ. അവിശ്വാസികളുടെ വാചകങ്ങൾ എന്തായിരിക്കും? ലില്ലദീന ആമനു, ആരോടാണ് അവർ പറയുന്നത്? ലില്ലദീന, ഒരു വിഭാഗത്തോട്. ആമനു, അവർ വിശ്വസിച്ചിട്ടുണ്ട്, വിശ്വസിച്ചവരോട്. അല്ലദീന, ഒരു വിഭാഗം. കഫറു, അവർ അവിശ്വസിച്ചു. അവിശ്വസിച്ചവരായ ആളുകൾ ലില്ലദീന ആമനു, വിശ്വസിച്ചവരോട് പറയും, അ നുത്വഈമു, നുത്വഈമു, ഞങ്ങൾ ഭക്ഷണം നൽകുക. അ നുത്വഈമു, ഞങ്ങൾ ഭക്ഷണം നൽകുകയോ? അ എന്നത് ചോദ്യവാക്കാണ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രയോഗമാണത്. അ നുത്വഈമു, ഞങ്ങൾ ഭക്ഷണം നൽകുകയോ? മൻ, ചില ആളുകൾക്ക്, ഒരു വിഭാഗത്തിന്. ലൗ യശാഉ, ഷാഅ യശാഉ, ഇൻഷാ അല്ലാഹ് എന്ന് നമ്മൾ ഉപയോഗിക്കാറുള്ള, മാ ഷാ അല്ലാഹ് എന്നുപയോഗിക്കാറുള്ള ഷാ തന്നെയാണിതും ഉദ്ദേശിക്കുക എന്നാണ് അർത്ഥം. മൻ, ചിലയാളുകൾ, അവർക്ക്, ഒരു വിഭാഗത്തിന് ഞങ്ങൾ ഭക്ഷണം നൽകുകയോ? ലൗ യശാ ഉള്ളാ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, അത് അമഹു, അവൻ തന്നെ അവർക്ക് ഭക്ഷണം നൽകുമായിരുന്നുവല്ലോ. ഇൻ അൻതും ഇല്ലാ ഫീ ളലാലി മുബീൻ, ഇൻ അൻതും, ഇല്ല, നിങ്ങൾ അല്ലാതെ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളാകുന്നു. ഇൻ അൻതും ഇല്ലാ ഫീ ളലാലി മുബീൻ, ളലാൽ വഴികേട്, മുബീൻ വ്യക്തമായ, ളലാൽ വഴികേട്, മുബീൻ വ്യക്തമായ, നിങ്ങൾ വ്യക്തമായ വഴികേടിൽ തന്നെയാകുന്നു. വിശ്വാസികൾ അവരോട് പറയാണ്, മനുഷ്യരെ, നിങ്ങൾക്ക് പടച്ചോ നൽകിയതിൽ നിന്ന് നിങ്ങൾ പാവപ്പെട്ടവർക്ക് കൊടുക്കിൻ. ആരും ഇങ്ങോട്ട് വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, എല്ലാം അള്ളാഹു നൽകിയതാ. ഒന്ന് ഉറക്കെ കരയാനല്ലാതെ, ചിരിക്കാനോ, മാതാവിനെ തിരിച്ചറിയാനോ, പെറ്റുമ്മയെപ്പോലും തിരിച്ചറിയാനോ കഴിയാത്ത ഒരവസ്ഥയിലാണല്ലോ. കണ്ണ് ഇറുക്കി ചിമ്മി ഉറക്കെ കരയുക, അതാണ് മനുഷ്യൻ ഇങ്ങോട്ട് വരുമ്പോൾ ആകെയുള്ളൊരു ശേഷി. പക്ഷേ അള്ളാഹു എല്ലാം ഇവിടെ ഒരുക്കി വെച്ചു. മനുഷ്യൻ്റെ പ്ലാനിങ്ങുകൾക്കപ്പുറം, മനുഷ്യൻ്റെ ആസൂത്രണങ്ങൾക്കപ്പുറം അള്ളാഹു സുബ്ഹാനഹു വതആല ധാരാളമായി നൽകി. ആ നൽകിയത് റബ്ബിൻ്റേതാണ്. മനുഷ്യനതിൻ്റെ നൈമിഷികമായ കാലഘട്ടത്തേക്കുള്ള കൈകാര്യകർത്താവ് മാത്രമാണ്. ഇങ്ങോട്ട് നമ്മുടെ പ്ലാനിങ്ങില്ലാതെ ആരാണോ നമ്മെ പറഞ്ഞയച്ചത്, അവൻ നമ്മുടെ പ്ലാനിങ്ങില്ലാതെ ഒരു ദിവസം നമ്മെ തിരിച്ചു വിളിക്കും. ഒന്നുമില്ലാത്തവനായി ഇങ്ങോട്ട് ഭൂമിലോകത്തേക്ക് പിറന്നു വീണവൻ പോക്കറ്റില്ലാത്ത 3 കഫൻ തുണിയുമായി അല്ലേ മണ്ണറയിലേക്ക് യാത്ര ചെയ്യേണ്ടവനാണ്. അതിനിടയ്ക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന് എന്താണോ അത് ഒരൽപ്പം അനാഥക്ക്, അഗതികൾക്ക്, ഫഖീറുകൾക്ക്, പാവപ്പെട്ടവന് അത് നൽകണം എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ ആളുകൾ പല വിധത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞ് അതിനെ മറികടക്കാൻ ശ്രമിക്കും. അതിലെ ഒരു ന്യായമാണിത്. നിങ്ങൾ നോക്കി എന്താണ് യഥാർത്ഥത്തിൽ പിന്നെ ഖാറൂൻ പറഞ്ഞത് ഇന്ന ഖാറൂന മിൻ ഖൗമി മൂസ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ. മുസാനബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വലിയ സമ്പന്നനായ ഒരു മനുഷ്യൻ ഒരു സംഘം ആളുകൾക്ക് വഹിക്കാൻ മാത്രം താക്കോൽ കൂട്ടങ്ങൾ ഖാറൂനിനുണ്ടായിരുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഒരു സംഘം ആളുകൾക്ക് വഹിക്കാൻ മാത്രം സമ്പത്തുണ്ടായിരുന്നുവെന്നല്ല, സമ്പത്ത് സൂക്ഷിച്ചു വച്ച ഖജനാവുകളുടെ താക്കോൽ കൂട്ടങ്ങൾ ഒരു സംഘത്തിന് വഹിക്കാൻ മാത്രമുണ്ടായിരുന്നു. അത്രയും വലിയ സമ്പന്നനാണ്. അയാളോട് പറഞ്ഞു, പാവപ്പെട്ടവരുടെ വിഹിതം നീ കൊടുക്കണം. അപ്പോൾ എന്താ അയാൾ പറഞ്ഞത്? ഇന്നമാ ഉതീതുഹു അലാ ഇൽമിൻ ഇന്ദി, എൻ്റെ അറിവുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയത് എന്തിനാ പാവപ്പെട്ടവന് കൊടുക്കുന്നത്? ഉണ്ടോ, അവിടെ മനുഷ്യൻ മുന്നോട്ട് വെച്ച ഒരു ന്യായമാണിത്. വേറെ ചില ആളുകൾ പറയുക, എനിക്ക് തന്നെ കുറേ പ്രശ്നങ്ങളുണ്ട്. വേറെ ചില ആളുകൾ പറയുക, എന്താ ഇവരൊക്കെ തട്ടിപ്പാണ്, വീട്ടിനുമ്മറത്ത് വന്ന് കൈ കാണിക്കുന്നവർ, അവർക്ക് പല ജാതി പ്രശ്നക്കാരാണ് അല്ലേ കൊടുക്കുന്നവൻ്റെ. അത് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകും, ആ പ്രശ്നങ്ങൾ പൂർണ്ണമായും ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ പലപ്പോഴും അർഹതപ്പെട്ട ആളുകളുടെ ന്യൂനതകൾ ചുഴുന്നന്വേഷിച്ച് എങ്ങനെയെങ്കിലും കൊടുക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് ആളുകൾ സ്വീകരിക്കാറുള്ളത്. അത്തരം ഒരു ന്യായമാണ് ഇവിടെ നിരത്തിവെക്കുന്നത്. മല്ലൗ യശാ അല്ലാഹു അത്അമഹു, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ പടച്ചോൻ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നല്ലോ. അള്ളാഹു പരീക്ഷിച്ച ഒരാളെ നമ്മളെന്തിനു രക്ഷപ്പെടുത്തണമെന്ന് ചിന്തിക്കുന്ന വികലമായ വാദമാണ് സദഖയുടെ കാര്യത്തിൽ പലപ്പോഴും പല ആളുകളും മുന്നോട്ട് വെക്കാറുള്ളത്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ ദീൻ ഇസ്ലാം മനുഷ്യരെ പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ എന്തൊരാശയമാണ് പഠിപ്പിക്കുന്നത്? മനുഷ്യരെ, നിങ്ങൾക്ക് നൽകിയതിൽ നിങ്ങൾ പാവപ്പെട്ടവന് കൊടുക്കണം, അവനാണ് ശരിയായ മുസ്ലിം, അവനാണ് യഥാർത്ഥ മുസ്ലിം. വിശുദ്ധ ഖുർആനിലെ ചെറിയ ഒരു അധ്യായം നമുക്കറിയാം എന്താണ് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചത്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദുഉല് യതീം വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ, മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടുവോ, മതത്തെ കളവാക്കുന്നവനെ നീ കണ്ടുവോ? കദ്ദബ യുകദ്ദിബു എന്ന വാക്ക് ഉപയോഗിച്ചത് മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ചാണ്, പ്രവാചകന്മാരെ എതിർത്തവരെ സംബന്ധിച്ചാണ്. ആ വാക്കിൻ്റെ ഗൗരവം നമ്മൾ ഓർക്കണം. അല്ലദീന കദ്ദബു, അവർ പ്രവാചകന്മാരെ കളവാക്കി, അവർ ഈ വിശുദ്ധ ഖുർആനിനെ കളവാക്കി നിഷേധിച്ചു. ഇവിടെ ആരെ സംബന്ധിച്ചാണ്? ഖുർആനിനെ നിഷേധിച്ചവരെ സംബന്ധിച്ചാണോ? അള്ളാഹുവിനെ നിഷേധിച്ചവരെ സംബന്ധിച്ചാണോ? പരലോകത്തെ നിഷേധിച്ചവരെ സംബന്ധിച്ചാണോ? പ്രവാചകന്മാരെ അംഗീകരിക്കാത്തവരെ സംബന്ധിച്ചാണോ? അല്ല. പിന്നെന്താ, മതത്തെ നിഷേധിച്ചവൻ എന്ന് പറഞ്ഞാൽ എന്താ ഇവർ ചെയ്ത തെറ്റ്? യദു അൽ യതീം, അനാഥകളെ അവർ ഉപേക്ഷിച്ചു, തള്ളിക്കളഞ്ഞു. വലാ യഹല്ലു അലാ തുആമിൽ മിസ്കീൻ, പാവപ്പെട്ടവന് ഭക്ഷണം നൽകുന്നതിനെ അവർ പ്രോത്സാഹിപ്പിച്ചില്ല. പാവപ്പെട്ടവന് ഭക്ഷണം നൽകുന്നതിനെ അവർ പ്രോത്സാഹിപ്പിച്ചില്ല. അത് മതനിഷേധത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നല്ല, എന്നാൽ അള്ളാഹു ഏറ്റവും ഗൗരവമുള്ള ഒരു വിഷയമായതിനെ നമുക്ക് പഠിപ്പിച്ചു തന്നു എന്നതാണ്. സുഹൃത്തുക്കളെ, അതുകൊണ്ടാണ് മുൻഗാമികളുടെ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കൂ. 1000 ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രം സമ്പത്ത് പാവപ്പെട്ടവർക്ക് ദാനം ചെയ്ത സ്വഹാബത്തിൻ്റെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. ദാനം ചെയ്ത് സ്വർഗത്തിൽ പോകാൻ മത്സരിച്ചിരുന്ന സ്വഹാബിമാരുടെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. കയ്യിലൊന്നുമില്ലാതിരുന്നിട്ടും വിശപ്പ് അടക്കിപ്പിടിച്ച് അരമുറുക്കിയെടുത്ത് മറ്റുള്ളവനെ സഹായിച്ച എത്രയോ മുൻഗാമികളുടെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. അലിബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരക്കുട്ടികളിൽപ്പെട്ട ഒരാളുടെ ഒരു സംഭവം സിയറു അലാമിൻ നുബലയിൽ വിശദീകരിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്താ, അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള പാവപ്പെട്ട ആളുകളുടെ വീടുകളുടെ ഉമ്മറത്തെല്ലാം നേരം വെളുത്തെഴുന്നേറ്റാൽ പാവപ്പെട്ടവൻ്റെ വീടിൻ്റെ മുന്നിൽ രാവിലെ വാതിൽ തുറന്നാൽ എന്ത് കാണാൻ സാധിക്കും? ഭക്ഷണമുണ്ടാകും, അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണമുണ്ടാകും. ആരാണിത് കൊണ്ടുവെക്കുന്നത്? ആർക്കും അറിയില്ല. അങ്ങനെ ഇദ്ദേഹം മരിച്ചു. പിറ്റേ ദിവസം മുതൽ തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഉമ്മറത്ത് ഭക്ഷണം വരുന്നില്ല, വീടിന് മുന്നിൽ ഭക്ഷണം വരുന്നില്ല, അവർക്കാവശ്യമായ ധാന്യങ്ങൾ എത്തുന്നില്ല. അപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത്, ആ മഹാനായിരുന്നു ഞങ്ങൾക്ക് ഈ ഭക്ഷണം നൽകിയിരുന്നതെന്ന്. മയ്യത്ത് കുളിപ്പിക്കുന്നവർ ചുമലിലെ ചാക്ക് ചുമന്നതിൻ്റെ തഴമ്പു കണ്ടിട്ടാണ് തിരിച്ചറിഞ്ഞത്. ഈ പട്ടണത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലെ പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തിരുന്നത് ഇദ്ദേഹമായിരുന്നുവെന്ന് ആരുമറിയാതെ നിസ്വാർത്ഥമായ സേവനം. ഒരു പുഞ്ചിരി പോലും പ്രതിഫലമായി പ്രതീക്ഷിക്കാതെ പാവപ്പെട്ടവരെ സഹായിച്ചിരുന്ന ആളുകളുടെ ധാരാളം ചിത്രങ്ങൾ മുൻഗാമികളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ ഒരു മാനസികാവസ്ഥയിലേക്ക്, നിലവാരത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിൻ്റെ ഭവനങ്ങളെ സഹായിക്കുന്നിടത്ത്, മതസ്ഥാപനങ്ങളെ സഹായിക്കുന്നിടത്ത്, ദഅവാരംഗത്ത് പാവപ്പെട്ടവനെ പരിഗണിക്കുന്നിടത്ത്, അനാഥ സംരക്ഷണത്തിൻ്റെ മേഖലകളിൽ, അഗതികളെ പരിഗണിക്കുന്ന രംഗങ്ങളിൽ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്, ഒരു സാമൂഹ്യ ബാധ്യതയുണ്ട്. ഓരോ മുസൽമാൻ്റെയും ബാധ്യതയാണത്. അത് ഉള്ളതിൽ നിന്ന് കൊടുക്കുക. എനിക്ക് 10,000 ഉണ്ടാകട്ടെ, എന്നാൽ 1,000 കൊടുക്കാം എന്ന് ചിന്തിക്കുന്നവൻ അതവനക്ക് കൊടുക്കാൻ കഴിയില്ല. എനിക്ക് 10,000,000 ഉണ്ടാകട്ടെ, എന്നാൽ 100,000 200,000 ദാനം ചെയ്യാം എന്ന് ചിന്തിക്കുന്നവന് നൽകാൻ കഴിയില്ല. മറിച്ച് ആർക്കാ കൊടുക്കാൻ സാധിക്കുക? 10 രൂപയുള്ളവൻ അതിൽ നിന്ന് 2-3 മറ്റുള്ളവന് നൽകുന്നവൻ. 100 രൂപ മാത്രം കയ്യിലുള്ളവർ അവരുടെ ചിലവ് നിയന്ത്രിച്ച് അതിൽ നിന്നൊരു 10 or 20 മറ്റുള്ളവനെ സഹായിക്കാൻ സന്മനസ്സു കാണിക്കുന്നവൻ. അവർക്ക് 1,000 ഉണ്ടെങ്കിലും 10,000 ഉണ്ടെങ്കിലും 100,000 ഉണ്ടെങ്കിലും 100,000,000 ഉണ്ടെങ്കിലും അതിൻ്റെ തോതനുസരിച്ച് സമൂഹത്തെ സേവിക്കാനും പാവങ്ങളെ സഹായിക്കാനും അനാഥകളെ പരിഗണിക്കാനും അതുകൊണ്ട് സാധിക്കും. അങ്ങനത്തെ ഒരു മാനസിക നിലവാരത്തിലേക്ക് നമ്മൾ വരണം എന്നാണ് യഥാർത്ഥത്തിൽ ഈ ആയത്ത് നമുക്ക് നൽകുന്ന ഒരു സന്ദേശം. ഒരിക്കൽ കൂടി ആയത്തിൻ്റെ അർത്ഥമൊന്ന് പറയാം. അതിനു മുമ്പ് ഒരു തവണ കൂടി ഒന്ന് പാരായണം ചെയ്യാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കുക, പാരായണം ശ്രദ്ധിക്കുക. കൂടുതൽ നല്ല ഖാരിഅകളുടെ ഖിറാഅത്ത് കേട്ട് നല്ലൊരു പാരായണം രൂപപ്പെടുത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: الذين آمنوا أنطعم من لو يشاء الله أطعمه إن أنتم إلا في أنطعم من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين
1: അർത്ഥം പറയാം. വഇദാ ഖീലലഹും, അവരോട് പറയപ്പെട്ടാൽ, അംഫിഖു, നിങ്ങൾ ചിലവഴിക്കുവിൻ, മിമ്മാ റസഖകുമുല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് ഉപജീവനമായി നൽകിയതിൽ നിന്ന്, മിമ്മാ യാതൊന്നിൽ നിന്ന്, റസഖ നിങ്ങൾക്കവൻ നൽകി, കും നിങ്ങൾക്ക്, റസഖ അവൻ നൽകി, കും നിങ്ങൾക്ക്, മിമ്മാ റസഖകും നിങ്ങൾക്ക് അവൻ നൽകിയ ഒന്നിൽ നിന്ന്, അംഫിഖു നിങ്ങൾ ചിലവഴിക്കുവിൻ എന്ന് വഇദാ ഖീലലഹും അവരോട് പറയപ്പെട്ടാൽ, ഖാല പറയും, അല്ലദീന ഒരു വിഭാഗം, കഫറു അവിശ്വസിച്ചവർ, ഖാലല്ലദീന കഫറു അവിശ്വസിച്ചവരായ ആളുകൾ പറയും, ലില്ലദീന ഒരു വിഭാഗത്തോട്, ആമനു അവർ വിശ്വസിച്ചിട്ടുണ്ട്, ലില്ലദീന ആമനു വിശ്വസിച്ചവരോട്, ഖാലല്ലദീന കഫറു അവിശ്വസിച്ചവർ പറയും, എന്താ പറയുക, ആ നുത്തഴിമു ഞങ്ങൾ ഭക്ഷണം നൽകുകയോ, നുത്തഴിമു ഞങ്ങൾ ഭക്ഷണം നൽകും, ആ നുത്തഴിമു ഞങ്ങൾ ഭക്ഷണം നൽകുകയോ, മൻ ഒരുത്തന്, ലൗ യശാഉ അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലൗ യശാഉ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, അല്ലാഹു അത്അമഹു അവന് അല്ലാഹു ഭക്ഷണം നൽകുമായിരുന്നു, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അല്ലാഹുവിന് ഭക്ഷണം നൽകുമായിരുന്നില്ലേ, അങ്ങനത്തെ ആൾക്ക് ഞങ്ങൾ എന്തിനാ ഭക്ഷണം നൽകേണ്ടത്, ഇന്നന്തും തീർച്ചയായും നിങ്ങൾ, ഇല്ലാ ഫീ ളലാലി മുബീൻ, ഇൻ അന്തും നിങ്ങൾ അല്ല, ഇല്ല അല്ലാതെ, ഫീ ളലാലിൻ വഴികേടിലല്ലാതെ അല്ല, മുബീൻ വ്യക്തമായ, എന്നോടെ പറയാം, ഇൻ അന്തും നിങ്ങൾ അല്ല, ഇല്ല അല്ലാതെ, ഫീ ളലാലി മുബീൻ വ്യക്തമായ വഴികേടിൽ, നിങ്ങൾ വ്യക്തമായ വഴികേടിലല്ലാതെ അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വ്യക്തമായ വഴികേടിലാകുന്നു, ഇൻ അൻസും ഇല്ലാ ഫീ ളലാലി മുബീൻ നിങ്ങൾ വ്യക്തമായ വഴികേടിലാകുന്നു. ഇതാണ് ആയത്ത് സൂചിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും നല്ല രൂപത്തിൽ ഇസ്ലാമിനെ പഠിച്ച് അതനുസരിച്ച് ജീവിക്കാൻ കഴിയാവുന്ന നല്ല മനുഷ്യരിൽ, ഭാഗ്യവാന്മാരിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
2: നിങ്ങൾ കേട്ടുകഴിഞ്ഞത് ഹൃദയവസന്തം. ഖുർആനിലെ സൂറത്തു യാസീനിലെ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനനായ നിഷാദ് സലഫിയാണ് ഇന്നത്തെ ഹൃദയവസന്തം അവതരിപ്പിച്ചത്.

പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62-ാം അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35, കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം, വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഈസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസ്. ഖുർആൻ ടെലിക്വിസ് പ്രോഗ്രാമിൽ ഇന്ന് ശ്രോതാക്കളോടൊപ്പം ചേരുന്നത് ബഹുമാനനായ അമീർ ഒറ്റപ്പാലം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസിലേക്ക് ഏവർക്കും സ്വാഗതം. പരിശുദ്ധ ഖുർആൻ മാനവർക്ക് മാർഗദർശനമായ ഗ്രന്ഥമാണ്. വിശുദ്ധ ഖുർആൻ നൽകുന്ന മനഃശാന്തിയും ആത്മസംതൃപ്തിയും മറ്റൊരു ഗ്രന്ഥത്തിനും അവകാശപ്പെടാൻ വകയില്ലാത്തതാണ്. അള്ളാഹുവിൻ്റെ വചനങ്ങൾ മാനവ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ദൗത്യവുമായി കടന്നുവന്ന പ്രവാചകന്മാർ അഖിലവും തങ്ങളുടെ ജീവിതപഥത്തിൽ വിശുദ്ധ ഖുർആൻ പകർത്തി അത് തങ്ങളുടെ പ്രബോധിത സമൂഹത്തോട് വ്യക്തമായി പ്രബോധനം ചെയ്തു വന്നവരാണ്. സത്യവിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ്റെ പഠനത്തിനും അതിൻ്റെ പാരായണത്തിനും അതുപോലെ തന്നെ അതിൻ്റെ വിശദീകരണത്തിനുമൊക്കെ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ്റെ പഠനത്തിനും പാരായണത്തിനും ഊന്നൽ നൽകുകയും അതിന് പ്രേരണ നൽകുകയും ചെയ്യുന്ന അവസാനത്തെ ജുസ്ഇൽ നിന്നും വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നമ്മുടെ മക്കൾക്ക് പ്രചോദനം നൽകുന്ന ഒരു മികവുറ്റ പരിപാടിയാണ് പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്ന ടെലിക്വിസ് എന്ന ഈ പ്രോഗ്രാം. ഇന്നത്തെ ഖുർആൻ ടെലിക്വിസിലെ ആദ്യത്തെ കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: ഫാത്തിമ ഹുദ.
1: ഫാത്തിമ ഹുദ, എവിടുന്ന വിളിക്കുന്നത് ഫാത്തിമ ഹുദ?
2: മംഗട.
1: ആ, മലപ്പുറം ജില്ലയിൽ മംഗട എന്ന സ്ഥലത്ത് നിന്നാണ് ഫാത്തിമ ഹുദ. എത്രാം ക്ലാസ്സിലാണ് മോള്
2: പഠിക്കുന്നത്?
1: അഞ്ചാം ക്ലാസ്സിലേക്കാണ്. മാഷാല്ലാ. പീസ് റേഡിയോയിലേക്ക് മുമ്പ് വിളിച്ചിട്ടുണ്ടോ ഖുർആൻ ടെലിക്വിസിലേക്ക്?

എന്താണ് പറയാ, അമ്മ ജുസ് അല്ലേ, സൂറത്തു നബ മുതൽ നാസ് വരെയുള്ള അധ്യായങ്ങളിൽ നിന്നാണ് നമ്മൾ ചോദിക്കുക. അപ്പം മോൾ അത് മുഴുവനും മനഃപ്പാഠം പഠിച്ചിട്ടുണ്ടാവും അല്ലേ? മാഷാല്ലാ, കുറച്ചൊക്കെ. ആ കുറച്ചൊക്കെ പഠിച്ചാൽ പോരാ, നമ്മളതിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പഠിച്ച് ചോദിക്കുന്ന ചോദ്യത്തിന് മൂന്ന് ചോദ്യങ്ങളുണ്ടാവുക. മൂന്ന് ചോദ്യങ്ങൾക്കും മോള് ഉത്തരം പറഞ്ഞാൽ ഇൻഷാല്ലാ മോൾക്ക് സമ്മാനം ലഭിക്കും, ഒരു പ്രോത്സാഹന സമ്മാനം ലഭിക്കും. നമ്മളിപ്പോൾ സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഇത്തരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി നമ്മൾ കൂടുതൽ പഠിക്കാനും ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട പരിപാടി ആയതുകൊണ്ട് മോൾക്ക് നല്ല അതിന് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് കൂലി കിട്ടാനും പ്രതിഫലം കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ പങ്കെടുക്കേണ്ടത് അല്ലേ? തീർച്ചയായിട്ടും ഇൻഷാല്ലാ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ്, നിങ്ങളിപ്പോൾ ഒരുപാട് പീസ് റേഡിയോയിലെ പ്രോഗ്രാമുകളൊക്കെ കേൾക്കാറില്ലേ, ഏത് പരിപാടിയാണ് മോൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ടെലികിസ് സ്ഥിരമായിട്ട് കേൾക്കാറുണ്ടോ? ആ അപ്പോൾ ടെലികിസ് കേൾക്കുമ്പോൾ തന്നെ മോൾക്ക് അറിയാലോ, ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചില കുട്ടികൾക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല, ചില കുട്ടികൾ മറുപടി പറഞ്ഞ് സമ്മാനമാകുന്നു അല്ലേ? ആ അതുകൊണ്ട് ഇൻഷാല്ലാ നമുക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാം അല്ലേ. ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നത് ശ്രദ്ധിക്കുക, ഒന്നാമത്തെ ചോദ്യത്തിൽ അത് ശ്രദ്ധിച്ച് കേട്ട ശേഷം മോള് മറുപടി പറയാം. ഞാൻ ഓതുന്ന ആയത്തിൻ്റെ ബാക്കി ഭാഗമാണ് മോള് ഓതേണ്ടത്, അതാണ് ഒന്നാമത്തെ ചോദ്യം. റെഡിയല്ലേ? أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لنخرج به

0: ആ ഹസ് ബുക്ക്. എന്തായാലും മോൾ ഒന്നാമത്തെ ചോദ്യം വളരെ നന്നായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്, ഓതിയിട്ടുണ്ട്. ആയത്തുകളൊക്കെ ഓതുമ്പോൾ കുറച്ചുകൂടെ അക്ഷരങ്ങളൊക്കെ വൃത്തിയായി ശുദ്ധിയാക്കിയിട്ട് ഓതണം. തജ്വീദിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ച് ഓതാൻ ശ്രമിക്കണം കേട്ടോ. ആ എന്തായാലും ഒന്നാമത്തെ ചോദ്യം മോൾ ഉത്തരം പറഞ്ഞു. ഈ രണ്ടാമത്തെ ചോദ്യം, ഞാൻ ചോദിക്കുന്ന ആയത്തുകൾ, ആ ആയത്തുകൾ ഓതുന്ന ആയത്തുകൾ ഏത് സൂറത്തിലെ ആയത്തുകളാണ് എന്നാണ് മോള് പറയേണ്ടത്. റെഡിയല്ലേ? എന്നാൽ ശ്രദ്ധിച്ചോളൂ. രണ്ടാമത്തെ ചോദ്യം, യഹ അയ്യുഹൽ ഇൻസാനു മാ ഗറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവാക ഫഅദലക في أي صورة ما شاء ركبك. ഏത് സൂറത്തിലെ ആയത്തുകളാണ് ഞാൻ ഓതിയത്? മോള് കേട്ടില്ലേ? ശരിക്ക് കേട്ടില്ലേ? എന്നാ പറഞ്ഞോളൂ, ഏത് സൂറത്തിലെ ആയത്തുകളാണ്?
1: അറിയില്ല.
0: ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്നുകൂടി ഓതിത്തരാം. ഓക്കെ, പെട്ടെന്ന് അങ്ങനെ അറിയില്ല എന്ന് പറയരുത്. ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന, ഇത് അത്ര വലിയ സൂറത്തല്ല, പക്ഷേ ഒരു വലിയ സൂറത്തിൻ്റെ മുകളിലുള്ള സൂറത്താണ്. ഒന്നുകൂടി ഞാൻ ഓതാം. അല്ലദീ ഖലഖക ഫസവാക ഫഅദലക ഫീ അയ്യ സൂറത്തിൻ മാ ശാ റക്കബക. കിട്ടിയോ?
1: ഇല്ല.
0: പിന്നെ എന്താ ചെയ്യാ, സങ്കടമായല്ലോ ഇപ്പോൾ ഇത് കിട്ടാതായപ്പോൾ. എന്തായാലും മോള് തുടക്കത്തിൽ തന്നെ പറഞ്ഞു കുറച്ച് നോക്കിയിട്ടുള്ളൂ എന്ന്. എന്താ അടുത്ത പ്രാവശ്യം ഒന്നുകൂടി നന്നായി ശ്രമിച്ച് ഇത് സൂറത്ത്

0: ഏതാ സൂറത്ത് എന്ന് പറയട്ടെ. സൂറത്തുൽ ഇൻഫിത്വാറാണ്, സൂറത്തുൽ ഇൻഫിത്വാർ. ആ ഏത് സൂറത്തിൻ്റെ മുമ്പിലുള്ള സൂറത്താണത്? അല്ല, വൈലുല്ലിൽ സൂറത്തുൽ മുത്തഫിഫീൻ, അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള സൂറത്താണ്. അപ്പോൾ ഒന്നുകൂടി മോള് നന്നായിട്ട് ശ്രമിച്ച്, മോൾ നല്ല കഴിവുള്ള കുട്ടിയാണ്, ഓത്ത് കേൾക്കുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് ഓതാനൊക്കെ കഴിയുന്ന കുട്ടിയാണ് ഫാത്തിമ ഹുദ. ഫാത്തിമ ഹുദ അല്ലേ? ഇൻഷാല്ലാ. ആ സാരല്ല, അടുത്ത പ്രാവശ്യം മോള് നന്നായിട്ട് പഠിച്ച് എല്ലാ സൂറത്തുകളും നന്നായി പഠിച്ച് മുൻപും ശേഷമൊക്കെയുള്ള ആയത്തുകളും സൂറത്തുകളൊക്കെ നോക്കി പഠിച്ച് നന്നായിട്ട് പങ്കെടുക്കാൻ കഴിയട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്തായാലും പങ്കെടുത്തതിൽ വളരെ നന്ദിയുണ്ട്. ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മലപ്പുറത്ത് നിന്നും ഫാത്തിമ ഹുദ എന്ന അഞ്ചാം ക്ലാസ്സുകാരിയായ വിദ്യാർത്ഥിനിയാണ് വിളിച്ചത്. ഒന്നാമത്തെ ചോദ്യത്തിന് ഫാത്തിമ ഹുദ മറുപടി പറഞ്ഞു, അൽഹംദുലില്ല. തുടർന്നുള്ള ചോദ്യത്തിന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം വളരെ നന്നായി ഫാത്തിമ ഹുദക്ക് പെർഫോം ചെയ്യാൻ കഴിയട്ടെ. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: പീസ് ഖുർആൻ റേഡിയോ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? മിദ്ഹ. എവിടെയാണ് മോളെ സ്ഥലം?
1: മലപ്പുറം.
0: മലപ്പുറം. ഈ സൗണ്ട് മുമ്പ് പരിചയമുണ്ടല്ലോ, മുമ്പ് വിളിച്ചിട്ടുണ്ടല്ലോ അല്ലേ? സമ്മാനം കിട്ടിയിരുന്നോ? മാഷാ അല്ലാ, ബാർക്കല്ലാഹു ഫിക്. അപ്പോ ഇനി കൂടുതൽ നമ്മൾ പരിചയപ്പെടണ്ട, മുമ്പ് പരിചയപ്പെട്ടതാണല്ലോ. മോളെ എത്ര ക്ലാസ്സിലെ? മൂന്നാം ക്ലാസ്സിലല്ലേ? ഇനി നാലാം ക്ലാസ്സിലേക്കാണോ അല്ല മൂന്നാം ക്ലാസ്സിലേക്കോ? മൂന്നിലേക്കാണ്. മിദ്ഹ മോൾ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോ നമ്മള് അമ്മ ജുസൻ അല്ലേ ചോദിച്ചത് അല്ലേ? ആ പിന്നെ അമ്മ ജുസൻ തന്നെ ചോദിക്ക. അപ്പോ ഒന്നുകൂടി റെഡി ആയിട്ട് ഇരിക്കുക ഇൻഷാല്ലാ. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ഒന്നാമത്തെ ചോദ്യം, ഞാൻ ഓതുന്ന ആയത്തുകൾ ഏത് സൂറത്തിലെ ആയത്താണ് എന്നാണ് പറയേണ്ടത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. أعوذ بالله من الشيطان الرجيم بسم الله

0: كراما كاتبين يعلمون ما تفعلون.
1: ഏത് സൂറത്തിലെ ആയത്തുകളാണ് ഞാൻ ഓതിയത് മോളെ? ഓതിയത് കേട്ടില്ലേ? ഒന്നുകൂടി ഓതാ.
0: وَإِنَّ عَلَيْكُمْ لَحَافِظِينَ كِرَامًا كَاتِبِينَ يَعْلَمُونَ مَا تَفْعَلُونَ.
1: കിട്ടിയോ? ആ, ഏത് സൂറത്തിലെ ആയത്തുകളാണ്? ആ, എന്താണ് ആ സൂറത്തിന്റെ പേര്? സൂറത്തിന്റെ പേര് കിട്ടിയിട്ടില്ല. ശരിയാണ്, മോള് പറഞ്ഞത് ശരിയാണ്. സൂറത്തിന്റെ പേര് സൂറത്തുൽ ഇൻഫിത്താർ. ഓക്കെ, സൂറത്തുൽ ഇൻഫിത്താർ. മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്. അപ്പൊ ഒന്നാമത്തെ ഉത്തരം പറഞ്ഞു അല്ലേ? ആ, ഇനി രണ്ടാമത്തെ ചോദ്യം, ഞാൻ ഓതുന്ന ആയത്തിന്റെ ബാക്കി ഭാഗം മോള് ഓതണം, എന്നാ ശ്രദ്ധിച്ചോളൂ.
0: ഖുലിഖ മിം മാഇൻ ദാഫിഖ്
2: യഖ്റജു മിൻ ബൈനിസ്

0: ഹസ്ബുക്ക് ഹസ്ബുക്ക് മതി മോളെ, നന്നായിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിന് മോള് മറുപടി പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യവും മോള് ഉത്തരം പറഞ്ഞു. ഇനി മൂന്നാമത്തെ ചോദ്യത്തിൽ ഞാൻ ചോദിക്കുന്ന ആയത്തിൻ്റെ മുൻപുള്ള ആയത്താണ് മോൾ ഓതേണ്ടത്. റെഡിയല്ലേ? ഏ, ചോദിക്കുന്ന ആയത്ത് ശ്രദ്ധിക്കുക കേട്ടോ. അതിൻ്റെ തൊട്ട് മുൻപുള്ള ആയത്താണ് മോൾ ഓതി തരേണ്ടത്. ഫകദബ വഅസാ ثم أدبر يسعى. അതിൽ ഞാൻ ആദ്യം ഓതിയ ആയത്തിൻ്റെ മുൻപിലുള്ള ആയത്ത് ഓതുക. ഒരുപാട് സമയമെടുക്കരുത്, വേഗം ഓതണം. ഫകദബ വഅസാ, അതിൻ്റെ മുൻപുള്ള ആയത്ത്. വേഗം ഓതിക്കോളേ. സമയം എത്ര എടുക്കാൻ പറ്റില്ല. നമ്മൾ അനുവദിച്ച സമയം ഏകദേശം അവസാനിക്കാനായിട്ടുണ്ട്, അവസാനിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം ഒന്നുകൂടി വേഗം വേഗം ഉത്തരം പറയാൻ വേണ്ടി മോൾ ശ്രമിക്കണം. ഓക്കെ, ഒരുപാട് കുട്ടികൾ ലൈനിൽ കാത്തു നിൽക്കുന്നതുകൊണ്ട് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം വേഗം ഓതാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ ഓക്കെ, ശുക്രൻ, ജസാക്കുമുല്ലാ ഖൈറ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മലപ്പുറത്തു നിന്ന് തന്നെ മൂന്നാം ക്ലാസ്സിലെ മിടുക്കിയായ വിദ്യാർത്ഥിനി മിഥുഹ മോൾ ആണ് രണ്ടാമത്തെ കോളറായിട്ട് വിളിച്ചത്. രണ്ട് ഉത്തരങ്ങൾ വളരെ നല്ല നിലക്ക് തന്നെ മിഥുഹ പറയുകയുണ്ടായി, അൽഹംദുലില്ലാ. എന്നാൽ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാൻ ഒരുപാട് സമയമെടുത്തതുകൊണ്ട് ആ കുട്ടിക്ക് കൂടുതലത് പറയാൻ കഴിയാത്തതുകൊണ്ട് കോൾ അവസാനിക്കുകയുണ്ടായത്. ഇൻഷാല്ലാ ഒന്നുകൂടി നന്നായി ഒരുങ്ങി നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ മിഥുഹ മോൾക്ക് കഴിയട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ എപ്പിസോഡിലെ അവസാനത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. പീസ് ഖുർആൻ റേഡിയോ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? റന റന റന മോള് വീട് എവിടെയാണ്? പ്ലാരിമൂച്ചിക്കൽ കോട്ടക്കൽ. ഓക്കെ, കോട്ടക്കൽ. എത്രാം ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത്? ആറാം ക്ലാസ്സിലേക്ക്. പിന്നെ എന്താണ്, പീസ് ഖുർആൻ റേഡിയോ ടെലികിസിന്റെ എപ്പിസോഡുകൾ കേൾക്കാറുണ്ടോ? ആ കേൾക്കാറുണ്ട്. എന്തായാലും മോള് വിളിച്ചത് വളരെ സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് റന വിളിക്കുന്നത് അല്ലേ? അപ്പം മൂന്ന് ചോദ്യങ്ങളാണ് ചോദിക്കുക. ഈ മൂന്ന് ചോദ്യങ്ങളിൽ നിന്ന് ആ മൂന്ന് ചോദ്യങ്ങൾ എവിടെ നിന്നാണ് ചോദിക്കാന്നറിയോ റനമോൾക്ക്? സൂറത്തു നബ വരെയുള്ള അധ്യായങ്ങളിൽ നിന്നാണ് ചോദിക്കുക. അപ്പം എന്തായാലും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ? ഇൻഷാല്ലാ. അപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി കൂടുതൽ സമയമെടുക്കാതെ മോള് മറുപടി പറയണം. റെഡിയല്ലേ? ആ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഞാൻ ഓതുന്ന സൂറത്തിൻ്റെ ബാക്കി ഭാഗം മോള് ഓതണം. സൂറത്തിൻ്റെ ബാക്കി ഭാഗം എന്ന് പറഞ്ഞാൽ ആ ഓതുന്ന ആയത്തിൻ്റെ ബാക്കി ഭാഗം മോള് തുടർന്ന് ഓതണം. ശ്രദ്ധിക്കാം.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم يوم ينفخ في الصور فتأتون أفواجا
2: وفتحت السماء فكانت أبوابا وسيرت الجبال فكانت سرابا إن جهنم كانت مرصادا
0: حسبك
2: للطاغين معابا
0: ما دي مولا ما شاء الله നന്നായിട്ടുണ്ട്. അഹ്സൻതി, നന്നായിട്ട് മോള് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം അതാണ്. രണ്ടാമത്തെ ചോദ്യത്തിൽ ഞാൻ ചോദിക്കുന്ന ആയത്തിൻ്റെ ആയത്തുകൾ ഏത് സൂറത്തിലെ ആയത്തുകളാണ് എന്നാണ് മോള് പറയേണ്ടത്. റെഡിയല്ലേ?
1: ഓക്കെ.
0: وَإِذَا الْجَحِيمُ سُعِّرَتْ وَإِذَا الْجَنَّةُ أُزْلِفَتْ. പറഞ്ഞു. സൂറത്തു തക്വീർ. ഉറപ്പാണോ? ആണോ? ശരിയാണ്. അപ്പൊ രണ്ടാമത്തെ ഉത്തരം ശരിയാണ്. നന്നായിട്ട് സൂറത്തിന്റെ പേരൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇത് ഹിഫ്ള് ആക്കിയിട്ടുണ്ടോ മോള്? യെസ്, വെരി ഗുഡ്. അപ്പൊ രണ്ടാമത്തെ ഉത്തരവും മോള് പറഞ്ഞു, അൽഹംദുലില്ല. മൂന്നാമത്തെ ഒരു ചോദ്യം കൂടി ഉണ്ട്, അതിനുകൂടി മോള് ഉത്തരം പറഞ്ഞാൽ ഇൻഷാല്ലാ ഒരു പ്രോത്സാഹന സമ്മാനം ലഭിക്കും. റെഡി അല്ലേ? ഇനി ഞാൻ ഓതുന്ന ആയത്തിന്റെ തൊട്ട് മുന്നിലുള്ള ആയത്താണ് മോള് ഓതേണ്ടത്. റെഡി അല്ലേ?

0: من تحتها الأنهار ذلك الفوز الكبير. ഇതിന് മുൻപുള്ള ആയത്ത് ഏതാ?
1: ان الذين فتنوا المؤمنون والمؤمنات ثم لم يتوبوا فلهم عذاب جهنم ولهم عذاب الحريق.
0: ما شاء الله بارك الله فيك احسنتي. മോള് മൂന്നാമത്തെ ഉത്തരം വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. മൂന്ന് ഉത്തരങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് റനമോൾക്കൊരു പ്രോത്സാഹന സമ്മാനമുണ്ട്. ഇൻഷാല്ലാ അത് മോളെ എല്ലാ കുട്ടികളോടും പറയുക. ഇങ്ങനെ ഞാൻ പങ്കെടുത്തു, ഞാൻ എനിക്ക് സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പീസ് റേഡിയോ ഈ ഖുർആൻ ടെലികീസിനെ കുറിച്ചും പീസ് റേഡിയോയെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ മോള് മറ്റുള്ളവരോടൊക്കെ ഷെയർ ചെയ്യണം. ഓക്കെ, ഇൻഷാല്ലാ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും. പ്രിയ ശ്രോതാക്കളെ, പീസ് ഖുർആൻ റേഡിയോ ടെലികീസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്നത്തെ അവസാനത്തെ കോളറായിരുന്നു കോട്ടക്കലിൽ നിന്നുള്ള ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയായ റെന എന്ന മിടുക്കി. മൂന്ന് ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി പറയുകയും സമ്മാനത്തിന് അർഹയാവുകയും ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ, കൂടുതൽ വിശുദ്ധ ഖുർആൻ പഠിക്കാനും അതിലേക്ക് നമ്മുടെ മക്കളെ പ്രേരിപ്പിക്കാനും ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു തുടർച്ചയായിക്കൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും അവരുടെ കൂട്ടുകാരിലേക്ക് വിശുദ്ധ ഖുർആൻ്റെ ഈ ഒരു പ്രോഗ്രാം, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള പരിപാടികളിലേക്ക് അവരെ ശ്രദ്ധ ക്ഷണിക്കുവാനും കൂടെ പഠിക്കുന്ന നമ്മുടെ മക്കളുടെ കൂട്ടുകാരും വിശുദ്ധ ഖുർആൻ പഠിക്കുന്നവരും വിശുദ്ധ ഖുർആൻ പഠിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നവരും ആയി മാറണമെങ്കിൽ നമ്മുടെ മക്കളെ അതിനുവേണ്ടി പ്രത്യേകം പ്രേരിപ്പിക്കുകയും തങ്ങളുടെ വിദ്യാലയങ്ങളിൽ ഇത്തരത്തിലുള്ള പരിപാടികളെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കൈമാറുകയും ചെയ്യട്ടെ. അങ്ങനെ അമ്മ ജുസ് മുഴുവനും പഠിച്ച് എവിടെ നിന്ന് ചോദിച്ചാലും കൃത്യമായി ഉത്തരം പറയാൻ കഴിയുന്ന ഒരു തലമുറ നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടായിത്തീരുക എന്നുള്ള ലക്ഷ്യമാണ് ഇൻഷാല്ലാ നമുക്ക് ഇതിൻ്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും അള്ളാഹു സുബ്ഹാനഹു വതആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി ഒരുപാട് ആളുകൾ, ഒരുപാട് വിദ്യാർത്ഥികൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവർക്ക് ലഭിച്ചിട്ടില്ല. ഇനിയും ആ കുട്ടികൾക്ക് വിളിക്കാനും കോളുകൾ കണക്ട് ചെയ്ത് അവരുടെ ഒരു പ്രകടനം ഇതിൽ കാഴ്ചവെക്കാനും കഴിയട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കൂടുതൽ മികവുറ്റ വിദ്യാർത്ഥികളുടെ പ്രകടനങ്ങളുമായി ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടും വരെ. ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
2: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസ്. ഖുർആൻ ടെലിക്വിസ് പ്രോഗ്രാമിൽ ഇന്ന് ശ്രോതാക്കളോടൊപ്പം ചേർന്നത് ബഹുമാന്യനായ അമീർ ഒറ്റപ്പാലം.
3: പരിശുദ്ധ ഖുർആനിൻ്റെ രണ്ടാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനു ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അള്ളാഹു തആല നൽകുന്നത്.

പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ പരിപാടിയാണ്. വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറ മാഇദ 72 മുതൽ 75 വരെ വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിച്ചത് ഹാഫിൽ നാസർ അൽ ഖതാമി.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: ഈസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങൾ തിരുത്തുവാൻ ശ്രോതാക്കൾക്ക് അവസരമൊരുക്കുന്ന തഹ്സീൻ പ്രോഗ്രാമിൽ ഇന്ന് ശ്രോതാക്കൾ പഠിക്കുന്ന ഭാഗം സൂറത്തുൽ മുജാദിലയിലെ 3-4 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങളാണ്. ക്ലാസ് എടുക്കുന്നത് ഹാഫിസ് അബ്ദുഷക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുജാദിലയിലെ 3-4 ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാൻ ശ്രമിക്കുന്നത്.
4: والذين يظاهرون من نسائهم ثم يعودون لما قالوا فتحرير رقبة من قبل أن يتماسا ذلكم توعظون به والله بما تعملون خبير فَمَن لَّمْ يَجِدْ فَصِيَامُ شَهْرَيْنِ مُتَتَابِعَيْنِ مِن قَبْلِ أَن يَتَمَاسَّ فَمَن لَّمْ يَسْتَطِعْ فَإِطْعَامُ 60 مِسْكِينًا ذَلِكَ لِتُؤْمِنُوا بِاللَّهِ وَرَسُولِهِ وَتِلْكَ حُدُودُ اللَّهِ وَلِلْكَافِرِينَ عَذَابٌ أَلِيمٌ.
3: വല്ലദീന യുദാഹിറൂന, വല്ലദീന പറയണത്തിൽ വല്ലസീന എന്നോ വല്ലദീന എന്നോ ഓതിപ്പോകരുത്. വല്ലദീന ദാല് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം ഒരു നേരിയ തോതിൽ പുറത്തേക്ക് വരണം. അതിൻ്റെ നാവിൻ്റെ അറ്റം വല്ലദീന വല്ലദീന യുദാഹിറൂന. ഇവിടെയും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു യുദാഹിറൂന എന്നോ യുദാഹിറൂന എന്ന അല്ല, യുദാ ഹെവി ലെറ്ററാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. യുദാഹിറൂന മിൻ നിസാഇഹിം, സാക്കിനായ നൂന് ശേഷം നൂന്, ഇത് ഗംഭീറുന്ന മിൻ നിസാഇഹിം, ഇവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ നിസാഇഹിം മദ് മുത്തസിലാണ്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിൽ നിർബന്ധമായിട്ടും 4-5 ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. മിൻ നിസാഇഹിം ശേഷം സുമ്മ ആയി പോലെ ഒരിക്കലും അർത്ഥമാറ്റം സംഭവിക്കും. വളരെ ഗൗരവത്തിലുള്ള ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. സുമ്മ അല്ല സുമ്മ. നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ ദാലിനേക്കാൾ കുറച്ചും കൂടെ കൂടുതലായിട്ട്, അതാണ് ഫ. സുമ്മ യഊദൂന, യഊദൂനല്ല യഊദൂന ലിമാ ഖാലു ഫതഹ്രീറു ഫതഹ്രീറു അല്ല ഫതഹ്, ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. റഖബതിൻ മിൻ തൻവീനു ശേഷം മീം, ഇത് ഗാം ബിഗുന്ന റഖബതിൻ റഖബതിമ്മി. മിൻ ഖബ്ലി നൂനിന് ശേഷം, സാക്കിനായ നൂനിന് ശേഷം ഖാഫ്, ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അതുകൊണ്ട് അതിൻ്റെ കൂടെയുള്ള ഗുന്നയും അല്പം സ്വരഭാരത്തിൽ കൂടെ ആയിരിക്കണം. മിൻ ഖബലി, ഖബലി ഐ യതമസ സാകിന നൂനു ശേഷം ഇത് ഗംബി ഗുന്ന ഐ യതമസ മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടണം. ഐ യതമസ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അധികം നീട്ടരുത്, രണ്ട് ഹറക്കത്തിൻ്റെ ഖദറിലാണ് നീട്ടി നിർത്തേണ്ടത്. ദാലിക്കും തുഅദൂന, ദാലിക്കുമല്ല ദാലിക്കും, ദാലിക്കും തുഅദൂന, തുഅദൂന ദാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കുക. തുഅദൂന ബിഹ് വഖഫ് ചെയ്യുമ്പോൾ ബിഹ് ഹാന സുക്കൂനായിരിക്കണം. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, വല്ലാഹു ബിമാ تعملون تعملون خبير خبير لا خبير رائن ترقيق جينا أردت آيت نالامة آيت فمن لم يجد فصيام فمن لم ساكنا نون الشاشم لامان إذا غام بلا غنة إذا غام بلا غنة نون الشابدان كالكادة فمن لم فمن لم إنجنا ريكنا لم يجد لم يجد നമ്മളെ സൂറത്തുൽ ഇഖ്ലാസൊക്കെ പഠിച്ച സമയത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ലം യലിദ് വലം യൂലദ്, അവിടെ പലപ്പോഴും പല ആളുകളും ലം യലിദ് വലം യു ഉണ്ട ഈ ഒരു ശബ്ദമായിരിക്കും മിയ മ്യു എന്ന ശബ്ദം, അത് ശ്രദ്ധിക്കണം, കൃത്യമായിട്ട് ഇസ്ഹാർ ചെയ്ത് ഉച്ചരിക്കണം ലം യലിദ് എന്ന രൂപത്തിൽ. ഫമൽ ലം യജീദ്, ഫമൽ ലം യജീദ് ജീമിന് കസറാണ്, പാരായണത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. യജീദ് ഫസ്യാമു, ഫസിയാമു സീനല്ല സ്വാദ്, ഫസ്യാമു ഷഹ്റൈനി, ഷഹ് ഹാഇനെ കലക്കല ചെയ്യാതെ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഷഹ്റൈനി മുതതാബിഐനി, മുതതാബിഐനി മിൻ ഖബലി, സാകിന നൂനു ശേഷം ഖാഫാണ്, ഇഖ്ഫാ ബിഗുന്ന നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിച്ചുകൊണ്ട് ഗുന്ന ചെയ്യണം. മിൻ ഖബലി ഐ യതമസ, ഇവിടെയും മദ് മുത്തസിൽ, അതുപോലെ വഖഫ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക. ഫമൻ ലം യസ്തതിഉ, ഫമൻ ല ഇദ്ഗാം ബില ഗുന്ന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. ലം യസ്തതിഉ വളരെയധികം ശ്രദ്ധിക്കേണ്ട, ധാരാളം ആളുകളിൽ പലപ്പോഴും അബദ്ധമായിട്ട് വരുന്നൊരു പ്രയോഗമാണത്. യസ്തതിഉ അല്ല യസ്തതിഉ, ഒന്നാമത്തെ ത ലൈറ്റ് ലെറ്ററാണ്, അഥവാ കനപ്പിക്കാതെ ഉച്ചരിക്കേണ്ട അക്ഷരം. രണ്ടാമത്തേത് ത, കനപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരമാണ്, അതുകൊണ്ട് രണ്ടും ഒരുപോലെയാവരുത്, തീർത്തും വ്യത്യസ്തമാണ്. ലം യസ്തതിഉ, യസ്തതിഉ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം, അപ്പോഴാണത് കൃത്യമായ മഖ്റജിൽ നിന്നും അതിൻ്റെ സിഫത്തുകളൊക്കെ ഉള്ളതാവുകയുള്ളൂ. ഫമൻ ലം യസ്തതിഉ വഇത് ഫഇത്ആമു, ഫഇത്ആമു സിത്തീന മിസ്കീന ذلك لتؤمنوا, ذلك الا ذلك എന്ന അഥവാ ذال ഉള്ള ആ ഒരു വേർഡുകൾ പലപ്പോഴും അല്ലദീന എന്നുള്ളതും ذلك ഇദൻ اعوذ ഇവിടെക്ക് പലപ്പോഴും ധാരാളം ആളുകൾ ഔസു എന്നോ അല്ലെങ്കിൽ ഔദു ذالന്റെ ഉച്ചാരണം തീർത്തും ഒരു അബദ്ധമുള്ളതായിട്ടാണ് വരുന്നത്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ذالന്റെ മഖ്റജ് അതുപോലെ തന്നെ സിഫത്തുകളൊക്കെ പഠിക്കുക എന്നുള്ളതാണ്. ذلك لتؤمنوا بالله ورسوله وتلك حدود الله, وتلك حدود ح തൊണ്ടയുടെ മധ്യഭാഗം, ഹുദൂദ് അല്ല ഹുദൂദ് الله, وللكافرين عذاب اليم, وللكافرين عذاب عذاب അല്ല عذاب അല്ല عذاب ذلك ചൊരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം. അദാബുൻ, അദാബുൻ അലീം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും ഇവിടെയും അദാബുൻ അലീം തൻവീനു ശേഷം അല്ലെങ്കിൽ സാകിന നൂനു ശേഷം ഹംസ വരുമ്പോഴും പലപ്പോഴും ധാരാളം ആളുകൾ അവിടെ ഹംസ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പറയും അദാബുൻ അലീം അല്ലെങ്കിൽ അസാബുൻ അലീം ഇങ്ങനെ. ഏതുപോലെ പിന്നെ കുഫുവൻ നഹദ്, ധാരാളം ആളുകൾ എങ്ങനെയാണ് പറയാം കുഫുവൻ നഹദ്, കുഫുവൻ അഹദ്, അതുകൊണ്ട് കൃത്യമായിട്ട് ഇസ്ഹാർ ചെയ്തുകൊണ്ട് ഉച്ചരിക്കുക എന്നുള്ളതാണ്. അദാബുൻ അലീം ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ഇഅറദുൽ സുക്കൂൻ. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ഓതാം. والذين يظاهرون من نسائهم ثم يعودون لما قالوا فتحرير رقبة من قبل أن يتماسا ذلكم توعظون به والله بما تعملون خبير فمن لم يجد فصيام شهرين متتابعين من قبل أن يتماسا فمن لم يستطع فإطعام 60 مسكينا ذلك لتؤمنوا بالله ورسوله وتلك حدود الله وللكافرين عذاب أليم. സൂറ മുജാദിലയിലെ 3-4 ആയത്തുകളാണ് കേട്ടത്. ഭംഗിയായിട്ട് പഠിക്കുക. ബറക്കല്ലാഹു ഫീക്കും.
2: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ. മാഷാ അല്ലാ, ജസാകല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ, സൂറത്തുൽ മുജാദിലയിലെ 3-4 വചനങ്ങൾ പറയാൻ ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.

0: പീസ് റേഡിയോ ശ്രോതാക്കളിനി കേൾക്കുന്നത് അന്നൂർ മൊഡ്യൂൾ 16 ക്ലാസ് 5 വസീയത്തിൻ്റെ പ്രാധാന്യം എന്ന ഭാഗം ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഹഖ ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ വസീയത്തിൻ്റെ ആയത്തുമായി ബന്ധപ്പെട്ട് 180 വചനത്തിൻ്റെ തഫ്സീറിൽ അതിലെ പ്രയോഗങ്ങളെയാണ് വിശദീകരിച്ച് മനസ്സിലാക്കി വരുന്നത്. ആയത്തിൻ്റെ അവസാന ഭാഗമാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഒപ്പം ആയത്തിൻ്റെ വിഷയത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അത് ദുർബലമാക്കപ്പെട്ട വിധിയാണോ അതല്ല ആയത്ത് പ്രത്യേകമാക്കപ്പെട്ട വിധിയാണോ എന്ന മസ്അലയും. അള്ളാഹു സുബ്ഹാനഹു വതആല വസീയത്ത് എഴുതുക എന്നുള്ളത് നിർബന്ധമാക്കി കുതിബ അലൈക്കും എന്ന പ്രയോഗത്തിലൂടെ അതിനെ ഒന്നുകൂടി ബലപ്പെടുത്തുകയും അത് അനിവാര്യതയും അപ്രകാരം ഒരു കടമയാണെന്നതും ഉണർത്തിയാണ് ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഹഖൻ അലൽ മുത്തഖീൻ എന്ന്. വസീയത്ത് കുതിബ അലൈക്കും നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു ഹഖൻ അലൽ മുത്തഖീൻ തഖ്വയുള്ള ആളുകളുടെ മേൽ ഒരു കടമയായ നിലക്ക്, ബാധ്യതയായ നിലക്ക്, അനിവാര്യമായ ഒരു വിധി എന്ന നിലക്ക്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറയുന്നത്. ഹഖൻ അലൽ മുത്തഖീൻ എന്ന് പറഞ്ഞാൽ തഅക്കീദുൽ കിതാബ ബിഅന്നഹ അംറുൻ സാബിതുൻ ലാ യസൂഗു തസാമഹു ഫീഹി ബിവജ്ഹിമ്മ. അങ്ങനെയാണ് ചില തഫ്സീറുകളിൽ വസീയത്ത് അതിൻ്റെ വിധി, അത് നിർബന്ധമെന്നത് സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്. ഒരു നിലക്കും അതിൽ തസാമഹ് വിട്ടുവീഴ്ച സംഗതമല്ല, യോജിച്ചതല്ല എന്നാണ് ഈ പ്രയോഗം അറിയിക്കുന്നത് എന്നുള്ളതാണ്. ഹഖൻ അൽ മുത്തഖീൻ എന്ന് പറഞ്ഞാൽ ഫസിയാദത്തുൻ ഫീ തൗകീദ് വുജൂബിഹി വസീയത്ത് നിർവഹിക്കൽ ഈസാ, അത് നിർബന്ധമാണ് എന്നതിനെ ബലപ്പെടുത്തുന്നതിൽ ഒരു അധിക പ്രയോഗം കൂടിയാണ് ഇവിടെ. കുത്തിബ അലൈക്കും വസീയ എന്ന് പറഞ്ഞാൽ തന്നെ അത് വുജൂബിനെ അറിയിച്ചു, നിർബന്ധത്തെ അറിയിച്ചു. പക്ഷേ ഹഖൻ അലൽ മുത്തഖീൻ എന്ന് പറഞ്ഞാൽ ഈ പ്രയോഗം അത് ഒന്നുകൂടി ബലപ്പെട്ടു എന്നുള്ളതാണ് അറിയിക്കുന്നത്. ഉഹക്കു ദാലിക ഹഖൻ, അതാണ് അവിടെ ഉദ്ദേശമെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഇതിനെ ഞാൻ സ്ഥിരപ്പെടുത്തുന്നു മുത്തഖീങ്ങളുടെ മേൽ ഒരു ബാധ്യതയായി, ഒരു കടമയായി എന്ന ആശയത്തിലാണ് ഈ പ്രയോഗം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഹഖൻ അലൽ മുത്തഖീൻ എന്ന് പ്രയോഗിച്ചപ്പോൾ തഖ്വ എല്ലാ വിശ്വാസികൾക്കും അത്യന്താപേക്ഷിതവും അനിവാര്യവും അടിസ്ഥാനവുമായി ഉണ്ടാകേണ്ട സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വസീയത്ത് ബാധകമാണ്, തഖ്വയുള്ളവർക്ക് മാത്രം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ആരെങ്കിലും ഒഴിവാണെന്ന് ധരിക്കേണ്ടതില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. എല്ലാ മുസ്ലിമിൻ്റെയും മേൽ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നിർബന്ധമാണല്ലോ. ഈ ഹഖൻ അലൽ മുത്തഖീൻ, ഈ പ്രയോഗം വിശുദ്ധ ഖുർആനിൽ വേറെയും വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ വഴിയെ നമുക്ക് മത്താവുമായി ബന്ധപ്പെട്ട വിഷയം പഠിക്കുമ്പോൾ അവിടെ വരും. വലിൽ മുത്തല്ലഖാത്തി മതാഉൻ ബിൽ മഅറൂഫി ഹഖൻ അലൽ മുത്തഖീൻ എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ ഈ വിവാഹമോചിതക്കുള്ള മതാ, അത് നമ്മളിവിടെ പിന്നെ വസീയത്തിൻ്റെ വിഷയത്തിൽ പഠിച്ചതുപോലെ തന്നെ അള്ളാഹു പറയാണ് വലിൽ മുത്തല്ലഖാത്തി മതാഉൻ ബിൽ മഅറൂഫ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഹഖൻ അലൽ മുത്തഖീൻ. മതാ എത്ര ഗൗരവപ്പെട്ട വിഷയമാണ്. അതിനെക്കുറിച്ച് മറ്റൊരാഴത്തിൽ പറഞ്ഞപ്പോൾ വമത്തിഉഹുന്ന അലൽ മൂസീ ഖദറുഹു വഅലൽ മുഖ്തിരി ഖദറുഹു മതാഉൻ ബിൽ മഅറൂഫി ഹഖൻ അലൽ മുഹ്സിനീൻ എന്നാണ് പ്രയോഗിച്ചത്. ഹഖൻ അലൽ മുഹ്സിനീൻ മതാഉൻ്റെ വിഷയത്തിൽ. അതേപോലെ ഹഖൻ അലൽ മുത്തഖീൻ എന്ന് മറ്റൊരാഴത്തിൽ പറഞ്ഞു. ഹഫ്സ് ബിനുൽ മുഗീറ ഭാര്യ ഫാത്തിമ ബിന്ദ് ഖൈസിനെ തലാക്ക് ചൊല്ലി. അങ്ങനെ ഫാത്തിമ ബിന്ദ് ഖൈസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് ഹഫ്സ് തന്നെ വിവാഹമോചനം നടത്തിയ വിഷയം പറയുകയുണ്ടായി. ഹഫ്സിനെ വിളിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മത്തിഉഹ, അവർക്ക് മത്താഴ് നൽകൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഹഫ്സ് ബിൻ മുഗീറ പറഞ്ഞു ലാ അജിദു മാ ഉമത്തിഉഹ, അവർക്ക് മത്താഴ് നൽകാൻ ഞാനൊന്നും കാണുന്നില്ല, സ്വത്തൊന്നുമില്ല എന്ന് പറയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ലാ ബുദ്ദ മിനൽ മത്താ, മത്താ നൽകിയേ മതിയാകൂ, അത് അത്യന്താപേക്ഷിതാണ്. മത്തിഉഹ വലൗ നിസ്ഫ സാഇ മിൻ തംർ, അര സാഇ കാരക്കെങ്കിലും മത്താവ് കൊടുക്കണം, മത്താവ് അനിവാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മത്താവിനുള്ള ആ സ്ഥാനം, പ്രാധാന്യം അതാണ് അറിയിക്കുന്നത്. മത്താവിൻ്റെ വിഷയത്തിൽ പറഞ്ഞ പ്രയോഗം അതേ പ്രയോഗമാണ് വസീയത്തിൻ്റെയും വിഷയത്തിലുള്ള പ്രയോഗം. മത്താവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹഖൻ അലൽ മുത്തഖീൻ, ഹഖൻ അലൽ മുഹ്സിനീൻ എന്നൊക്കെ പറഞ്ഞു. അതേപോലെ ഹഖൻ അലൽ മുത്തഖീൻ എന്ന് വസീയത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞു. ഇത് നമ്മൾ എന്തിനാണ് ഇങ്ങനെ മനസ്സിലാക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വതആല എന്തുകൊണ്ടാണ് വസീയത്തിൻ്റെ വിഷയത്തിലുള്ള വസീയത്തിനെ ഹഖൻ അലൽ മുത്തഖീൻ എന്ന പ്രയോഗം കൊണ്ട് ആയത്ത് പറഞ്ഞ് അവസാനിപ്പിച്ചത്? അത് വസീയത്തിൽ ആളുകൾ അമാന്തിക്കാൻ പാടുള്ളതല്ല. വസീയത്തിൻ്റെ വിഷയത്തിൽ അലംഭാവവും അലസതയും പിൽക്കാലങ്ങളിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ സാർവത്രികമായി അള്ളാഹു ഹിദായത്ത് നിശ്ചയിച്ച പരിമിതമാളുകളിൽ ഒഴികെ മുസ്ലിമീങ്ങൾ പൊതുവെ വസിയത്തിൻ്റെ വിഷയത്തിൽ ഒരു അശ്രദ്ധ എന്ന പോലെ വർത്തിച്ചു. പക്ഷേ ഇസ്ലാമിൽ എത്ര പ്രാധാന്യമാണ് വസിയത്തിന് പറയപ്പെട്ടത്. അനന്തരാവകാശ നിയമങ്ങൾ പഠിപ്പിക്കപ്പെട്ടതുപോലെ വസിയത്തിൻ്റെ വിഷയങ്ങളും പഠിപ്പിക്കപ്പെട്ടു. നമ്മൾ ആദ്യത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ ക്ലാസ്സിൽ അതിൻ്റെ ആ ഒരു പ്രാധാന്യം കുത്തിബ അലൈക്കും, നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടു എന്ന ആ വിധി പറയവേ പറഞ്ഞിട്ടുണ്ട്. അനന്തരാവകാശ വിധികളുമായി ബന്ധപ്പെട്ട പ്രതിപാദ്യങ്ങൾ വിശുദ്ധ വചനങ്ങളിൽ വന്നതിലേറെ വന്ന് വസിയത്തിൻ്റെ വിഷയത്തിൽ എത്ര ആയത്തുകളിൽ. പക്ഷേ അതിലുണ്ടായ ആളുകളുടെ ഒരു അശ്രദ്ധ അല്ലെങ്കിൽ അതിന് വേണ്ട ഗൗരവം കാണായ്മ, അതിനാൽ ദീൻ വരെ പല വിഷയത്തിലും തെറ്റിദ്ധരിക്കപ്പെടുന്ന അവസ്ഥ വന്നു. ഇപ്പോൾ പൗത്രൻ്റെ സ്വത്താവകാശം, പൗത്രിയുടെ സ്വത്താവകാശം, പിതാമഹൻ ജീവിച്ചിരിക്കെ പിതാവ് മരണപ്പെട്ടിട്ടില്ലെങ്കിൽ പൗത്രന് അതുപോലെ തന്നെ പൗത്രിക്ക് ഉള്ള സ്വത്തിൻ്റെ വിഷയം, സ്വത്ത് ലഭിക്കുന്ന അനന്തരമായി ലഭിക്കുന്ന അവസ്ഥകളുണ്ട്, പക്ഷേ അനന്തരമായി ലഭിക്കാത്ത അവസ്ഥകൾ വരുന്നത്. നമ്മളൊരു ഉദാഹരണം എഴുതിയാൽ, ഇപ്പോൾ ഒരു പിതാവ് അതേപോലെ തന്നെ ഒരു മകൻ, പിന്നെ ഒരു മകൻ്റെ മകൻ, ഈ പിതാവ് ജീവിച്ചിരിക്കെ ഒരു മകൻ മരിച്ചിട്ടുണ്ട്, ആ മകൻ്റെ മകൻ ഉണ്ട്, മകനും ഉണ്ട്. ഇവിടെ ഈ പിതാവിൻ്റെ സ്വത്തോഹരി വെക്കുമ്പോൾ മകൻ സ്വത്ത് എടുക്കും മുഴുവൻ. അനന്തരാവകാശ നിയമപ്രകാരം മകൻ്റെ മകൻ സ്വത്ത് തടയപ്പെടും, പൗത്രന് സ്വത്ത് തടയപ്പെടും. പക്ഷേ ഇസ്ലാമിൽ അനന്തരമായിട്ട് മാത്രമല്ല സ്വത്ത് നൽകപ്പെടും, അനന്തരമായി സ്വത്ത് നൽകപ്പെടുന്ന വിഷയമുണ്ട്, അതേപോലെ വസിയത്തായിട്ട് സ്വത്ത് നൽകപ്പെടുന്ന വിഷയമുണ്ട്, വസിയത്തല്ലാത്ത നിലക്ക് സ്വത്ത് നൽകുന്ന വിഷയങ്ങളുമുണ്ട്. ഇവിടെ ഈ മകൻ്റെ മകൻ, അവനെ സംബന്ധിച്ചിടത്തോളം ഇത് പിതാമഹനാണ്, വലിയപ്പയാണ്. ഇദ്ദേഹം ഈ പേരക്കുട്ടിക്ക് വസിയത്ത് ചെയ്തിരുന്നുവെങ്കിൽ എത്ര അളവ് സ്വത്ത് കിട്ടും? മൂന്നിലൊന്ന് വരെ വസിയത്ത് ചെയ്യാം, മൂന്നിലൊന്ന് വരെ വസിയത്ത് ചെയ്യാം. അപ്പോൾ ഈ പിതാമഹൻ്റെ സ്വത്തിൻ്റെ മൂന്നിലൊന്ന് വസിയത്തിൻ്റെയെങ്കിൽ ഒരു ഭാഗം ഈ മകൻ്റെ മകനും, രണ്ട് ഭാഗം നേരെ മകനും ലഭിക്കും സ്വത്ത്. അള്ളാഹു സുബ്ഹാന തആല വസിയത്ത് നിർബന്ധമാക്കി ഇത്തരം കേസുകളിൽ ആദ്യകാലത്ത്, പിന്നീട് നിർബന്ധ വിധി എടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും വസിയത്തിൻ്റെ പ്രാധാന്യം ഇതേപോലെ അള്ളാഹു സുബ്ഹാന തആല നിലനിർത്തി. ഹഖൻ അലൽ മുത്തഖീൻ, ഈ പിതാമഹൻ തഖ്വയുള്ള മനുഷ്യനാണോ, തഖ്വ മുറുകെ പിടിക്കുന്നവനാണ്, തഖ്വ അയാളുടെ ജീവിതത്തിൻ്റെ മേൽവിലാസമാണോ എങ്കിൽ അയാൾ ഈ പൗത്രനെ വസിയത്ത് കൊണ്ട് പരിഗണിക്കേണ്ടതുണ്ട്, അത് അയാളുടെ മേൽ കടമയാണ്, ബാധ്യതയാണ്. അനന്തരാവകാശത്തിലൂടെ മകൻ ഈ വ്യക്തിയെ സ്വത്തിൽ അനന്തരമെടുക്കുമ്പോൾ വസിയത്തിലൂടെ ഈ പേരമകൻ പൗത്രൻ പിതാമഹനെ അനന്തരമെടുക്കുന്നു, അല്ലെങ്കിൽ അയാളുടെ സ്വത്തിൽ അവകാശിയാകുന്നു എന്നുള്ളതാണ്. നല്ല ഒരളവ് സ്വത്ത് ഈ പൗത്രന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്ര പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തിയ ഒരു വിഷയം, അതിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടായ ചില അശ്രദ്ധകൾ, അത് കാരണത്താലാണ് പൗത്രന്മാരുടെയൊക്കെ വിഷയത്തിൽ സ്വത്തോഹരിയില്ല എന്ന നിലക്കുള്ള ബഹളങ്ങളും ഇസ്ലാമിനെ കുറിച്ചുള്ള നിരൂപണങ്ങളും വിഷയങ്ങളും ഒക്കെ തൽപരകക്ഷികൾ സജീവമാക്കിയത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ അനന്തരാവകാശ നിയമത്തിലും വസിയത്തിൻ്റെ വിഷയത്തിലും മറ്റു സദഖകളുടെ വിഷയത്തിലുമൊക്കെ ആളുകൾ യഥാവിധം പിൻപറ്റിയിരുന്നുവെങ്കിൽ ഒരിക്കലും ഇത്തരം ഒരു വിമർശനം, അതിനൊരു പ്രസക്തി ഉണ്ടാകുമായിരുന്നില്ല, അതിന് തൽപരകക്ഷികൾക്ക് അവസരവും ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ സന്ദർഭോചിതമായിട്ട് മനസ്സിലാക്കാനുള്ളത്. ഈ ആയത്തിൻ്റെ വിഷയത്തിൽ കുതിബ അലൈക്കും, നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടു എന്ന് പറഞ്ഞ്, എന്നാണ് നിർബന്ധമാക്കപ്പെട്ടത്? അൽ വസിയത്തുൽ വാലിദൈനി വൽ അഖ്റബീൻ, മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും ഉള്ള വസിയത്താണ് നിർബന്ധമാക്കപ്പെട്ടത്. ആ നിർബന്ധമാക്കപ്പെട്ട വിധി അത് ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ, അതല്ല ആ വിധി ദുർബലപ്പെടുത്താതെ പരിമിതപ്പെടുത്തുക മാത്രമാണോ ചെയ്തത് എന്ന് പറഞ്ഞാൽ, വസിയത്ത് കൊണ്ടുള്ള നിർബന്ധ വിധി അനന്തരമെടുക്കാത്ത മാതാപിതാക്കൾ, അനന്തരമെടുക്കാത്ത അടുത്ത ബന്ധുക്കൾ അവരിൽ പരിമിതപ്പെടുത്തി, അനന്തരമെടുക്കുന്ന മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും അവർക്ക് അനന്തര സ്വത്ത് നൽകുക, ഇതാണ് പരിമിതപ്പെടുത്തൽ. സ്വത്ത് അനന്തരമെടുക്കുന്നവർക്ക് വസിയത്ത് ചെയ്യാൻ പാടുള്ളതല്ല. അപ്പം മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും സ്വത്ത് അനന്തരമെടുക്കുന്നവരാണ് എങ്കിൽ അവർക്ക് വസിയത്ത് ചെയ്യാൻ പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ കുത്തിബ അലൈക്കും എന്നുള്ള ഈ വിധി അനന്തരമെടുക്കുന്നവർക്ക് ബാധകമല്ല. ഇത് അനന്തരമെടുക്കാത്ത മാതാപിതാക്കളുണ്ടെങ്കിൽ, അടുത്ത ബന്ധുക്കളുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകമാണ്. ഇതാണ് ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ പക്ഷം. അപ്പോൾ ആയത്തിൽ ദുർബലത, വിധിയെ ദുർബലപ്പെടുത്തുക എന്നുള്ളത് അത് വന്നിട്ടില്ല. ആയത്തിൻ്റെ വിധി അത് തഖ്സീസ് പ്രത്യേകമാക്കപ്പെടുകയാണ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ പക്ഷം. എന്നാൽ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാരുടെ പക്ഷം, ഭൂരിപക്ഷ പണ്ഡിതന്മാരും ആ അഭിപ്രായക്കാരാണ്, ഈ ആയത്തിൻ്റെ വിധി നസ്ഖ് ചെയ്യപ്പെട്ടു, ദുർബലപ്പെടുത്തപ്പെട്ടു. അതെങ്ങനെ? നമ്മുടെ ഈ ആയത്ത് كتب عليكم إذا حضر أحدكم الموت إن ترك خيرا الوصية للوالدين والأقربين بالمعروف حقا على المتقين എന്ന ആയത്ത്. ഈ ആയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഓതിയിട്ട് അദ്ദേഹം പറഞ്ഞു, കാനൽ മാലു ലിൽ വലദി വകാനത്തിൽ വസിയ്യത്തു ലിൽ വാലിദൈനി വൽ അഖ്റബീൻ. ഒരു വ്യക്തിയുടെ സ്വത്ത് അത് അയാളുടെ മക്കൾക്കായിരുന്നു. കാനൽ മാലു ലിൽ വലദ് വകാനത്തിൽ വസിയ്യത്തു വസിയ്യത്തായിരുന്നു ലിൽ വാലിദൈനി വൽ അഖ്റബീൻ, മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും. ഈ ആയത്തിൽ പറഞ്ഞതുപോലെ വസിയ്യത്ത് അതിലൂടെയായിരുന്നു സ്വത്ത് മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും. വസിയ്യത്തില്ലെങ്കിലോ സ്വത്ത് മുഴുവൻ ആർക്കായിരുന്നു? മക്കൾക്കായിരുന്നു. ഹത്ത നസഖത് ഹ ആയത്തുൽ മീറാഫ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയുകയാണ്, ആയത്തുൽ മീറാഫ് ഈ ആയത്തിനെ അല്ലെങ്കിൽ ഈ വിധിയെ നസ്ഖ് ചെയ്യുന്നത് വരെ, ദുർബലപ്പെടുത്തുന്നത് വരെ. ആയത്തുൽ മീറാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂറത്തുൽ നിസായിലെ 12-13 ആയത്തുകൾ പോലുള്ള ആയത്തുകൾ. യൂസീകുമുല്ലാഹു ഫീ ഔലാദിക്കും ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ എന്ന് തുടങ്ങിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ ആയത്തുൽ മീറാസ് അനന്തരാവകാശത്തിൻ്റെ ആയത്തുകൾ ഇറങ്ങുന്നത് വരെ. അനന്തരാവകാശത്തിൻ്റെ ആയത്തുകൾ ഇറങ്ങിയപ്പോൾ അതിൽ മക്കൾക്കുള്ള സ്വത്തോഹരിയെക്കുറിച്ച് പറയുന്നുണ്ട്, മാതാപിതാക്കൾക്കുള്ള സ്വത്തോഹരിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അനന്തരമായി കിട്ടുന്ന സ്വത്തോഹരിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആയത്തിറങ്ങുന്നത് വരെ ഇങ്ങനെയായിരുന്നു, വസിയ്യത്തിലൂടെ ആയിരുന്നു മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും സ്വത്ത്, അതില്ല എങ്കിൽ മക്കൾക്കായിരുന്നു സ്വത്ത് മുഴുവൻ. പക്ഷേ ആയത്തുൽ മീറാസ് സൂറത്തുൽ നിസായിൽ അവതരിപ്പിച്ചപ്പോൾ ആ ആയത്ത് ഈ ആയത്തിനെ ദുർബലപ്പെടുത്തി, നസ്ഖ് ചെയ്തു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ആയത്തുൽ മീറാസ് ഇറങ്ങിയതോടുകൂടി, സൂറത്തുൽ നിസായിലെ ആയത്ത് ഇറങ്ങിയതോടുകൂടി, ഫജഅലല്ലാഹു ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ, ആൺകുട്ടിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല രണ്ട് പെൺകുട്ടിക്ക് തുല്യമായ ഓഹരിയെ നിശ്ചയിച്ചു. വജഅല ലിൽ അബവൈനി ലികുല്ലി വാഹിദി മിൻഹുമസ് സുദുസ്, മാതാപിതാക്കൾ അബവൈൻ എന്ന് പറഞ്ഞാൽ ഉമ്മയും വാപ്പയും, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോരുത്തർക്കും ആറിലൊന്നും നിശ്ചയിച്ചു. വജാലൽ മർഅത്തി അസ്മുന വർറുബാ, ഒരാളുടെ ഭാര്യ അതിന് എട്ടിലൊന്ന് അല്ലെങ്കിൽ നാലിലൊന്ന്. വലിസൗജ്, ഒരു പെണ്ണ് മരിച്ചു അവളുടെ ഭർത്താവിന് അഷത്ര വർറുബ, പകുതി അല്ലെങ്കിൽ നാലിലൊന്ന് നിശ്ചയിച്ചു. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നമ്മുടെ ഈ ആയത്ത് കുതിബ അലൈക്കും ഇദാ ഹദറ അഹദകുമുൽ മൗത് അൽ വസിയ്യത്തു ലിൽ വാലിദൈനി വൽ അഖ്റബീൻ എന്ന നമ്മുടെ ഈ ആയത്ത് അത് നസ്ഖിന് വിധേയമാക്കപ്പെട്ട ആയത്താണ്. ആദ്യം അങ്ങനെയായിരുന്നു, വസിയ്യത്തിലൂടെ ആയിരുന്നു മാതാപിതാക്കൾക്ക് സ്വത്ത്, അടുത്ത ബന്ധുക്കൾക്ക് സ്വത്ത്. പക്ഷേ അതിനെന്ത് ചെയ്തു? പിന്നീട് ദുർബലപ്പെടുത്തപ്പെട്ടു. അപ്പോൾ ഒരു വ്യക്തി മരണപ്പെട്ടു, ആ മരണപ്പെട്ട വ്യക്തിക്ക് ഒരു മകനുണ്ട്, ഒരു മകളുണ്ട്, വാപ്പയുണ്ട്, ഉമ്മയുണ്ട്. ഇബ്നു അബ്ബാസ് പറയുന്നത് ആദ്യകാലത്ത് സ്വത്ത് മക്കൾക്കായിരുന്നു, മാതാപിതാക്കൾക്ക് വസിയ്യത്തിലൂടെ അങ്ങനെയായിരുന്നു, വസിയ്യത്തിലൂടെ ആയിരുന്നു സ്വത്ത്, വസിയ്യത്ത് നിർബന്ധമായിരുന്നു. പക്ഷേ പിന്നീട് സൂറത്തുൽ നിസായിൽ ആയത്തിറങ്ങിയപ്പോൾ എന്ത് ചെയ്തു? ഈ വിധി ദുർബലപ്പെടുത്തപ്പെട്ടു. മാതാവിന് ആറിലൊന്ന്, പിതാവിനും ആറിലൊന്ന്, മക്കൾക്കോ

ഉണ്ട് എങ്കിൽ, ഈ മരണപ്പെട്ട വ്യക്തിക്ക് മക്കളുണ്ട് എങ്കിൽ, മരണപ്പെട്ട വ്യക്തിയുടെ സ്വത്തിൻ്റെ എട്ടിലൊന്ന് ഭാര്യയ്ക്ക്, മക്കളില്ല എങ്കിൽ മരണപ്പെട്ട വ്യക്തിയുടെ സ്വത്തിൻ്റെ നാലിലൊന്ന് ഭാര്യയ്ക്ക്. ഇനി ഒരു മഹതി മരണപ്പെട്ടു, ആ മഹതിക്ക് മക്കളുണ്ട് എങ്കിൽ ഭർത്താവിന് നാലിലൊന്ന്, മക്കളില്ല എങ്കിൽ ഭർത്താവിന് ഷത്ർ, ഷത്ർ എന്നാണ് ആ പകുതി. ഇങ്ങനെ സ്വത്തോഹരി അള്ളാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ചു എന്നാണ്. അപ്പം ഞാനിത് പറഞ്ഞതെന്താ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന ഈ വചനം അത് നസ്ഖ് മതവിധി എടുക്കപ്പെട്ട ദുർബലമാക്കപ്പെട്ട വചനമാണ്. നസഖത് ഹാ ആയത്തുൽ മീറാഫ്, നമ്മുടെ ഈ ആയത്തിനെ മീറാഫിൻ്റെ ആയത്ത്, സ്വത്താനന്തരം കൊടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട സൂറത്തു നിസായിലെ ആയത്ത് നസ്ഖ് ചെയ്തിരിക്കുന്നു, ദുർബലപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതേപോലെയാണ് ഖതാദ ഇബ്നു ദഅമ അസ്സുദൂസി റഹ്മത്തുള്ളാഹി അലൈഹി, നമ്മുടെ ഈ വിശുദ്ധ വചനം കുത്തിബ അലൈക്കും എന്ന് തുടങ്ങിയിട്ടുള്ള വചനം, ആ വിഷയത്തിൽ അദ്ദേഹം പറയുകയാണ്, ഉമിറ അൻ യൂസിയ ലിവാലിദൈഹി വഅഖാരിബിഹി, ഒരു വ്യക്തിയുടെ മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും അദ്ദേഹം വസിയത്ത് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടു. സുമ്മ നുസിഖ ബഅദ ദാലിക ഫി സൂറത്തുന്ന നിസാ, സൂറത്തുന്ന നിസായിൽ പിന്നീട് ഇക്കാര്യം നസ്ഖ് ചെയ്യപ്പെട്ടു, ആ വിധി ദുർബലമാക്കപ്പെട്ടു. ഫജഅല ലിൽ വാലിദൈനി നസീബൻ മഅലൂമ, ആ ദുർബലപ്പെട്ടതിന് ശേഷം വസിയത്തിലൂടെയല്ല മാതാപിതാക്കൾക്ക് സ്വത്തോഹരി, പിന്നെയോ മാതാപിതാക്കൾക്കൊരു നസീബൻ മഅലൂമൻ നിശ്ചയിക്കപ്പെട്ടു, അറിയപ്പെട്ട ഒരു വിഹിതം. മിറാസിൻ്റെ ആയത്ത് നമ്മൾ പഠിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് മക്കളില്ല അല്ലെങ്കിൽ സഹോദരങ്ങളില്ല എങ്കിൽ മാതാവിന് മൂന്നിലൊന്ന് സ്വത്തോഹരി, മക്കളുണ്ട് അല്ലെങ്കിൽ സഹോദരങ്ങളുണ്ടെങ്കിൽ ആറിലൊന്ന് സ്വത്തോഹരി, ആ വിഷയം അതാണ് ഇവിടെ പറയുന്നത്. മാതാപിതാക്കൾക്ക് ഒരു നിർണീത വിഹിതം നിശ്ചയിക്കപ്പെട്ടു. വഅൽഹഖ ലികുല്ലി ദീ മീറാസിൻ നസീബഹു മിൻഹു, ഈ മരിച്ച വ്യക്തിയുടെ മീറാസ് അർഹപ്പെട്ട അനന്തരം അർഹപ്പെട്ടവർക്കൊക്കെ അയാളുടെ വിഹിതം നിശ്ചയിക്കപ്പെട്ടു, ഒന്നുകിൽ പകുതി അല്ലെങ്കിൽ നാലിലൊന്ന് അല്ലെങ്കിൽ ആറിലൊന്ന് അല്ലെങ്കിൽ എട്ടിലൊന്ന് അല്ലെങ്കിൽ മൂന്നിലൊന്ന് അല്ലെങ്കിൽ മൂന്നിൽ രണ്ട്, ഇങ്ങനെ വിഹിതം. എന്നിട്ട് ഖതാദ പറയുന്നത് ഫസാറത്തിൽ വസിയത്തു ലിമല്ലാ യരിസ്, അതോടുകൂടി വസിയത്ത് ആർക്കായി, ലിമല്ലാ യരിസ്, അനന്തരം എടുക്കാത്തവർക്കായി, മിൻ ഖരീബിൻ, അത് അടുത്ത ആളുകളാകട്ടെ, വഗൈരിഹി, നീ അകന്ന ആളുകളാകട്ടെ, അടുത്തത് അല്ലാത്ത ആളുകളാകട്ടെ, അനന്തരം എടുക്കാത്തവർക്കാണ് വസീയത്ത്. അനന്തരം എടുക്കുന്നവർക്ക് വസീയത്തില്ല, അവർക്ക് അനന്തരമായിട്ടുള്ള വിഹിതം. ഇതാണ് ഈ ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അപ്പം ഇവിടെ മനസ്സിലാക്കാനുള്ള വിഷയം, നമ്മൾ പഠിച്ച ഈ വചനം അതിൽ നസ്ഖിന് വിധേയമായ വചനമാണ് എന്ന് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെയും ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും ഒക്കെ അഭിപ്രായം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനന്തരം എടുക്കുന്നവർക്ക് വസീയത്ത് പാടില്ല എന്നുള്ളത് ശക്തമായി ഉണർത്തിയിട്ടുണ്ട്. അതിൽ ഒരു ഹദീസ് ഇപ്രകാരമാണ് ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിടവാങ്ങൽ ഹജ്ജിൽ അവിടുന്ന് ജനങ്ങളെ സാക്ഷിയാക്കി പറഞ്ഞ ഒരു വിഷയമാണ്. അബൂമാം അൽബാഹിലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്, ഹജ്ജത്തുൽ വദാഇൽ റസൂലുള്ളാഹിന്റെ ഖുത്ബയിൽ വിഷയീഭവിച്ചതാണിത്. ഇന്നല്ലാഹ ഖദ് ആതാ കുല്ലദീ ഹഖിൻ ഹഖഹു, അല്ലാഹു ഓരോ അവകാശിക്കും അവരുടെ അവകാശം നൽകിയിരിക്കുന്നു സ്വത്ത് വിഹിതത്തിൽ. അതുകൊണ്ട് ഫല വസിയ്യത ലിവാരിസിൻ, ഒരു അനന്തര അവകാശിക്കും വസിയത്ത് പാടുള്ളതല്ല എന്നാണ്. ഫല വസിയത്ത്, യാതൊരു നിലക്കുള്ള വസിയത്തും പാടില്ല. ലിവാരിസിൻ, സ്വത്ത് അനന്തരമെടുക്കുന്നവൻ ആരാണെങ്കിലും, മാതാപിതാക്കളാകട്ടെ മക്കളാകട്ടെ, സ്വത്ത് അനന്തരം എടുക്കുന്നവർ ആരാകട്ടെ, അവർക്ക് അനന്തരമായുള്ള സ്വത്ത് എന്നുള്ളതല്ലാതെ അധികം ആ വസിയത്ത് അതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അംറു ബിനു ഖാരിജ അൽ അസദി റളിയല്ലാഹു അൻഹു സഹാബി പറയുകയാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനയിൽ പ്രസംഗിച്ചു. മിനയിൽ ഹജ്ജത്തുൽ വദാഇൽ തന്നെ അംറു ബിൻ ഖാരിജ പറയാണ്, തിരുദൂതർ അവിടുത്തെ ഒട്ടക പുറത്ത്, വഅന തഹ്ത ജിറാനിഹ എന്നാണ്, ഞാൻ ആ ഒട്ടകത്തിൻ്റെ കഴുത്തിന് ചുവട്ടിൽ, ഒട്ടകത്തിൻ്റെ തലയോടടുത്ത കഴുത്തിൻ്റെ ഭാഗത്തിനാണ് ജിറാൻ എന്ന് പറയുക, ഞാൻ അവിടെയാണ്. വ ഇന്ന ലുആബഹ ലയസീലു ബൈനക തിഫയ്യ, ആ ഒട്ടകത്തിൻ്റെ പിന്നെ ലുആബുണ്ടല്ലോ ഉമിനീർ, അതെൻ്റെ ചുമലിലൂടെ ഒലിക്കുന്നുണ്ട്. അത് എന്തിനാ പറയുന്നത് വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിനയിൽ ഒട്ടകപ്പുറത്ത് നിന്ന് സംസാരിച്ചത് ഏറ്റവും അടുത്തു നിന്ന് ഞാൻ കേട്ടു എന്നുള്ളത് പ്രതിഫലിപ്പിക്കാനാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ പറയുന്നത്. എന്നിട്ട് എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിനയിൽ വെച്ചിട്ട് ആ ഒട്ടകപ്പുറത്ത് നിന്ന് പറഞ്ഞത്? അത് അദ്ദേഹം പറയാണ്, ഇന്നല്ലാഹ ഖസ്സമ ലികുല്ലി വാരിസിൻ നസീബഹു മിനൽ മീറാസ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അനന്തര സ്വത്തിൽ നിന്ന് ഓരോ അർഹർക്കും അനന്തരാവകാശിക്കും അവൻ്റെ വിഹിതം നൽകിയിട്ടുണ്ട്, വീതിച്ച് നൽകിയിട്ടുണ്ട്. പകുതി, മൂന്നിലൊന്ന്, നാലിലൊന്ന്, ആറിലൊന്ന്, എട്ടിലൊന്ന്, മൂന്നിൽ രണ്ട്, ഇങ്ങനെ ഓരോരുത്തർക്കും അള്ളാഹു സുബ്ഹാനഹു തആല സ്വത്ത് വിഹിതം അനന്തരാവകാശിക്ക് വീതിച്ചിട്ടുണ്ട് സൂറത്തുൽ ബഖറയിലെ ആയത്തുകളിൽ. അതുകൊണ്ട് ഫലായ ജൂസു ലിവാരിസിൻ വസിയ, ഒരു അനന്തരാവകാശിക്കും വസിയത്ത് ചെയ്യുക എന്നുള്ളത് അനുവദനീയമല്ല. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇമാം തുർമുദിയും ഇബ്നു മാജയും നിവേദനം ചെയ്യുന്ന ഹദീസ്, അതേപോലെ ഇമാം അഹ്മദ് ഇദ് മുസ്നദിൽ നിവേദനം ചെയ്തു. അപ്പോൾ നോക്കൂ, നിങ്ങളിവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്വത്ത് അനന്തരം എടുക്കുന്നവർക്ക് വസിയത്ത് ചെയ്യുക.

0: അനുവദനീയമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാനതിവിടെ ഉദ്ധരിച്ചത് എന്തിനാണ്? ഇതൊക്കെ ഉദ്ധരിച്ചത് സ്വത്ത് അനന്തരമെടുക്കുന്നവർക്ക് വസീയത്ത് ചെയ്യുക എന്നുള്ളത് നമുക്ക് പാടുള്ളതല്ല. നമുക്ക് അനന്തരമായി സ്വത്ത് കൊടുക്കലുണ്ട്, അത് അനന്തരാവകാശികളായി അർഹിക്കുന്നവർക്ക്, അത് നമുക്ക് ദീൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആരാണ് എന്ന്. പക്ഷേ അനന്തരം ലഭിക്കാതെ ബന്ധുക്കളുണ്ട്, അവരിൽ അടുത്തവരും അകന്നവരുമൊക്കെ ഉണ്ട്, അവർക്ക് സ്വത്ത് ലഭിക്കണം, അത് അവർക്കാണ് വസീയത്ത്. അപ്പോൾ ദീനിൻ്റെ ഈ ഒരു സൗന്ദര്യം അത് അതേപോലെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ മേൽ ബാധ്യതയാണ്. പലരും ഈ ഒരു വിഷയത്തിൽ അലംഭാവമാണ്, അശ്രദ്ധയിലാണ്, ചിലർ അന്യായം പ്രവർത്തിക്കുന്നവരാണ്. സ്വത്ത് അനന്തരം എടുക്കുന്നവരാണെന്ന് അറിഞ്ഞിട്ടും അവർക്ക് തന്നെ വസീയത്തും ചെയ്യുന്ന ചില ആളുകളും മുസ്ലിം നാമധാരികളിലുണ്ട് എന്നുള്ളതാണ് സങ്കടകരം. ഇവിടെ നമ്മുടെ വിഷയം കുതിബ അലൈക്കും ഇദാ ഹദറ അഹദകുമുൽ മൗത് ഇൻ തറക ഖൈറനിൽ വസിയ്യത്തുൽ വാലിദൈനി വൽ അഖ്റബീൻ. ഈ നിർബന്ധ വിധി നസ്ഖിന് വിധേയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും നിർബന്ധമായി വസിയ്യത്ത് എഴുതുക എന്നുള്ളത് വിധി ദുർബലപ്പെടുത്തപ്പെട്ടതാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഒരു വിഭാഗം പണ്ഡിതന്മാർ അല്ല, ഇത് മൻസൂഖത്തല്ല, പിന്നെ മഖ്സൂസത്താണ്, പ്രത്യേകമാക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളിൽ തന്നെ അടുത്ത ബന്ധുക്കളിൽ തന്നെ സ്വത്ത് വിഹിതം അനന്തരമായി തടുക്കപ്പെടുന്നവരുണ്ടാവും. അപ്പോൾ മാതാപിതാക്കൾ ആദർശത്തിൽ ദീനിൽ പൊരുത്തമുള്ളവരാണ് എങ്കിൽ അപ്പോഴാണ് അനന്തരത്തിലൂടെ സ്വത്ത് ലഭിക്കുക. മാതാപിതാക്കൾ അമുസ്ലിമീങ്ങളാണ്, വിമസ്തസ്ഥരാണ് എങ്കിൽ മുസ്ലിമായവനെ അനന്തരം എടുക്കാൻ പറ്റൂല. അപ്പോൾ തൻ്റെ അമുസ്ലിമീങ്ങളായ മാതാപിതാക്കൾക്ക് വസീയത്ത്, അതിലൂടെയാണ് സ്വത്തോഹരി. അതാണ് ഇവിടെ വിഷയം. അതേപോലെ തന്നെയാണ് ഇനി അങ്ങനെയുള്ള അടുത്ത ബന്ധുക്കൾ, പ്രത്യേകിച്ച് മദീനയുടെ പശ്ചാത്തലത്തിലാണ് ആയത്തിറങ്ങുന്നത്. മദീനയിൽ മക്കൾ പലരും ഇസ്ലാം ആശ്രയിച്ച അവസ്ഥയായിരുന്നു, പക്ഷേ മാതാപിതാക്കൾ ഇസ്ലാമിലേക്ക് വരാതിരുന്ന എത്രയോ സഹാബിമാരുണ്ട്. അപ്പോൾ ആ മാതാപിതാക്കൾ ഈ മക്കളുടെ സ്വത്തിൽ വിഘടിക്കപ്പെട്ടുകൂടാ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ മദീനയുടെ പശ്ചാത്തലത്തിൽ അവതീർണമായ ഈ സൂറത്തിൽ മാതാപിതാക്കൾക്ക് വേണ്ടി വസിയത്ത് ചെയ്യുന്നതിന് നിർബന്ധമാക്കിയത് എന്നാണ് തഫ്സീറുകളിൽ നമ്മൾ വായിക്കുന്നത്, ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ മാതാപിതാക്കളുടെ ഗണം നേരിട്ടുള്ള മാതാപിതാക്കൾ മാത്രമല്ല, മാതാപിതാക്കളുടെ ഗണം അത് മുകളിലേക്ക് നേരിട്ട് വാപ്പിമ്മയുണ്ട്, അവർക്ക് സ്വത്തോഹരി പോകും. പക്ഷേ വാപ്പാൻ്റെ വാപ്പയുണ്ട്, വാപ്പാൻ്റെ അമ്മയുണ്ട്, വാപ്പുള്ള സ്ഥിതിക്ക് അവരിലേക്ക് സ്വത്തോഹരി പോകൂല. ഉമ്മൻ്റെ അപ്പ, ഉമ്മൻ്റെ ഉമ്മ, അവർക്ക് സ്വത്തോഹരി പോകൂല. അപ്പോൾ അങ്ങനെയുള്ളവരും മാതാപിതാക്കളുടെ ഗണം അതെത്ര മുകളിലേക്കും മാതാപിതാക്കളാണ്, പിതാമഹന്മാരും പിതാമഹതികളും മഹാന്മാരും മാതൃമഹതികളൊക്കെ മാതാപിതാക്കളുടെ ഗണങ്ങളിലാണ്. പക്ഷേ അവർക്കൊന്നും അനന്തരത്തിലൂടെ സ്വത്ത് ഓഹരി പോകാത്ത അവസ്ഥയാണ്. അപ്പോൾ അവർക്ക് വസീയത്തിലൂടെ സ്വത്ത്, അതൊക്കെയാണ് ഇവിടെ ഉദ്ദേശം എന്നുള്ളതാണ് ഈ ആയത്തിൻ്റെ വിഷയം. അതുകൊണ്ട് ഇത് അവർക്ക് പ്രത്യേകമാണ്, അനന്തരമെടുക്കുന്ന മാതാപിതാക്കൾക്കുള്ളതല്ല. ഇതാണ് ആയത്ത് പ്രത്യേകമാക്കപ്പെട്ടതാണ്, മതവിധി ദുർബലമാക്കപ്പെട്ടതല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ ന്യായവും പക്ഷവും. ഏതായാലും ഈ വിഷയത്തിൽ ഒരു അടിസ്ഥാന മസാലയാണ് നമ്മൾ ഇവിടെ ഈ ക്ലാസ്സിൽ ശ്രവിച്ചത്. ഇനിയും നമുക്കടുത്ത ആയത്തിൽ വസീയത്തുമായി ബന്ധപ്പെട്ട് തന്നെ ചില മറ്റു വശങ്ങളാണ്, വിഷയങ്ങളാണ്. 181-ാം വചനം അടുത്ത എപ്പിസോഡിൽ നമുക്ക് പ്രസ്തുത വചനം തുടർന്ന് പഠിക്കാൻ പേയതിനില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് 500 മൊഡ്യൂൾ 16 ക്ലാസ് 5 വസീയത്തിൻ്റെ പ്രാധാന്യം എന്ന ഭാഗം ക്ലാസ് എടുത്തത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: അടുത്തതായി ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹസ് ബിന് മുഗീറയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അര സ്വാൾ കാരക്ക കൊണ്ടെങ്കിലും തൻ്റെ ഭാര്യ ഫാത്തിമ ബിൻത് കൈസിന് മതാ നൽകാൻ നിർബന്ധിക്കുന്നുണ്ട്, എന്തിനായിരുന്നു അത്? ഓപ്ഷൻ എ, ഭാര്യയെ തലാക്ക് ചെയ്തപ്പോൾ. ഓപ്ഷൻ ബി, മഹറായിട്ട്. ഓപ്ഷൻ സി, സമ്മാനമായി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആയത്തുൽ മീറാസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് ആയത്തുകളാണ്? ഓപ്ഷൻ എ, സൂറത്തു നിസാ 12-13. ഓപ്ഷൻ ബി, സൂറത്തുൽ ബക്കറ 25. ഓപ്ഷൻ സി, സൂറത്തു യാസീൻ 10. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പിതാവ് ജീവിച്ചിരിക്കെ മകൻ മരിച്ചാൽ മകൻ്റെ മകൻ ഉണ്ട് എങ്കിൽ അനന്തരമായി അവന് സ്വത്ത് തടയപ്പെടും, പക്ഷേ പിതാവിന് പൗത്രന് വേണ്ടി വസീയത്ത് ചെയ്യാം, അത് അയാളുടെ കടമയാണ്. സ്വത്തിൻ്റെ എത്ര വരെ വസീയത്ത് ചെയ്യാം? ഓപ്ഷൻ എ 3/1, ഓപ്ഷൻ ബി പകുതി, ഓപ്ഷൻ സി 4/1.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് ഓതിക്കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് 5: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ 5 കാര്യങ്ങൾ. അതുപോലെ 6 ഈമാൻ കാര്യങ്ങൾ, 6 ഇസ്ലാം കാര്യങ്ങൾ, 5 നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
5: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
6: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطو عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر. وسوء المنقلب في المال والأهل.
4: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
7: റേഡിയോയിൽ ഇനി നാം കേൾക്കാൻ പോകുന്നത് കിഡ്സ് ടൈം. ലോകശ്രദ്ധ നേടിയിട്ടുള്ള കുഞ്ഞുകാര്യങ്ങളുടെ മനോഹരമായ ഖുർആൻ പാരായണം. കിഡ്സ് ടൈമിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുഹമ്മദ് താഹ അൽ ജുനൈദ് സൂറത്ത് സുമറിൻ്റെ 7 മുതൽ 15 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നു.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇപ്പോൾ കേട്ടത് കിസ് ടൈം. മുഹമ്മദ് താഹ അൽ ജുനൈദ് പാരായണം ചെയ്ത സൂറത്ത് സുമറിൻ്റെ 7 മുതൽ 15 വരെയുള്ള വചനങ്ങൾ.
1: തൻസീൽ. സൂറത്തുൽ ബക്കറയിലെ 177 മുതൽ 286 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്യാൻ പോകുന്നത്. പാരായണം ചെയ്യുന്നത് ജിദ്ദ ഹോളി മോസ്ക് ഇമാമു കൂടിയായ ഖാരി അഹമ്മദ് അലി അൽ അജ്മി.
2: أعوذ بالله من الشيطان الرجيم.
3: ليس البر أن تولوا وجوهكم قبل المشرق والمغرب

بالحق وإنك لمن المرسلين. تلك الرسل فضلنا بعضهم على

0: തൻസീൽ. സൂറത്തുൽ ബക്കറയിലെ 177 മുതൽ 286 കൂടിയ വചനങ്ങളുടെ പാരായണമാണ് നാം ഇതുവരെ ശ്രവിച്ചത്. പാരായണം ജിദ്ദ ഹോളി മോസ്ക് ഇമാമു കൂടിയായ ഖാരി അഹമ്മദ് അലി അൽ അജ്മി.
1: ഖുർആൻ എന്ന മഹല് ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി മർഹൂ മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിൽ നിന്നും ഏതാനും വരികൾ ശ്രോതാക്കളെ കേൾപ്പിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസുഫ് 21 മുതൽ 23 കൂടി വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും വിശദീകരിക്കുന്നു.
1: വചനം 21. വഖാലല്ലദി, യാതൊരുവൻ പറഞ്ഞു, ഇഷ്ടറാഹു, അദ്ദേഹത്തെ വാങ്ങിയ, മിം

ആദരിക്കുക അഥവാ മാന്യമാക്കണം. മസ്വാഹു അവന്റെ താമസം. അസാ ആയേക്കാം അയ്യം ഫഅന അവൻ നമുക്ക് പ്രയോജനപ്പെടുക. ഔനത്തഹിദഹു അല്ലെങ്കിൽ നമുക്കവനെ ആക്കാം. വലദൻ ഒരു സന്താനം. വകദാലിക അപ്രകാരം. മക്കന്ന നാം ഹിതം നൽകി അഥവാ സൗകര്യം നൽകി. ലിയൂസുഫ യൂസുഫിന്. ഫിൽ അർദി ഭൂമിയിൽ. വലിനു അല്ലിമഹു അദ്ദേഹത്തിന് നാം പഠിപ്പിക്കുവാൻ വേണ്ടിയും.

അഥവാ അധികമാളുകളും അന്നാസി മനുഷ്യരിൽ ലായ അലമൂൻ അവർ അറിയുകയില്ല അഥവാ അവർക്കറിഞ്ഞുകൂടാ.

0: മിസ്രിൽ അഥവാ ഈജിപ്തിൽ നിന്നു അദ്ദേഹത്തെ വിലക്കു വാങ്ങിയവൻ തന്റെ സ്ത്രീ അഥവാ ഭാര്യയോട് പറഞ്ഞു, ഇവന്റെ നമ്മുടെ കൂടെയുള്ള താമസത്തെ നീ മാന്യമാക്കണം. അവൻ നമുക്ക് പ്രയോജനപ്പെട്ടേക്കാം, അല്ലെങ്കിൽ നമുക്കവനെ ഒരു പോറ്റുകുട്ടിയാക്കി വെക്കാം. അപ്രകാരം യൂസുഫിന് ഭൂമിയിൽ നാം സൗകര്യമുണ്ടാക്കിക്കൊടുത്തു. വർത്തമാനങ്ങളുടെ വ്യാഖ്യാനത്തിൽ നിന്നും അദ്ദേഹത്തിന് നാം പഠിപ്പിക്കുവാൻ വേണ്ടിയും കൂടി ആകുന്നു അത്. അള്ളാഹു അവന്റെ കാര്യത്തിൽ അഥവാ കാര്യം നടപ്പിൽ വരുത്തുന്നതിൽ വിജയിക്കുന്നവരാണ്. എങ്കിലും മനുഷ്യരിൽ അധിക പേരും അറിയുന്നില്ല.
1: വചനം 22. വലമ്മാ ബലഗ, അദ്ദേഹം എത്തിയപ്പോൾ അഥവാ അദ്ദേഹം പ്രാപിച്ചപ്പോൾ, അശുദ്ധഹു, അദ്ദേഹത്തിന്റെ പൂർണ്ണശക്തി അഥവാ കൂടുതൽ ബലവത്തായ സ്ഥിതി, ആതൈനാഹു, അദ്ദേഹത്തിന് നാം നൽകി, ഹുക്മൻ, വിജ്ഞാനം, വഇൽമൻ, അറിവും, വകദാലിക, അപ്രകാരം, നജ്സി, നാം പ്രതിഫലം കൊടുക്കുന്നു, അൽ മുഹ്സിനീൻ, സുഹൃതം ചെയ്യുന്നവർക്ക്.

0: അദ്ദേഹം തന്റെ പൂർണ്ണശക്തി അഥവാ പക്വമായ പ്രായം പ്രാപിച്ചപ്പോൾ അദ്ദേഹത്തിന് നാം വിജ്ഞാനവും അറിവും നൽകി. അപ്രകാരം സുഹൃദം ചെയ്യുന്നവർക്ക് നാം പ്രതിഫലം നൽകുന്നതാണ്.
1: യൂസുഫ് നബി അലൈഹിസ്സലാമിയെ വാങ്ങിയ ഈജിപ്തുകാരന്റെ പേർ ഖുർആനിൽ പറയപ്പെട്ടിട്ടില്ല. 30-ാം വചനത്തിൽ അയാളെപ്പറ്റി അൽ അസീസ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രം. ഇതിന്റെ അർത്ഥം യഥാസ്ഥാനത്ത് വിവരിക്കുന്നുണ്ട്. തുടർന്നുള്ള പരാമർശങ്ങളിൽ നിന്നും അദ്ദേഹം ഈജിപ്തിൽ വളരെ ഉന്നത പദവിയിലുള്ള ഒരാളായിരുന്നുവെന്ന് മനസ്സിലാക്കാം. രാജാവിന്റെ പ്രധാനമന്ത്രിയായിരുന്നുവെന്നും ധനകാര്യ മേലാധികാരിയായിരുന്നുവെന്നുമൊക്കെ പറയപ്പെടുന്നുണ്ട്. ബൈബിളിൽ മിദ്യാന്യർ അവനെ മിസ്രയീമിൽ ഫറോവന്റെ അഥവാ രാജാവായ ഫിർഔന്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പോത്തീഫറിനു വിറ്റു എന്ന് പറഞ്ഞിരിക്കുന്നു. 37-36. ഏതായാലും അദ്ദേഹത്തെ വാങ്ങിയ ആൾ അദ്ദേഹത്തിൽ പല ശുഭലക്ഷണങ്ങളും ഉള്ളതായി മനസ്സിലാക്കി. തന്റെ പത്നിയായ ഗൃഹനായികയോട് അത് സൂചിപ്പിക്കുകയും അവനെ ഒരടിമയെപ്പോലെ കണക്കാക്കാതെ മാന്യമായ നിലക്ക് വീട്ടിൽ പാർപ്പിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. ഈ സ്ത്രീയുടെ പേര് സുലൈഖ എന്നാണ് പരക്കെ അറിയപ്പെടുന്നത്. റായിൽ എന്നായിരുന്നുവെന്നും റായിലിന്റെ ഒരു മറുപേരായിരുന്നു സുലൈഖ എന്നും പറയപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു ആലം. ജീവനാംശം വരെയുള്ള കഷ്ടാവസ്ഥകളിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തി യൂസുഫിനെ ഇങ്ങനെ മാന്യമായ ഒരു നിലപാടിലെത്തിച്ചതിൽ അള്ളാഹു പല യുക്തികളും കണ്ടുവച്ചിട്ടുണ്ട്. അതുമുഖേന അദ്ദേഹത്തിന് സ്വപ്നവ്യാഖ്യാനം തുടങ്ങിയ വൈജ്ഞാനിക യാഥാർത്ഥ്യങ്ങൾ പലതും പഠിക്കുവാനും പരിചയിക്കുവാനും സൗകര്യമുണ്ടാക്കും. അള്ളാഹു നടപ്പിൽ വരുത്തുവാൻ ഉദ്ദേശിക്കുന്ന കാര്യപരിപാടികളെല്ലാം അവൻ ഒരു വിഘ്നവും കൂടാതെ നടപ്പിലാക്കുക തന്നെ ചെയ്യും. പക്ഷേ മിക്ക ആളുകൾക്കും അത് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല എന്നൊക്കെയാണ് ആദ്യത്തെ വചനത്തിൽ തുടർന്നു പറഞ്ഞതിൻ്റെ സാരം. ശാരീരികവും ബുദ്ധിപരവുമായ പൂർണ്ണശക്തി പ്രാപിക്കുന്നതിന് മുമ്പ് അങ്ങനെ പലതും കഴിഞ്ഞു. പൂർണ്ണശക്തിയും പക്വതയും പ്രാപിച്ചു കഴിഞ്ഞതോടുകൂടി അദ്ദേഹത്തിന് അറിവ്, യുക്തിജ്ഞാനം, കാര്യങ്ങളിൽ തീരുമാനം കാണുവാനുള്ള വൈഭവം ആദിയായവ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് 2-ാം വചനത്തിൽ പറഞ്ഞതിൻ്റെ സാരം. ശാരീരികവും മാനസികവുമായ പൂർണ്ണത പ്രാപിക്കൽ ബലഗ അശുദ്ധഹു ഏറെക്കുറെ 30-നും 40-നും ഇടക്കുള്ള പ്രായത്തിലായിരിക്കും. ഒരു നിശ്ചിത വയസ്സിൽ പരിമിതമല്ല അത്. അദ്ദേഹത്തിന് വിജ്ഞാനവും അറിവും നൽകി എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം പ്രവാചകത്വം നൽകിയെന്നാണെന്നും 30-ോ 33-ോ വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന് പ്രവാചകത്വം ലഭിച്ചിരുന്നുവെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു. അള്ളാഹുവിനറിയാം. പൂർണ്ണത പ്രാപിച്ച ശേഷം നൽകപ്പെട്ട വിജ്ഞാനവും അറിവും കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് പ്രവാചകത്വം ആയിരുന്നാലും അല്ലെങ്കിലും ശരി, അടുത്ത വചനത്തിലും തുടർന്നുള്ള ഏതാനും വചനങ്ങളിലും പ്രസ്താവിക്കപ്പെട്ട സംഭവങ്ങൾ അതിനു മുമ്പ് സംഭവിച്ചവയാണെന്നുള്ളതിൽ സംശയമില്ല. അദ്ദേഹം അസീസിന്റെ വീട്ടിൽ മാന്യമായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ ഒരു പ്രധാന സംഭവമാണ് അടുത്ത വചനത്തിൽ കാണുന്നത്.
2: വചനം 23. വറാവദത്തുഹു, അദ്ദേഹത്തോട് വശീകരണ ശ്രമം നടത്തി. അല്ലത്തി, യാതൊരുവൾ. ഹുവ, അദ്ദേഹം. ഫീബൈത്തിഹ, അവളുടെ വീട്ടിലാണ്. അന്നഫ്സിഹി, അദ്ദേഹത്തിനു വേണ്ടി. വഗല്ലഖത്ത്, അവൾ അടച്ചുപൂട്ടുകയും ചെയ്തു. അൽ അബ്വാബ, വാതിലുകൾ. വഖാലത്ത്, അവൾ പറയുകയും ചെയ്തു. ഹൈതലക്, ഇങ്ങോട്ടു വാ. ഖാല, അദ്ദേഹം പറഞ്ഞു. മഅദല്ലാഹ്, അള്ളാഹുവിൽ ശരണം. ഇന്നഹു, നിശ്ചയമായും അവൻ, അല്ലെങ്കിൽ അദ്ദേഹം. റബ്ബി, എൻ്റെ രക്ഷിതാവാണ് അഥവാ യജമാനനാണ്. അഹ്സന, അവൻ അല്ലെങ്കിൽ അദ്ദേഹം നന്നാക്കിയിരിക്കുന്നു. മസ്വായ, എൻ്റെ താമസത്തെ. ഇന്നഹു, നിശ്ചയമായും അത് അഥവാ കാര്യം. ലായിഫ്ലിഹു, വിജയിക്കുകയില്ല. അദ്ദാലിമൂൻ, അക്രമം ചെയ്യുന്നവർ.

0: അദ്ദേഹത്തെ വശീകരിക്കുവാൻ അഥവാ അധീനപ്പെടുത്തുവാൻ ശ്രമം നടത്തി. അവൾ വാതിലുകൾ അടച്ചു പൂട്ടുകയും ചെയ്തു. നീ ഇങ്ങോട്ടു വാ എന്ന് അവൾ പറയുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിൽ ശരണം, നിശ്ചയമായും അവൻ എന്റെ രക്ഷിതാവാണ്. എന്റെ താമസം ഇവിടെ അവൻ നന്നാക്കി തന്നിരിക്കുന്നു. നിശ്ചയമായും കാര്യം അക്രമം പ്രവർത്തിക്കുന്നവർ വിജയിക്കുകയില്ല.
1: മറ്റൊരാളുടെ ഉദ്ദേശത്തിനെതിരായി അയാളെ സൗമ്യതയിലും നയത്തിലും പാട്ടിലാക്കുവാൻ ശ്രമം നടത്തുന്നതിനെ മുറാവദത്ത് എന്ന് പറയപ്പെടുന്നു. ഇതിന്റെ ക്രിയാരൂപമാണ് റാവദ. അതോടൊപ്പം അൻ എന്ന അവ്യയം ചേർത്തുകൊണ്ട് ആരെ വശീകരിക്കുവാനാണോ ശ്രമിക്കുന്നതെങ്കിൽ അയാളുടെ പേരും പറയപ്പെടും. ഇന്നഹു റബ്ബി എന്ന വാക്യത്തിന് രണ്ട് പ്രകാരത്തിൽ വിവക്ഷ നൽകപ്പെടാവുന്നതാണ്. ഒന്ന്, അവൻ അതായത് അള്ളാഹു എന്റെ രക്ഷിതാവാണെന്ന് എനിക്കിവിടെ മാന്യമായി കഴിഞ്ഞുകൂടുവാനുള്ള അവസരം അവനാണ് ഉണ്ടാക്കിത്തന്നത്, അതുകൊണ്ട് അവൻ ഇഷ്ടപ്പെടാത്ത വിഷയത്തിൽ ഞാൻ പ്രവേശിക്കുകയില്ല. രണ്ട്, അദ്ദേഹം അതായത് വീട്ടുനായകനും നിങ്ങളുടെ ഭർത്താവുമായ മാന്യൻ എന്റെ രക്ഷിതാവാണ്, അഥവാ എന്നെ വാങ്ങിക്കൊണ്ടുവന്നു മാന്യമായ സ്ഥിതിയിലാക്കിയ യജമാനനാണ്. നിങ്ങളുടെ ആവശ്യത്തിന് വഴങ്ങി അദ്ദേഹത്തെ വഞ്ചിക്കുവാൻ ഞാൻ തയ്യാറില്ല.
2: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തഫ്സീർ അമാനി. ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ സൂറത്ത് യൂസുഫ് 21 മുതൽ 23 കൂടി വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്.
3: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്ത പരിപാടി പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെ കൃത്യമായി പഠിപ്പിക്കുകയാണ് പാരായണ പഠനം പരിപാടിയിലൂടെ. സൂറ അൽ ബയ്യന രണ്ടാം ഭാഗമാണ് ഇന്ന് നാം പഠിക്കുന്നത്. അതോടൊപ്പം സൂറത്തുൽ ഖദർ. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബഊസി റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദിൻ അബ്ദുല്ല വഅല ആലിഹി വസഹ്ബി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബയ്യന നമ്മൾക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ തീർന്നിട്ടില്ല. അവസാനത്തെ രണ്ട് ആയത്തുകൾ ഒന്നുകൂടി ഓതാം.

0: ആ അതിൽ അൻസൽനാഹു ഇഖ്ഫാ, പിന്നെ ലൈലത്തുൽ ഖദ്ർ, ഖദ്ർ തഫ്ഹീമാണ്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ഖൈറു മിൻ അൽഫ്, അങ്ങനെ
1: ഖൈറു മിൻ അൽഫ്
0: ശഹർ. ആ തനസലുൽ മലായികത്തു, മലായികത്ത് മദ്ദാണ്, നല്ലൊന്ന് കിട്ടണം. എങ്ങനെ മലായികത്തു,
1: മലായികത്തു,
0: ആ മദ്ദ് മുത്തസിലാണ്, നിർബന്ധമായി നീട്ടണം. പിന്നെ ഫീഹ ബിഇദ്നി റബ്ബിഹിം, റബ്ബിഹിം മിൻ കുല്ലി, രണ്ടും ഒന്ന് രണ്ടും മീം എടുത്തു വന്നു, പിന്നെ മറ്റത് മിൻ കുല്ലി ഇഖ്ഫ ആണ്, രണ്ടും നല്ലോം മണിക്കണം. ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, ബിഇദ്നി, ആ രണ്ടും നല്ല മണിക്കണം ഒന്നുകൂടി.

സലാമുൻ ഹിയ ഇൽഹാറ് ഹത്താമത്തുറയിൽ ഫജർ. മീമ് ശബ്ദുള്ളത് നല്ലോണം അടിക്കണം. അബ്ബിഹിമ്മി.

0: മത്തല മത്ത് മത്തുലഅ ഒന്നുകൂടി
1: സലാമുന ഹിയ ഹത്ത മത്തലഇൽ ഫജ്ർ
0: സലാമുന ഹിയ ഹത്ത ഹിയ ഹായും പിന്നെ മറ്റത് ഹ പിന്നെ മത്ത് ത്വയാണ് മത്തലഇൽ ഫജ്ർ
1: സലാമുന ഹിയ ഹത്ത മത്തലഇൽ ഫജ്ർ
0: അയ്യോ അപ്പോൾ സൂറത്തുൽ ഖദ്ർ കഴിഞ്ഞു അതിൽ ആറായത്തേ ഉള്ളൂ സൂറത്തുൽ ഖദ്ർ 97-ാമത്തെ സൂറത്താണ് 97-ാമത്തെ സൂറത്ത് അപ്പോൾ അത് കഴിഞ്ഞു ഇനി സൂറത്തുൽ അലഖാണ് ഇൻഷാല്ലാ അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഖുർആൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ബർക്കത്തുകളും ലഭിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ ഖുർആൻ നന്നായി പാരായണം ചെയ്യുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന നല്ല സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ മുത്തഖികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ ആമീൻ വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സമാപിക്കുകയാണ് സൂറ ബയ്യന പഠനഭാഗത്തിൻ്റെ രണ്ടാം ഭാഗവും സൂറത്തുൽ ഖദറിലെ പാരായണ നിയമങ്ങളുമാണ് ഇപ്പോൾ നാം പഠിച്ചത് ക്ലാസ് എടുത്തത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ
3: പീസ് റേഡിയോ നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം ഒരായിരം നന്ദി പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു വരൂ അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ
4: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി
5: പീസ് ഖുർആൻ റേഡിയോയിലെടുത്തതായി മനപ്പാഠം നമുക്കായി പാരായണം ചെയ്യുന്നത് ഖാരി അബ്ദുള്ള ബിൻ അലി ബസ്ഫർ

كترى الأرض خاشعة فإذا أنزلنا عليها الماء اهتزت وربت

ولو جعلناه قرآنا أعجميا لقالوا لولا فصلت آياته أعجمي وعربي

0: പാഠം. നമുക്കായി പാരായണം ചെയ്തത് ഖാരി അബ്ദുള്ള ബിൻ അലി ബസ്ഫർ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ സൂറത്ത് മുജാദില എട്ടാമത്തെ ആയത്തിന്റെ പാരായണത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഹാഫിദ് അബ്ദുശ്ശുക്കൂർ നമ്മോട് സംസാരിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുജാദിലയിലെ എട്ടാമത്തെ ആയത്താണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട അതിജീവിത നിയമങ്ങളും അതുപോലെ തന്നെ പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളുമാണ് കാര്യമായിട്ട് നമ്മൾ പഠിക്കുന്നത്.
3: أَلَمْ تَرَ إِلَى الَّذِينَ نُهُوا عَنِ النَّجْوَى ثُمَّ يَعُودُونَ لِمَا نُهُوا عَنْهُ وَيَتَنَاجَوْنَ بِالْإِثْمِ وَالْعُدْوَانِ وَيَتَنَاجَوْنَ بِالْإِثْمِ وَالْعُدْوَانِ وَمَعْصِيَةِ الرَّسُولِ وَإِذَا جَاءُوكَ حَيَّوْكَ بِمَا لَمْ يُحَيِّكَ بِهِ اللَّهُ ويقولون في أنفسهم لولا يعذبنا الله بما نقول حسبهم جهنم يصلونها فبئس المصير.
2: ألم تر إلى الذين ഇവിടെ ألم تر നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട് സാക്കിന മീമിനു ശേഷം ത വന്നാൽ ഇസ്ഹാർ ഷഫവി. അതുപോലെ തന്നെ തറ നമ്മളൊക്കെ ഓതിപ്പോകുന്ന സമയത്ത് പലപ്പോഴും ജീവിത നിയമങ്ങളൊന്നും അറിയാത്ത ആളുകൾ അലം തറ അന്നല്ലാഹ അല്ലെങ്കിൽ അലം തറയിലല്ലദീന തറ തറ എന്നാണ് പറയുക. റ ഇനെ കനപ്പിക്കണം തറ. അലം തറ ഇലല്ലദീന ഇലല്ലദീന നുഹു അനിൻ നജ്വ നുഹു അനിൻ നജ്വ. നൂന് ശബ്ദുണ്ട്, മണിക്കണം. അനിൻ നജ്വ അനിൻ നജ്വ. ഇവിടെ നൂന് ശബ്ദ് മണിച്ചു കൊണ്ടോതണം. അതുപോലെ തന്നെ ജീവനെ കലക്കല ചെയ്യണം. അനിൻ നജ്വ സുമ്മ സുമ്മയല്ല സുമ്മ. മീമിന് ശബ്ദ് മണിക്കുക. സുമ്മ സുമ്മ യഊദൂന ലിമാ നുഹു അൻഹു ലിമാ നുഹു അൻഹു. വഖഫ് ചെയ്യുമ്പോൾ അൻഹു ഹാഇനെ സുക്കൂൻ നൽകിക്കൊണ്ട് വഖഫ് ചെയ്യണം. അതുപോലെ തന്നെ കൂട്ടി ഓതുമ്പോഴോ ലിമാ നുഹു അൻഹു വയതനാജൗന അൻഹു വയതനാജൗന. ഇവിടെ മദ് വരുന്നത് വളരെയധികം ശ്രദ്ധിക്കണം. അൻഹു വയതനാജൗന എന്നല്ല അൻഹു വയതനാജൗന. വയതനാജൗന ബിൽ ഇസ്മി ബിൽ ഇസ്മി ഇസ്മല്ല ഇസ്മ്. ഇസ്മും ഇസ്മും അർത്ഥമാറ്റമുള്ള വിഷയമാണ്, ശ്രദ്ധിക്കണം. ഇസ്മ എന്നാൽ പേര്, നമുക്കെല്ലാം അറിയാം. ഇസ്മ എന്നാൽ പാപം. അതുകൊണ്ട് ബിൽ ഇസ്മി സ എന്ന അക്ഷരം വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട ഒരു അക്ഷരമാണ് സ. അത് അക്ഷരം മാറിയാൽ അത് അർത്ഥം മാറും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ബിൽ ഇസ്മി വൽ ഉദുവാൻ. വൽ ഉദുവാനല്ല വൽ ഐന്. വൽ ഉദുവാൻ തൊണ്ടയുടെ മധ്യഭാഗമാണ്. ഐന് വൽഉദ്വാനി വമഅസിയതി റസൂൽ വമഅസിയതി വമഅസിയതി റസൂൽ. ഐന് അതുപോലെ സ്വാദ്. സ്വാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് നിൽക്കണം. അണ്ണാക്കിലേക്ക് ഉയർന്ന് നിൽക്കണം. വമഅസിയതി റസൂൽ. വഇദാ ജാഊക വഇദാ ജാഊക. മദ് മുത്തസിലാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ്. ജൂക്ക. ഇവിടെ മദ് മുത്തസിൽ. മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ അത് നീട്ടണം. വഇദാ ജാഊക ഹയ്യൗക. ഇനി ഹയ്യൗക ഹ തൊണ്ടയുടെ മധ്യഭാഗം. ഹ ഹയ്യൗക ഹയ്യൗക എന്നല്ല ഹയ്യൗക. ബിമാലം യുഹയ്യിക ബിഹില്ലാ ബിമാലം യുഹയ്യിക യുഹയ്യിക. യാഇന് ശദ്ദ്, അതും ശ്രദ്ധിക്കണം. സൂറത്തുൽ ഫാത്തിഹയിലൊക്കെ പലപ്പോഴും എന്താ പറയുക, ഇയ്യാക ഇയ്യാക എന്ന രൂപത്തിൽ ഒന്ന് കേട്ടിട്ടുണ്ടാവും. ഇയ്യാക നഅബ്ദു വ ഇയ്യാക, അങ്ങനെയല്ല ഇയ്യാക. അപ്പോൾ യാഇന് ശദ്ദ് വന്നാൽ പിന്നെ നാവ് തൊണ്ടയുടെ മുകൾ ഭാഗത്ത് അണ്ണാക്കിൽ തട്ടിക്കുന്നൊരവസ്ഥ ഉണ്ടാവേണ്ടതില്ല. ഇയ്യാക്ക അല്ല ഇയ്യാക്ക, അതുപോലെ ആണ് ഇവിടെയും. മാലം യുഹയ്യിക ഹയ്യൗക ബിമാലം യുഹയ്യിക ബിഹില്ലാ വയഖൂലൂന ഫീ അൻഫുസിഹിം വയഖൂലൂന ഫീ അ, മദ്ദിൻ്റെ അക്ഷരമായ യാ ശേഷം ഹംസ അടുത്ത പദത്തിൽ നാലോഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാം. ഫീ അൻഫുസിഹിം, അൻഫുസിഹിം സാക്കിനായ നൂന് ശേഷം ഫ ആണ്, അവ്യക്തമാക്കി മണിക്കണം. സാക്കിനായ നൂന് ശേഷം അല്ലെങ്കിൽ തൻവീന് ശേഷം ഫ വരുമ്പോൾ, ഇനി പറയുന്ന കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. സാക്കിനായ നൂന് ശേഷം അല്ലെങ്കിൽ തൻവീന് ശേഷം ഫ എന്ന അക്ഷരം വരുമ്പോൾ ധാരാളം ആളുകൾ, അറിയുന്നവരിൽ പോലും, ഖുർആൻ അത്യാവശ്യമൊക്കെ ഓതാൻ അറിയുന്ന ആളുകളിൽ പോലും ഇഖ്ഫ ചെയ്യേണ്ട, അവ്യക്തമാക്കി ഓതേണ്ട ഗുന്ന, അത് ഇദ്ഗാമിലേക്ക് പോകുന്നൊരവസ്ഥ. എങ്ങനെ? അംഫു, അംഫുസിഹിം. ഇതും കണ്ടിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഓതേണ്ടത് അൽഫുസിഹിം, അൽഫുസിഹിം, അംഫു അല്ല. അത് വളരെയധികം ശ്രദ്ധിക്കുക. ويقولون في أنفسهم لولا يعذبنا الله, يعذب ألا يعذبنا الله, يعذبنا الله بما نقول, بما نقول حسبهم جهنم, حسبهم جهنم يصلونها, حسبهم جهنم يصلونها يصلونها فبئس المصير, فبئس ال, فبئس ال, لا فبئس, فبئس المصير, فبئس المصير. صاد സ്വര ഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ശ്രദ്ധിക്കണം. റാഇനെ തർഖീഖ് ചെയ്യണം. നിർത്തുന്ന സമയത്ത് മസീർ, മസീറല്ല മസീർ എന്നാണ് ഓതേണ്ടത്.
3: أَلَمْ تَرَ إِلَى الَّذِينَ نُهُوا عَنِ النَّجْوَى ثُمَّ يَعُودُونَ لِمَا نُهُوا عَنْهُ وَيَتَنَاجَوْنَ بِالْإِثْمِ وَالْعُدْوَانِ وَيَتَنَاجَوْنَ بِالْإِثْمِ وَالْعُدْوَانِ وَمَعْصِيَةِ الرَّسُولِ وَإِذَا جَاءُوكَ حَيَّوْكَ بِمَا لَمْ يُحَيِّكَ بِهِ اللَّهُ وَيَقُولُونَ فِي أَنفُسِهِمْ لَوْلَا يُعَذِّبُنَا اللَّهُ بِمَا نَقُولُ حَسْبُهُمْ جَهَنَّمُ يَصْلَوْنَهَا فَبِئْسَ الْمَصِيرُ.
2: سورة مجادلة എട്ടാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ധാരാളമായിട്ട് കേൾക്കണം, പഠിക്കണം. ശുദ്ധ ഖുർആൻ നന്നായിട്ട് ഓതാൻ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബറകല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, ജസാകല്ലാഹു ഖൈർ. അത്തഹ്സീൻ ഇതോടെ സമാപിക്കുന്നു. സൂറത്ത് മുജാദില എട്ടാമത്തെ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളാണ് ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ നമ്മളുമായി പങ്കുവച്ചത്.
4: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ എന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുറാൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോടു ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്, നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്, നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്, നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്, കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 27 അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27 അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായം 25 അൽ ഫുർഖാൻ 61 മുതൽ 77 വരെയുള്ള വചനങ്ങളാണ്. പറയണം നിർവഹിച്ചത് ഷെയ്ഖ് തമർ ഇസ്ലാം.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദയസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം, കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
2: ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തൻസീൽ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ലോകപ്രശസ്ത കാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാൻ അവസരമൊരുങ്ങുന്നു. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയുടെയും സൂറത്തുൽ ബഖറയിലെ 1 മുതൽ 129 വരെയുള്ള ആയത്തുകളുടെയും പാരായണമാണ്. പാരായണം നിർവഹിക്കുന്നത് ലോകപ്രശസ്ത ഖുർആൻ കാരിയും പണ്ഡിതനുമായിരുന്ന മുഹമ്മദ് അയ്യൂബ് റഹിമഹുള്ള. 1950 തുടക്കത്തിൽ സൗദി അറേബ്യയിലെ മക്കയിൽ ജനിച്ച അദ്ദേഹം 2016 ഏപ്രിൽ 6 സൗദി അറേബ്യയിലെ മദീനയിൽ മരണപ്പെടുന്നത്. തന്റെ പ്രാഥമിക വിദ്യാഭ്യാസാനന്തരം മദീനയിലേക്ക് നീങ്ങിയ അദ്ദേഹം മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദ പഠനവും ഡോക്ടറേറ്റും നേടി. 1990 മസ്ജിദ് നബവിയിലെ ഇമാമായി അദ്ദേഹം പ്രവേശിച്ചു. അല്പകാലം മസ്ജിദുൽ ഖുബായിലും അദ്ദേഹം ഇമാമായി സേവനമനുഷ്ഠിച്ചു.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ഇതോടെ അവസാനിക്കുന്നു. സൂറത്തുൽ ഫാത്തിഹയുടെയും സൂറത്തുൽ ബഖറയിലെ 1 മുതൽ 129 വരെയുള്ള ആയത്തുകളുടെയും പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ലോകപ്രശസ്ത ഖുർആൻ ഖാരി ആയിരുന്ന മുഹമ്മദ് അയ്യൂബ് റഹിമഹുള്ള.
1: ഈ ശബ്ദലോകത്തെ
2: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ അതെ പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ കേൾവിയുടെ മധുരം ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
4: മലയാളത്തിൽ കക്ഷിഭേദമന്യേ സാർവാംഗീകൃതമായ മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനി. അധ്യായം ഷൂറ, വചനം 1 മുതൽ 8 വരെ.
5: അധ്യായം 94, സൂറത്തുൽ ഇൻഷിറാഹ്, വിശാലമാക്കൽ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 8.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
5: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
6: വചനം 1.
5: അലം നശ്രഹ്, നാം വികസിപ്പിച്ചു തന്നില്ലേ, വിശാലപ്പെടുത്തി തന്നില്ലേ. ലക്ക, നിനക്ക്. സ്വദറക്ക, നിന്റെ നെഞ്ച്, ഹൃദയം.
6: അലം നശ്രഹ് ലക സ്വദറക്.
5: നബിയെ, നിന്റെ നെഞ്ച് അഥവാ ഹൃദയം നിനക്ക് നാം വിശാലമാക്കി തന്നില്ലേ.
6: വചനം 2.
5: വവദഅന, നാം ഇറക്കി താഴ്ത്തി വെക്കുകയും ചെയ്തു. അങ്ക, നിന്നിൽ നിന്ന്. വിസ്റക്, നിന്റെ ഭാരം, വിഷമം.
6: വവദഅന അൻക വിസ്റക,
5: നിന്റെ ഭാരം നിന്നിൽ നിന്നു നാം ഇറക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു.
6: വചനം 3.
5: അല്ലദി അൻഖദ, ഒടിച്ചുകളഞ്ഞതായ, ഞെരുക്കിയതായ. ലഹ്റക്, നിന്റെ മുതുക്, പുറത്തെ. അതെ, നിന്റെ മുതുകിനെ ഞെരുക്കി കളഞ്ഞതായ ആ ഭാരം.
6: വചനം 4.
5: വറഫഅന, നാം ഉയർത്തുകയും ചെയ്തു. ലക്ക, നിനക്ക്. ദിക്റക്, നിന്റെ കീർത്തി, സ്മരണ.
6: വറഫഅന ലക ദിക്റക,
5: നിന്റെ കീർത്തി നിനക്കു നാം ഉയർത്തി തരുകയും ചെയ്തിരിക്കുന്നു.
7: കഴിഞ്ഞ സൂറത്തിൽ കണ്ടതുപോലെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെയ്തു കൊടുത്ത ചില മഹത്തായ അനുഗ്രഹങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അവിടത്തേക്ക് മനസ്സമാധാനവും ശുഭപ്രതീക്ഷയും ഉണ്ടാക്കുന്നവയാണ് ഈ വചനങ്ങളും. അള്ളാഹു മനുഷ്യന് നൽകുന്ന അതിമഹത്തായ ഒരു അനുഗ്രഹമത്രേ ഹൃദയവിശാലത. ധൈര്യം, ക്ഷമ, സഹനം, വിനയം, ദയ, ദൃഢമനസ്കത, സത്യാന്വേഷണം മുതലായ ഉത്കൃഷ്ട ഗുണങ്ങൾ അതിനെ ആശ്രയിച്ചിരിക്കുന്നു. വിജ്ഞാനം, ദൃഢവിശ്വാസം, അള്ളാഹുവിനെയും പരലോകത്തെയും കുറിച്ചുള്ള ബോധം ആദ്യായവ അതിനെ പരിപോഷിപ്പിക്കുന്നു. സീനാ താഴ്വരയിൽ വെച്ച് മൂസ അലൈഹിസ്സലാം നബിയെ അള്ളാഹു റസൂലായി നിയോഗിച്ചപ്പോൾ അദ്ദേഹം ചെയ്ത ഒന്നാമത്തെ പ്രാർത്ഥന റബ്ബിശ്രഹിലി സ്വാദിരി, റബ്ബേ എനിക്ക് എൻ്റെ ഹൃദയം നീ വിശാലമാക്കി തരയണമേ എന്നായിരുന്നു. സൂറത്തു ത്വാഹ. ഇതിൽ നിന്നു തന്നെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാമല്ലോ. ഹൃദയവിശാലത ലഭിച്ചവരിൽ ഒന്നാമത്തെ സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിക്ക് തന്നെ. അവിടത്തോടും അവിടുത്തെ അനുയായികളോടും ഖുറൈശികൾ അനുവർത്തിച്ചു വന്ന ശത്രുതയും ധിക്കാരവും പ്രസിദ്ധമാണ്. മക്കാ വിജയ ദിവസം അവർ തിരുമേനിയുടെ മുമ്പിൽ കയ്യും കെട്ടി തങ്ങളുടെ പേരിൽ എടുക്കുന്ന ഏതു നടപടിയും സ്വീകരിക്കുവാൻ തയ്യാറായിക്കൊണ്ട് തിരുമേനിയുടെ വിധിയും കാത്തുനിന്നപ്പോൾ തിരുമേനി അവരോട് പറഞ്ഞതെന്താണ്? എല്ലാവരും പോയിക്കൊള്ളുക, നിങ്ങൾക്ക് വിടുതൽ തന്നിരിക്കുന്നു. ഇദ്ഹബു അന്തുമുത്തുലഖാവ് എന്നായിരുന്നു. ഒരിക്കൽ കൂട്ടുകാരിൽ നിന്ന് ഒറ്റപ്പെട്ട് ഒരു വൃക്ഷത്തിനടുത്ത് നിരായുധനായി വിശ്രമമെടുക്കുമ്പോൾ ആരുണ്ട് ഇപ്പോൾ നിന്നെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞ് വാളോങ്ങിക്കൊണ്ട് പെട്ടെന്ന് ആഗതനായ ശത്രുവോട് അല്ലാഹു എന്ന് തിരുമേനി സധീരം ഉത്തരം പറഞ്ഞു. ശത്രുവിന്റെ കൈ തളർന്നുപോയി, വാൾ നിരത്തു വീണു. അതേ വാൾ തിരുമേനി കയ്യിലെടുത്തു. പക്ഷേ വാൾ ശത്രുവിന്റെ നേരെ നീട്ടുകയല്ല അവിടുന്ന് ചെയ്തത്, മാപ്പ് നൽകി പോയിക്കൊള്ളുവാൻ അനുവദിക്കുകയാണ്. സ്വന്തം നാട്ടിലും കുടുംബത്തിലും നിൽക്കപ്പൊറുതിയില്ലാതെ സഹായമർത്ഥിച്ചു ചെന്നപ്പോൾ അങ്ങാടി പിള്ളേരെ വിട്ട് കല്ലെറിഞ്ഞു, കാലിൽ നിന്നും രക്തമൊഴുക്കി ആട്ടിവിട്ട ത്വായിഫുകാരെക്കുറിച്ച് അവിടുന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു: അള്ളാഹുവെ, എന്റെ ജനങ്ങൾക്ക് പുറത്തു കൊടുക്കണമേ, അവർക്ക് അറിഞ്ഞുകൂടാ. അള്ളാഹുമ്മ ഗ്ഫിർലി ഖൗമി ഇന്നഹും ലാ യഅലമൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ചരിത്രത്തിൽ ധാരാളക്കണക്കിൽ തെളിഞ്ഞു കാണാവുന്ന ഇത്തരം സംഭവങ്ങളെല്ലാം അവിടുത്തെ ഹൃദയവിശാലതയുടെ ഫലമത്രേ. പ്രബോധന മാർഗത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന പ്രതിബന്ധങ്ങൾ, വേദഗ്രന്ഥങ്ങളെയും മതകാര്യങ്ങളെയും സംബന്ധിച്ച അപരിചിതത്വം എന്നിങ്ങനെയുള്ള വിഷമങ്ങളെല്ലാം ക്രമേണ അള്ളാഹു നീക്കിക്കൊടുത്തതിനെപ്പറ്റിയാണ് നിന്റെ മുതുകിനെ ഞെരുക്കുന്ന ഭാരം ഇറക്കി വെച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഭൂമുഖത്ത് ഇസ്ലാം അവശേഷിക്കുന്ന കാലത്തോളം അത് ലോകാവസാനം വരെ അവശേഷിക്കുകയും ചെയ്യും. ഇഹത്തിൽ അവിടുത്തെ പേരും കീർത്തിയും നിലനിൽക്കുമെന്ന് തീർച്ചയാണ്. ലോകത്തിന്റെ നാനാഭാഗത്തും നിവസിക്കുന്ന മുസ്ലിങ്ങൾക്കിടയിൽ ചുരുങ്ങിയത് ദിനം പ്രതി അഞ്ചു നേരം ബാങ്കുവിളികളിലും നമസ്കാരങ്ങളിലും അവിടുത്തെ നാമം ഉച്ചരിക്കാതിരിക്കാൻ നിവർത്തിയില്ല. ഖുർആനും ഇസ്ലാമിക വിജ്ഞാനങ്ങളും ലോകത്ത് നിലവിലുള്ള കാലം അവിടുത്തെ പേരും പ്രശസ്തിയും ഒരിക്കലും മാഞ്ഞു പോകുന്നതുമല്ല. വേണ്ട, അവിടുത്തെ പ്രവാചകത്വത്തിൽ വിശ്വസിക്കാത്ത അമുസ്ലിങ്ങൾക്കിടയിൽ പോലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവിടുത്തെ ഗുണഗണങ്ങളെപ്പറ്റി സ്മരിക്കപ്പെട്ടു വരുന്നു. ഭൂലോകത്ത് മാത്രമല്ല, വാനലോകത്ത് മലക്കുകൾക്കിടയിലും തിരുമേനി കീർത്തിമാൻ തന്നെ. പരലോകത്തെ എല്ലാ പ്രവാചകന്മാരിലും ഉപരിയായി സ്ഥാനമാനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകുന്നതാണെന്നും ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും പൊതുവിൽ അറിയപ്പെട്ടിട്ടുള്ളതാണ്. മേൽ പ്രസ്താവിച്ച അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിച്ച ശേഷം അതിപ്രധാനവും സത്യവിശ്വാസികൾക്കാകമാനം മനസ്സമാധാനം നൽകുന്നതുമായ ഒരു തത്വ യാഥാർത്ഥ്യം അള്ളാഹു ഉണർത്തുന്നു.
6: വചനം 5.
5: ഫഇന്ന, അപ്പോൾ, എന്നാൽ, നിശ്ചയമായും, മഅൽ ഉസ്രി, ഞെരുക്കത്തോടുകൂടി ഉണ്ട്, പ്രയാസത്തിന്റെ ഒപ്പം ഉണ്ട്, യുസ്ര, ഒരു സൗകര്യം, എളുപ്പം. അപ്പോൾ അറിയുക, നിശ്ചയമായും ഞെരുക്കത്തോടുകൂടി ഒരു സൗകര്യം അഥവാ എളുപ്പം ഉണ്ടായിരിക്കും.
6: വചനം 6.
5: ഇന്നമ അൽ ഉസ്രി, നിശ്ചയമായും ഞെരുക്കത്തോടൊപ്പമുണ്ട്, യുസ്ര, ഒരു സൗകര്യം.
8: ഇന്നമ അൽ ഉസ്രി യുസ്ര,
5: നിശ്ചയമായും ഞെരുക്കത്തോടുകൂടി ഒരു സൗകര്യം അഥവാ എളുപ്പം ഉണ്ടായിരിക്കും.
7: നാം സദാ ഓർമ്മിച്ചിരിക്കേണ്ടതും ഓർമ്മിക്കുന്നവർക്ക് ജീവിതത്തിൽ നിത്യ മനസ്സമാധാനവും സൽപ്രതീക്ഷയും പ്രദാനം ചെയ്യുന്നതുമാണ് ഈ രണ്ട് ചെറുവചനങ്ങൾ. ഈ ജീവിതത്തിൽ ബാധിക്കുന്ന ഏതുതരം ഞെരുക്കമാകട്ടെ, അതിനെ തുടർന്ന് ഒരു ആശ്വാസവും സൗകര്യവും ഉണ്ടാകുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു ആവർത്തിച്ചുറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഞെരുക്കത്തോടുകൂടി സൗകര്യമുണ്ടായിരിക്കുമെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു മതിയാക്കാതെ രണ്ടു പ്രാവശ്യം പറയുകയും ഓരോ വാചകത്തിലും ഇന്ന അഥവാ നിശ്ചയമായും എന്ന അവ്യയം ചേർത്ത് ശക്തിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. കൂടാതെ വാചക ഘടനയിൽ മറ്റൊരു രഹസ്യം കൂടി അള്ളാഹു ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കാണാം. ഞെരുക്കത്തെപ്പറ്റി പറഞ്ഞപ്പോൾ അൽ ഉസ്ർ എന്ന് അൽ ചേർത്തു പറഞ്ഞു. സൗകര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ യുസ്റൻ എന്ന് അൽ ചേർക്കാതെയും പറഞ്ഞു. അറബി ഭാഷാ മുറപ്രകാരം അൽ എന്ന അവ്യയം ചേർക്കപ്പെട്ട പദം മഗരിഫ അഥവാ പ്രത്യേക നാമം ആയിരിക്കും. അൽ ചേർക്കപ്പെടാത്ത തൻവീൻ സഹിതമുള്ള പദം നക്കിറ അഥവാ സാമാന്യനാമവുമായിരിക്കും. ഇതനുസരിച്ച് ഒന്നാമത്തെ വാചകത്തിൽ പ്രസ്താവിച്ച അതേ ഞെരുക്കം അൽ ഉസ്ർ തന്നെയായിരിക്കും രണ്ടാമത്തെ വാചകത്തിലെ ഞെരുക്കവും. നേരെ മറിച്ച് സൗകര്യം യുസ്ർ ആകട്ടെ, രണ്ടു വാചകത്തിലേതും വെവ്വേറെ ആയിരിക്കുകയും വേണം. അപ്പോൾ ഈ രണ്ടു വാചകങ്ങളുടെ സാരം ഏതാണ്ട് ഇങ്ങനെയായിരിക്കും: ഒരു പ്രത്യേകമായ ഞെരുക്കം സംഭവിക്കുന്ന പക്ഷം അതോടൊപ്പം ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൗകര്യം ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് തീർച്ചയായും ഉണ്ടായിരിക്കുന്നതാണ്. ഈ രണ്ടു വചനങ്ങൾ ഓതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം അരുളി ചെയ്തതായി ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്: ഒരു ഞെരുക്കം രണ്ട് സൗകര്യത്തെ ജയിക്കുകയില്ല തന്നെ. അബൂഹാത്തിം സിജസ്താനി റഹിമഹുല്ല പാടിയതെത്ര വാസ്തവം. ഇദസ്തമലത് അലല്യഅസിൽ ഖുലൂബു വലാഖാലിമാ ബിഹി സദറുർ റഹീബു വഔതഅതിൽ മകാരിഹു വത്മഅന്നത് വഅർസതു ഫീ അമാകിനിഹൽ ഖുതൂബു വലം തറാ ലിഇൻകിശാഫിൽ ദുർരി വജ്ഹ വലാ അഗ്നാ ബിഹി ലതിഹിൽ അരീബു അതാക അലാ ഖനൂതിൻ മിൻക ഔസുൻ يَمُنُّ بِهِ اللَّطِيفُ الْمُسْتَجِيبُ وَكُلُّ الْحَادِثَاتِ إِذَا تَنَاهَتْ فَمَوْصُولٌ بِهِ الْفَرَجُ الْقَرِيبُ. സാരം: ഹൃദയങ്ങളിൽ നിരാശ വന്ന് മൂടുകയും വിശാലപ്പെട്ട ഹൃദയം അതുമൂലം കുടുസായിത്തീരുകയും അനിഷ്ട സംഭവങ്ങൾ ഒന്നൊന്നായി ഒത്തുചേർന്ന് ചടഞ്ഞുകൂടുകയും തൽസ്ഥാനങ്ങളിൽ ആപത്തുകൾ നങ്കൂരമിട്ടുറപ്പിക്കുകയും ഉപദ്രവം നീങ്ങുവാനുള്ള ഒരു മാർഗവും നീ കാണാതിരിക്കുകയും ബുദ്ധിമാന്റെ കൗശലം കൊണ്ട് അതിന് പരിഹാരമുണ്ടാകാതിരിക്കുകയും ചെയ്യുമ്പോൾ അതാ നീ നിരാശപ്പെട്ടുകൊണ്ടിരിക്കവേ നിനക്കൊരു സഹായം വന്നെത്തുന്നു. അഥവാ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ആ സൗമ്യശീലൻ അല്ലാഹു അത് പ്രദാനം ചെയ്യുന്നു. എല്ലാ വിപത്തുകളും തന്നെ അവസാനമെത്തിക്കഴിഞ്ഞാൽ ആസന്നമായ ഒരു തുറവി അതോട് ചേർന്ന് കൊണ്ടുണ്ടായിരിക്കും. അല്ലാഹു പറയുന്നു.
6: വചനം 7.
5: ഫഇദാ ഫറഗ്ത, ആകയാൽ നീ ഒഴിവായാൽ, നിനക്ക് ഒഴിവ് കിട്ടിയാൽ, ഫൻസബ്, നീ അധ്വാനിക്കുക, പരിശ്രമം ചെയ്യുക.
8: ഫഇദാ ഫറഗ്ത ഫൻസബ്,
5: ആകയാൽ നിനക്ക് ഒഴിവ് കിട്ടിയാൽ നീ അധ്വാനിച്ചുകൊള്ളുക.
6: വചനം 8.
5: വഇലാ റബ്ബിക, നിന്റെ റബ്ബിങ്കലേക്ക്, ഫർഗബ്, നീ ആഗ്രഹിച്ചുകൊള്ളുക, ആഗ്രഹം പ്രകടിപ്പിച്ചുകൊള്ളുക. നിന്റെ രക്ഷിതാവിങ്കിലേക്കു തന്നെ നീ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യുക.
7: ഞെരുക്കങ്ങളെ തുടർന്ന് സൗകര്യങ്ങളും ഉണ്ടായിരിക്കുമെന്ന് ഉണർത്തിയ ശേഷം പ്രത്യക്ഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അഭിമുഖീകരിച്ചുകൊണ്ടാണെങ്കിലും സത്യവിശ്വാസികൾക്ക് പൊതുവെ അല്ലാഹു മഹത്തായ ഒരു ഉപദേശം ഈ വചനങ്ങളിൽ നൽകിയിരിക്കുകയാണ്. ഒഴിവ് കിട്ടിയാൽ അധ്വാനിക്കണം. ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് അഥവാ അപേക്ഷ സമർപ്പിക്കുന്നത് അള്ളാഹുവിങ്കിലേക്കായിരിക്കണം എന്നത്രേ അത്. ഇന്നിന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിവായാൽ എന്നോ ഇന്നിന്ന വിഷയങ്ങളിൽ അധ്വാനം ചെയ്യണമെന്നോ പ്രത്യേകം വ്യക്തമാക്കാതിരുന്നത് വളരെ അർത്ഥവത്താകുന്നു. ഐഹിക കാര്യങ്ങളിൽ നിന്ന് ഒഴിവ് കിട്ടുമ്പോൾ പാരത്രിക കാര്യത്തിലും ശത്രുവുമായുള്ള സമരത്തിൽ നിന്ന് ഒഴിവ് കിട്ടുമ്പോൾ ദേഹേച്ഛകളോടും പിശാചിനോടുമുള്ള സമരത്തിലും ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ഒഴിവാകുമ്പോൾ അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വ്യക്തിപരമായ ആവശ്യങ്ങളിൽ നിന്ന് സ്വസ്ഥമാകുമ്പോൾ സമുദായത്തിന്റെ പൊതുകാര്യത്തിലും നിർബന്ധ കർമ്മങ്ങൾ ചെയ്തു തീർന്നാൽ ഐച്ഛികമായ കർമ്മങ്ങളിലും പകലത്തെ ജോലിത്തിരക്കുകൾ അവസാനിച്ചാൽ രാത്രി നമസ്കാരത്തിലും നമസ്കാരം തീർന്നാൽ പ്രാർത്ഥനയിലും ഇങ്ങനെ ഒരു വിഷയത്തിലുള്ള ശ്രദ്ധയിൽ നിന്ന് ഒഴിവ് കിട്ടുമ്പോൾ മറ്റൊരു നല്ല വിഷയത്തിൽ ശ്രദ്ധ പതിക്കേണ്ടതാണെന്നുള്ള മഹത്തായ ഒരു സാരോപദേശമത്രേ ഇത്. ഒരു കാര്യത്തിൽ ശ്രദ്ധ പതിഞ്ഞുകൊണ്ടിരിക്കെ മറ്റൊരു കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ പതിക്കുവാൻ മനുഷ്യർക്ക് സാധ്യമല്ല. ആ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫിഹി, ഒരു മനുഷ്യനും തന്നെ അവൻ്റെ ഉള്ളിൽ അല്ലാഹു രണ്ട് ഹൃദയങ്ങളെ ഏർപ്പെടുത്തിയിട്ടില്ല. 33:4. ഭക്ഷണത്തിൻ്റെ മുമ്പിൽ വെച്ചും മലമൂത്ര വിസർജനത്തിന് മുട്ടുമ്പോഴും നമസ്കരിക്കരുതെന്ന് വിരോധിക്കുന്ന മുസ്ലിം രേഖപ്പെടുത്തിയ നബിവചനം ഈ തത്വത്തെ ആസ്പദമാക്കിയാവുന്നു. ഒഴിവ് സമയം ഏതെങ്കിലും തരത്തിൽ സ്വന്തം നന്മക്ക് ഉപയോഗപ്പെടുത്താതിരിക്കുന്ന പക്ഷം അത് മനുഷ്യനെ നേരിടുന്ന തീരാ നഷ്ടമായിരിക്കും. കാരണം ആ സമയം പിന്നൊരിക്കലും അവന് തിരിച്ചു കിട്ടുവാൻ പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്യുന്നു: നിഅമത്താനി മഅബൂനും ഫീഹിമാ കസീറും മിനൻ നാസി അസ്സിഹത്തു വൽ ഫറാ. രണ്ട് അനുഗ്രഹങ്ങളുണ്ട്, അവയിൽ മിക്ക മനുഷ്യരും നഷ്ടം ബാധിക്കുന്നവരാണ്: ആരോഗ്യവും ഒഴിവ് സമയവും. ബുഖാരി. ഏതൊരു കാര്യവും നിർവഹിക്കുവാൻ അള്ളാഹുവിങ്കിൽ നിന്നുള്ള സഹായം അനിവാര്യമാണ്. അതിൻ്റെ പര്യവസാനം നന്നായിത്തീരുവാൻ അവൻ്റെ അംഗീകരണവും അനിവാര്യം തന്നെ. അതിൻ്റെ യഥാർത്ഥ പ്രതിഫലം അവനിൽ നിന്നു മാത്രം ലഭിക്കേണ്ടതുമാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും അവൻ്റെ മുമ്പിൽ ആഗ്രഹം പ്രകടിപ്പിക്കേണ്ടത് ആവശ്യമാകുന്നു. അവനോട് മാത്രമേ അത് പ്രകടിപ്പിച്ചിട്ട് ഫലവും ഉണ്ടാവുകയുള്ളൂ. പാരത്രികമെന്നോ ഐഹികമെന്നോ മതപരമെന്നോ ലൗകികമെന്നോ ഉള്ള വ്യത്യാസം കൂടാതെ എല്ലാ നല്ല കാര്യത്തിനും അള്ളാഹുവിൻ്റെ മുമ്പിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതും സമർപ്പിക്കേണ്ടതുമാണ്. ചെരുപ്പിൻ്റെ വാർ മുറിയുമ്പോഴും ഭക്ഷണത്തിന് ഉപ്പ് ആവശ്യമായി വരുമ്പോഴും കൂടി അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ ഹദീസിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. തിർമതി. ഇത്രയും നിസ്സാരപ്പെട്ട കാര്യങ്ങൾ പോലും അള്ളാഹുവിൻ്റെ സഹായം കൂടാതെ സാധ്യമാകുന്നതല്ലെന്ന് അല്പം ആലോചിക്കുന്നവർക്ക് അറിയാവുന്നതാണ്. എന്നിരിക്കെ വൻ കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ടതുണ്ടോ? ഏതൊരു കാര്യത്തിനും പ്രാർത്ഥിച്ചു ചുമ്മാ ഇരുന്നാൽ പോരാ. ഓരോന്നിലും അവരവർക്കറിയുന്നതും കഴിയുന്നതുമായ ശ്രമങ്ങൾ ചെയ്യുകയും വേണ്ടതുണ്ട് എന്ന് പറയേണ്ടതില്ല. പക്ഷേ ആ ശ്രമം ഫലപ്പെടുത്തുന്നതും അള്ളാഹുവാണല്ലോ. എല്ലായ്പ്പോഴും ദുആ ചെയ്യുവാൻ പറ്റിയതും മേൽ ചൂണ്ടിക്കാട്ടിയ വസ്തുതകൾ മനസ്സിലാക്കുവാൻ ഉതകുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ദുആ ചെയ്യാറുണ്ടായിരുന്നതായി ഇമാം മുസ്ലിം റഹിമഹുള്ള ഉദ്ധരിച്ചിട്ടുള്ളതുമായ ഒരു ദുആ ഇവിടെ ഉദ്ധരിക്കുന്നത് നന്നായിരിക്കും. അള്ളാഹുമ്മ അസ്ലിഹിലി ദീനി അല്ലദി ഹുവ ഇസ്മത്തു അംരി വസ്ലിഹിലി ദുനിയായല്ലത്തി ഫീഹ മആശി വസ്ലിഹിലി ആഖിറത്തി അല്ലത്തി ഫീഹ മആദി വജ്അലിൽ ഹയാത സിയാദത്തൻ ലി ഫീ കുല്ലി ഖൈർ വജ്അലിൽ മമാത റാഹത്തൻ ലി മിൻ കുല്ലി ശർ. സാരം, അള്ളാഹുവേ, എൻ്റെ കാര്യത്തിൻ്റെ രക്ഷയാകുന്ന എൻ്റെ മതനിഷ്ഠ നീ എനിക്ക് നന്നാക്കി തരേണമേ. എൻ്റെ ജീവിതമാർഗം ഉൾക്കൊള്ളുന്നതായ എൻ്റെ ഐഹിക ജീവിതവും നീ എനിക്ക് നന്നാക്കി തരേണമേ. എൻ്റെ മടക്കസ്ഥലം ഉൾക്കൊള്ളുന്ന എൻ്റെ പാരിത്രിക ജീവിതവും നീ എനിക്ക് നന്നാക്കി തരേണമേ. ഈ ജീവിതം എല്ലാവിധ നന്മയിലും എനിക്ക് വർധനവാക്കി തീർക്കുകയും ചെയ്യണമേ. മരണത്തെ എല്ലാവിധ തിന്മയിൽ നിന്നും എനിക്ക് ആശ്വാസമാക്കി തീർക്കുകയും ചെയ്യണമേ. അല്ലാഹുമ്മ ഇന്ന നർഗബു ഇലൈക വനദഊക ബിദുആഇ നബിയിക അല്ലാഹുമ്മ വലക്കൽ ഹംദു വൽ മിന്നതു വൽ ഫളൽ.
4: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി എന്ന പ്രോഗ്രാം. നാം കേട്ട വചനങ്ങൾ സൂറ ഷോറ വചനം 1 മുതൽ 8 വരെ.
9: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
10: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

قالوا بل جئناك بما كانوا فيه يمترون وأتيناك بالحق وإن

0: നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഹറമിലെ സുബഹ് നമസ്കാരത്തിലെ പാരായണമാണ്. ഇനി മഗരിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: തഹദ്ദിസ്.
1: ഇതോടുകൂടി ഹറമൈൻ ലൈവ് സമാപിക്കുന്നു.
2: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷെ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്ത ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്ത ഇറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജസാക്കുമുള്ളാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിൻ്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിൻ്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

0: ബിഗൈരി ഇൽം ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമദ്-ളാലിമീൻ.
1: അതുപോലെ 11-ാം അധ്യായം സൂറത്തു ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫിൽ ലോഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. ഹൃദയവസന്തം ക്ലാസ് എടുക്കുന്നത് നിഷാദ് സലഫി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والقمر قدرناه منازل حتى عاد كالعرجون.

0: പ്രിയ ശ്രോതാക്കൾ, 36 അധ്യായം സൂറത്ത് യാസീനിലെ 39-40 ആയത്തുകളാണ് പാരായണം ചെയ്തത്. ഈ പരിപാടിയിൽ കഴിഞ്ഞ 10 എപ്പിസോഡുകളിലായി സൂറത്ത് യാസീനിലെ 38 വരെയുള്ള ആയത്തുകളാണ് അല്പാൽപമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ഏതാനും ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച്, പ്രാപഞ്ചിക അത്ഭുതങ്ങളെ സംബന്ധിച്ച് ആണ് പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്, എന്തിൻ്റെ അടയാളങ്ങളാണ്? കഴിഞ്ഞ ആയത്തുകളിൽ അല്ലാഹു വിശദീകരിച്ചിരുന്നത് ഈ സൂറത്തിലെ 32-ാമത്തെ ആയത്തിൽ അല്ലാഹു നടത്തുന്ന ഒരു പരാമർശം, വഇൻ കുല്ലുൽ ലമ്മാ ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ, വഇൻ കുല്ലുൽ ലമ്മാ ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ. എല്ലാവരും അല്ലാഹുവിൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടപ്പെടും, നമ്മുടെ അടുത്ത് ഹാജരാക്കപ്പെടാത്തവരായി അവരിൽ ആരും തന്നെ ഇല്ല. അതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്, പരലോകമുണ്ട് എന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, അന്ത്യ ദിനത്തിൻ്റെ അടയാളങ്ങൾ, ദൈവാസ്തിക്യത്തിൻ്റെ അടയാളപ്പെടുത്തലുകൾ, അതാണ് കഴിഞ്ഞ ചില ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ബുദ്ധിയുള്ള, ചിന്തിക്കാൻ കഴിയാവുന്ന, കാണാനും കേൾക്കാനും സാധിക്കുന്ന, ഇതര ജീവജാലങ്ങൾക്കപ്പുറം സവിശേഷമായ ബുദ്ധി നൽകപ്പെട്ടിട്ടുള്ള, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചെറിയ രീതിയിലുള്ള ഒരു ശ്രദ്ധയും ചിന്തയും ആലോചനയും ഉണ്ടാകുമ്പോൾ ഓരോ മനുഷ്യൻ്റെയും ചുറ്റുപാടും നിലനിൽക്കുന്ന ഈ ദൃഷ്ടാന്തങ്ങളെ അറിയാനും അതിലൂടെ കഴിവുറ്റ ഒരു സൃഷ്ടാവിനെ കണ്ടെത്താനും മനുഷ്യരാശിക്ക് എല്ലാവർക്കും സാധിക്കുമെന്ന കാര്യത്തിലൊരു സംശയവുമില്ല. സുഹൃത്തുക്കളെ, ഇവിടെ ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ദൃഷ്ടാന്തത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയാണ്. ആ ആയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ സൂചിപ്പിക്കാനുള്ളത്, ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഉറപ്പിച്ചു പറയാൻ നമുക്ക് സാധിക്കും. കോടാനക്കോടി രൂപകൾ ചെലവഴിച്ച് മനുഷ്യൻ നടത്തുന്ന ഗവേഷണ പരീക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. സുദീർഘമായ കാലഘട്ടങ്ങളെടുത്ത് മനുഷ്യൻ നടത്തുന്ന ഗവേഷണ പരീക്ഷണങ്ങളെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നൂറുകണക്കിന് കഴിവുറ്റ ശാസ്ത്രകാരന്മാരുടെ ആയുസ്സും സമയവും ചെലവഴിച്ച് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഗവേഷണങ്ങളെക്കുറിച്ച്, പരീക്ഷണങ്ങളെക്കുറിച്ച് ശാസ്ത്ര ലോകത്ത് നിന്നുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അത്രയൊന്നും ചിലവോ സമയമോ അധ്വാനമോ ഒന്നും ചിലവഴിക്കാതെ തന്നെ നമുക്ക് ചുറ്റും നോക്കിയാൽ കാണുന്ന ചില അടയാളങ്ങളെ സംബന്ധിച്ച്, ചില ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് ഒന്ന് ചിന്തിച്ചാൽ അള്ളാഹുവിനെ കണ്ടെത്താൻ, റബ്ബിനെ തിരിച്ചറിയാൻ, പരലോകത്തെ ബോധ്യപ്പെടാൻ സാധിക്കും എന്നാണ് ഈ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഉറച്ചു വിശ്വസിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. അതാണ് യാഥാർത്ഥ്യവും. ഇനി തൊട്ടടുത്ത ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ചില കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. എന്താണ് ആയത്ത്?
1: وَالْقَمَرَ قَدَّرْنَاهُ مَنَازِلَ حَتَّى عَادَ كَالْعُرْجُونِ الْقَدِيمِ لَا الشَّمْسُ

ഹത്ത ആദ കൽ ഉർജൂനിൽ ഖദീം ലശംസു യംബഗി. അവിടെ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഓർമ്മയിൽപ്പെടുത്തുകയാണ്. യംബഗി, നമ്മൾ അതിനെ സാധാരണഗതിയിൽ ഒരു അറബി ഭാഷ വായിക്കുമ്പോൾ യൻ ബഗി എന്ന് ആ അക്ഷരങ്ങൾ വെച്ച് നമുക്ക് വായിക്കാൻ പറ്റും, യൻ ബഗി. പക്ഷേ പാരായണ നിയമം അനുസരിച്ച് അവിടെ ഓതേണ്ടത് എങ്ങനെയാണ്, എങ്ങനെയാണ് അവിടെ പാരായണം ചെയ്യേണ്ടത്? ലശം സുയംബഗി എന്ന സുക്കൂനുള്ള നൂന് മീമാക്കി മാറ്റി ആണ് പാരായണം ചെയ്യേണ്ടത്. ബാഇന് മുമ്പ് സുക്കൂനുള്ള നൂന് വരുമ്പോഴൊക്കെ ആ സുക്കൂനുള്ള നൂനിനെ സുക്കൂനുള്ള മീമാക്കി മാറ്റണം. ഒരക്ഷരത്തെ മറ്റൊരക്ഷരമാക്കി മാറ്റി ഉച്ചരിക്കുന്നതിനെ ഇഖ്ലാബ് എന്നാണ് പറയുക. അപ്പോൾ ലശംസു യംബഗി ലഹ, ലശംസു യംബഗി ലഹ അൻ തുദ്രികൽ ഖമറ ഉണ്ടോ, അങ്ങനെയാണോ പാരായണം ചെയ്യേണ്ടത്? അൻ തുദ്രികൽ ഖമറ അല്ല. ശ്രോതാക്കൾ ഈ കാര്യങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ടാകും. അതിങ്ങനെ നമുക്ക് സൂറത്തു യാസീൻ ആകുമ്പോൾ പല ആളുകൾക്കും മനഃപ്പാടമുള്ള അധ്യായമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഭാഗങ്ങൾ പാരായണം ചെയ്യുമ്പോൾ കൂടെ ഒന്ന് ഓതി നോക്കുന്നത് നല്ലതാണ്. ലശം സുയം ബഗീലഹ അൻതുസിരിഖൽ ഖമറ, അവിടെ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ രണ്ടായത്തുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്ന് രണ്ട് ഭാഗമാണ്. ഒരല്പം ശ്രദ്ധയോടുകൂടി ഓതേണ്ടുന്ന ഒന്ന് രണ്ട് ഭാഗങ്ങളാണ് സൂചിപ്പിച്ചത്, ശ്രദ്ധിച്ചത്. അത് നമ്മളൊന്ന് ആ രൂപത്തിൽ തന്നെ പാരായണം ചെയ്യാൻ ശ്രമിക്കുക. നല്ല മനോഹരമായ പാരായണങ്ങൾ കേൾക്കാൻ ലഭ്യമാണ്, സുലഭമാണ്. അതൊക്കെ ഉപയോഗപ്പെടുത്തി നല്ല പാരായണം രൂപപ്പെടുത്തിയിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഒരു തവണ കൂടി അതൊന്ന് പാരായണം ചെയ്ത് നമുക്കതിൻ്റെ ആശയങ്ങളിലേക്ക് അർത്ഥ തലങ്ങളിലേക്ക് കടന്നു ചെല്ലാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. والقمر قدرناه منازل حتى

അവൻ. അതിലെ വാക്കുകളുടെ അർത്ഥം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മള�രു സൂറത്ത് പഠിക്കുമ്പോൾ, ഒരായത്ത് പഠിക്കുമ്പോൾ, വിശിഷ്യ ഖുർആനിലെ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ, ഒരു പ്രഭാഷണം കേൾക്കുന്ന, സാധാരണ ഒരു തസ്കിയത്ത് ക്ലാസ് കേൾക്കുന്ന ഒരു മനസ്സോടുകൂടിയല്ല കേൾക്കേണ്ടത്. അതിലെ വാക്കുകളുടെ അർത്ഥമൊന്ന് ശ്രദ്ധിച്ച് ആ അർത്ഥമൊക്കെ കുറച്ചൊക്കെ മനഃപ്പാഠമാക്കാൻ ശ്രമിച്ച് ആ രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ചില ആയത്തുകൾ ഇങ്ങനെ ഓതുമ്പോൾ നമുക്ക് തന്നെ അതിൻ്റെ ഒരു ആശയം ലഭിക്കും. അതുകൊണ്ട് തന്നെ ഹൃദയവസന്തം കേൾക്കുമ്പോൾ അങ്ങനത്തെ ഒരു മനോഭാവത്തോടുകൂടിയാണ് നമ്മളിരിക്കേണ്ടത്. മറ്റൊരു വശം പറഞ്ഞാൽ ഇത് റബ്ബിൻ്റെ വലിയ ഒരു അനുഗ്രഹമാണ്. വീട്ടിലിരുന്നും കടയിലിരുന്നും വാഹനത്തിലിരുന്നും ജോലിസ്ഥലത്തിരുന്നും അടുക്കളയിലിരുന്നും കണ്ടോ, നമ്മുടെ ഓഫീസിലിരുന്നുമൊക്കെ അള്ളാഹുവിൻ്റെ, സൃഷ്ടാവിൻ്റെ കലാം, വചനങ്ങൾ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പഠിക്കൽ നിർബന്ധമായിട്ടുള്ള കാര്യം, പഠിക്കാനുള്ള അവസരമുണ്ടാകുന്നു എന്നത് റബ്ബിൻ്റെ വലിയ അനുഗ്രഹമാണ്. വൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അതുകൊണ്ട് പ്രിയ ശ്രോതാക്കളെ, ആ നിലക്ക് ഈ സംസാരത്തെയും ഈ പ്രോഗ്രാമിനെയും ശ്രദ്ധിക്കുകയും ഇതിൻ്റെ കൂടെ ഉണ്ടാവുകയും വേണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. വൽ ഖമർ, ഖമർ എന്ന് പറഞ്ഞാൽ എന്താ? ഖമർ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, ചന്ദ്രൻ. ഖദ്ദർനാഹു, ഖദ്ദർ എന്ന് പറഞ്ഞാൽ കണക്കാക്കി എന്നാണ്. ഖദ്ർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഖദ്റിലുള്ള വിശ്വാസം. അള്ളാഹു കണക്കാക്കിയ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി റബ്ബ് വിധിച്ചു വെച്ച കാര്യങ്ങൾ. അപ്പൊ ഖദ്ദർ കണക്കാക്കി, ഖദ്ദർനാ നാം കണക്കാക്കി, ഹു അതിന്, ചന്ദ്രനും ആ ചന്ദ്രനെ നാം കണക്കാക്കിയിട്ടുണ്ട്. മനാസില, ചില സ്ഥാനങ്ങൾ. ഹത്ത ആദ, അത് മടങ്ങുന്നതുവരെ. കൽ ഉർജൂനി, ഉർജൂൻ ഈത്തപ്പനക്കുലയുടെ തണ്ട്. ഈത്തപ്പഴങ്ങൾ ഉണ്ടാകുന്ന ഈത്തപ്പഴക്കുലയിലെ അതിൻ്റെ പ്രധാന, അതിനെ കോർത്തുവെക്കുന്ന തണ്ടുണ്ടല്ലോ, അത്. അൽ ഖദീം, പഴകിയ, പഴയ, പഴകിയ, ഒരു പഴകിയ ഈത്തപ്പനത്തണ്ട് പോലെ അത് ആകുന്നതുവരെ ചന്ദ്രന് ചില സ്ഥാനങ്ങൾ നാം കണക്കാക്കിയിട്ടുണ്ട്. എന്താണ് ഈ ആയത്തിൻ്റെ ആശയം? എന്താണ് ഈ ആയത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വ്യക്തമാണ് അല്ലേ? വ്യക്തമാണ്. എല്ലാ സന്ദർഭങ്ങളിലും സൂര്യനെ പോലെ അല്ല ചന്ദ്രനെ കാണുക. ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അത് അതിൻ്റെ രൂപം വ്യത്യസ്തമാകും. ഒരു മാസപ്പിറവിയുടെ ഒന്നാമത്തെ ദിനം ഒരുപക്ഷെ ചന്ദ്രനെ നമുക്ക് കാണാൻ തന്നെ സാധിച്ചു കൊള്ളണമെന്നില്ല. രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ തെളിഞ്ഞ ആകാശത്ത് ഒരു തേങ്ങാപ്പൂള് പോലെ ചന്ദ്രക്കല നമുക്ക് ദർശിക്കാൻ സാധിക്കും. അത് വലുതായി വലുതായി പതിനാലാമത്തെ രാവാകുമ്പോൾ പൂർണ്ണ നിലാചന്ദ്രൻ ഭൂമിയിൽ നിലാവു പരത്തി അതിങ്ങനെ വാനലോകത്ത് തിളങ്ങി നിൽക്കുന്നത് വളരെ സുന്ദരമായ ഒരു കാഴ്ചയാണ്. പിന്നീടത് ഒരു മടക്കമാണ്, പഴയ അവസ്ഥയിലേക്ക് അതിങ്ങനെ ചെറുതായി മടങ്ങുന്നു. അപ്പോൾ പതിനാലാം രാവിലെ പൂർണ്ണ നിലാചന്ദ്രനിൽ നിന്ന് ഹത്ത ആദ കൽ ഉർജൂനിൽ ഖദീം, പഴയ ഉണങ്ങി നല്ല നീരുണ്ടായിരുന്ന ഈത്തപ്പനത്തണ്ട് മരുഭൂമിയിൽ കടന്ന്, അല്ലെങ്കിൽ നിലത്ത് കടന്ന് ഉണങ്ങി ഉണങ്ങി ഉണങ്ങി അതിങ്ങനെ വളയും, അതിൻ്റെ രൂപം വളഞ്ഞ് മറ്റൊരു രൂപത്തിലേക്ക് മാറും എന്നതുപോലെ ചന്ദ്രൻ അതിൻ്റെ രൂപം മാറുന്നു. അതിനെ സംബന്ധിച്ചാണ് അള്ളാഹു പറയുന്നത്. അതിന് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ചില സ്ഥാനങ്ങളുണ്ട്. ആ സ്ഥാനത്തിലൂടെയാണ് ചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതിൻ്റെ മുമ്പത്തെ ആയത്തിൽ സൂര്യനെ സംബന്ധിച്ചാണ് പറഞ്ഞത്, വശം സുതജിരി, സൂര്യൻ സഞ്ചരിക്കുന്നു, ലി മുസ്തഖറില്ലഹ, അതിൻ്റെ നിശ്ചിത സ്ഥാനത്തേക്ക്. ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, ആയത്ത് ഓർക്കുന്നുണ്ടാവും ശ്രോതാക്കൾ. അത് പ്രതാപശാലിയും സർവജ്ഞാനിയുമായ അവൻ കണക്കാക്കിയതാണ്. ഇനിയോ ചന്ദ്രനും, വൽ ഖമറ, ചന്ദ്രനും, ഖദ്ദർനാഹു, നാം നിർണയിച്ചു കൊടുത്തിട്ടുണ്ട്. മനാസില, ചില സ്ഥാനങ്ങൾ. ഹത്ത ആദകൽ ഉർജൂനിൽ ഖദീം, പഴയ ഈത്തപ്പനക്കല കുലത്തണ്ട് പോലെ ആകുന്നതുവരെ, അങ്ങോട്ടുള്ള ഒരു മടക്കം വരെ.
അഥവാ അതതിൻ്റെ നിശ്ചിത സ്ഥാനത്തുകൂടെ സഞ്ചരിക്കുകയും എന്നിട്ടതിന് പല മാറ്റങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്നു. നിങ്ങൾ നോക്കിൻ, ഇവിടെ ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്ഥാനത്ത് നിന്ന് ഏതെങ്കിലും നിലക്കുള്ള ഒരു വ്യതിചലനം ചന്ദ്രനുണ്ടാകുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും സംഭവിക്കുന്നില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ നിർമ്മിക്കുന്ന, മനുഷ്യൻ ആസൂത്രണം ചെയ്യുന്ന ഏതു കാര്യമാണ് 100% കൃത്യമായി നടക്കുക? ഏതെങ്കിലുമുണ്ടോ? 95% പൂർണ്ണതയിലെത്തിയാൽ മനുഷ്യൻ അതിന് 100 ഗണിക്കും. 90% കടന്നാൽ തന്നെയും അത് 100 പരിഗണിച്ച് ആത്മാർത്ഥ ഒരു സംതൃപ്തിയടയും. എത്ര കാലമാണ് അത് അതിൻ്റെ ആ ഒരു കൃത്യതയിൽ തന്നെ നിലനിൽക്കുക? കഴിയുമോ? സാധിക്കുകയില്ല. കാലം കഴിയും തോറും അതിൻ്റെ അവസ്ഥ മാറും അല്ലേ? അതുകൊണ്ടാണ് എത്ര വിമാനങ്ങളാണ് തകർന്നു വീണത്. മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റുന്നു, മനുഷ്യൻ്റെ ആസൂത്രണങ്ങളിൽ പിഴവ് സംഭവിക്കുന്നു, മനുഷ്യൻ നിശ്ചയിക്കുന്ന മാർഗങ്ങളിൽ പതനങ്ങളുണ്ടാകുന്നു, അപകടങ്ങളുണ്ടാകുന്നു, കൂട്ടിമുട്ടലുകൾ ഉണ്ടാകുന്നു. വിമാനങ്ങൾ തകർന്നതുകൊണ്ടാ? കപ്പലുകൾ മുങ്ങിയതുകൊണ്ടാ? ഏറ്റവും ശക്തമായ ട്രാഫിക് നിയമങ്ങളും സംവിധാനങ്ങളുമുള്ള, സിഗ്നലുകളും സംവിധാനിച്ചിട്ടുള്ള, ലോകത്തെ ഏറ്റവും നിലവാരമുള്ള വഴികളിൽ പോലും, റോഡുകളിൽ പോലും റോഡപകടങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ടാ? എവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകാത്തത്? എന്നാൽ നോക്കൂ, ചന്ദ്രന്റെ സഞ്ചാരം ആരംഭിച്ചിട്ട് കാലം എത്രയായി? കോടാനക്കോടി വർഷങ്ങൾക്കും ചന്ദ്രൻ അതിൻ്റെ സ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭൂമി അതിൻ്റെ സ്ഥാനത്തുകൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല കണക്കാക്കി കൊടുത്ത ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത്. അടുത്ത ആയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ആയത്തിലെ വാക്കുകളുടെ അർത്ഥം ഒന്നുകൂടെ പറയാം. നല്ലപോലെ ശ്രദ്ധിക്കുക. വൽ ഖമറ, എന്താണ് ഖമർ എന്ന് പറഞ്ഞാൽ അർത്ഥം ചന്ദ്രൻ. വൽ ഖമറ, ചന്ദ്രനും. ഖദ്ദർനാഹു, നാം അതിന് കണക്കാക്കിയിരിക്കുന്നു. മനാസില, സ്ഥാനങ്ങൾ. ഹത്ത ആദ, അത് മടങ്ങുന്നതുവരെ. കൽ ഉർജൂനിൽ ഖദീം, കൽ ഉർജൂനി, ഈത്തപ്പനക്കുലത്തണ്ടുപോലെ. അൽ ഖദീം, പഴകിയ ഈത്തപ്പനക്കുലത്തണ്ടുപോലെ ആകുന്നതുവരെ. ചന്ദ്രനും നാം ചില സ്ഥാനങ്ങൾ നിർണയിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കൂ, ലശംസു, സൂര്യനല്ല. എം ബഗൈലഹ, അതിന് പറ്റുകയില്ല. അൻതുതിരിക, പ്രാപിക്കുവാൻ. അൽ ഖമറ, ചന്ദ്രനെ. വലല്ലൈലു, ലൈൽ എന്ന് പറഞ്ഞാൽ രാത്രി. വലല്ലൈലു, രാത്രിയുമല്ല. സാബിഖ്, മുൻകടക്കുന്നത്, മറികടക്കുന്നത്. അന്നഹാറ, സാബിഖുന്നഹാരി, പകലിനെ. വലല്ലൈൽ, രാത്രിയും. സാബിഖുന്നഹാർ, പകലിനെ മറികടക്കുന്നതല്ല, മുൻകടക്കുന്നതല്ല. വക്കുല്ലുൻ, എല്ലാം. ഫി ഫലക്കിൻ, ഒരു ഭ്രമണപഥത്തിൽ. യസ്ബഹൂൻ, നീന്തിക്കൊണ്ടിരിക്കുന്നു. 40-ാമത്തെ ആയത്ത് ഒന്നുകൂടെ പറയുന്നു. വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വാക്കുകൾ പേനയും കടലാസും കയ്യിലെടുത്തവർ എഴുതി വെക്കുന്നുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. പേനയും കടലാസും കയ്യിലില്ലാത്തവർ അവരുടെ മനസ്സുകളിൽ ഈ വാക്കുകളുടെ അർത്ഥം കൊത്തിവെക്കുന്നുണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത്. ലശംസു, ശംസ്, സൂര്യൻ. ഖമർ, കഴിഞ്ഞായത്തിൽ പഠിച്ച ഖമർ, ചന്ദ്രൻ. ആ രണ്ട് വാക്ക് നമ്മൾ മറക്കരുത്. ഖമർ, ചന്ദ്രൻ. ശംസ്, സൂര്യൻ. ലയിൽ, രാത്രി. നഹാർ, പകൽ. ഇന്ന് നമ്മൾ പഠിക്കുന്നൊരു 4 വാക്കുകൾ അതാവട്ടെ. ഏറ്റവും സാധാരണക്കാർ ഖുർആനിൻ്റെ ക്യുഎച്ച്എൽഎസ് സെൻറ്ററുകളിലൊന്നും ഇരുന്ന് പഠിക്കാൻ അവസരം കിട്ടാത്ത ആളുകൾ അവരോർത്തു വെക്കുക, പഠിച്ചു വെക്കുക. ലയിൽ, രാത്രി. നഹാർ, പകൽ. ശംസ്, സൂര്യൻ. ഖമർ, ചന്ദ്രൻ. ലശം സ്വയം ബഹി, സൂര്യന് പറ്റുകയില്ല. അൻതുതിരിക, പ്രാപിക്കുവാൻ.
അൽ ഖമറ ചന്ദ്രനെ, വലല്ലൈലു രാത്രിക്കും കഴിയുകയില്ല, സ്വാബിഖു രാത്രിയുമല്ല, സ്വാബിഖു മുൻകടക്കുന്നതല്ല, അന്നഹാരി പകലിനെ, വക്കുല്ലുൻ എല്ലാം, എല്ലാ വസ്തുക്കളും പ്രപഞ്ചത്തിലുള്ള എല്ലാം, ഫി ഫലക്കിൻ ഭ്രമണപഥത്തിലൂടെ, യസ്ബഹൂൻ നീന്തിക്കൊണ്ടേയിരിക്കുന്നു. പ്രപഞ്ചത്തിലൊന്നും ഒരു സ്ഥാനത്തും നിൽക്കുന്നില്ല, എല്ലാം സഞ്ചരിക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിൻ്റെ അമാനുഷികത വിളിച്ചോതുന്ന ആയത്തുകളാണ് ഇത് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഭൂമി നിൽക്കുന്നു, സൂര്യനും ചന്ദ്രനും കറങ്ങുന്നു എന്ന് വിശ്വസിച്ചിരുന്നൊരു കാലഘട്ടം മനുഷ്യന് കഴിഞ്ഞുപോയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തിനു ശേഷവും ഭൂമി കറങ്ങുന്നു, ചന്ദ്രൻ കറങ്ങുന്നു, സൂര്യൻ നിൽക്കുകയാണ് എന്ന് ചിന്തിച്ചിരുന്ന, വിശ്വസിച്ചിരുന്ന, ശാസ്ത്രത്തിൻ്റെ ആധികാരിക വിശ്വാസമായി അങ്ങനെ കരുതിയിരുന്ന ഒരു കാലഘട്ടവും മനുഷ്യന് കടന്നുപോയിട്ടുണ്ട്. എന്നാൽ ഖുർആൻ പഠിപ്പിച്ച ഒരു കാഴ്ചപ്പാടിലേക്ക്, യാഥാർത്ഥ്യത്തിലേക്ക് മനുഷ്യൻ ഇന്നെത്തി. പ്രപഞ്ചത്തിലൊന്നും നിൽക്കുന്നില്ല, എല്ലാം അതിന് കൃത്യമായി അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള ഭ്രമണ പദത്തിലൂടെ. നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, കോടാനക്കോടി വർഷങ്ങൾക്ക് മുമ്പ് അവയുടെ സഞ്ചാരം ആരംഭിച്ചു. സൂര്യൻ ചന്ദ്രനെ പ്രാപിച്ചിട്ടില്ല, രാത്രി പകലിനെ മറികടന്നിട്ടില്ല, രാപ്പകലുകൾക്ക് ഒരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല. സൂര്യചന്ദ്രാദികൾ അവർക്ക് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത കൃത്യമായ ഭ്രമണപഥത്തിൽ നിന്ന്, സഞ്ചാരപഥത്തിൽ നിന്ന് ഒരു അല്പം പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടില്ല എന്നതാണ് വസ്തുത. അല്ലേ, സൂര്യന് ഭൂമിക്ക് സൂര്യനെ ചുറ്റാൻ ഒരു തവണ വലം വെക്കാൻ ആവശ്യമായിട്ടുള്ളത് 365.5 ദിവസമാണ്. കോടാനക്കോടി വർഷങ്ങളായി അതങ്ങനെ തുടരുന്നു, എവിടെയും മാറ്റമില്ല. ചന്ദ്രന് ഭൂമിയെ വലം വെക്കാൻ ആവശ്യമായ സമയം 29 ദിവസവും 12 മണിക്കൂറും 44 മിനിറ്റുമാണ്. അതങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു, എവിടെയും മാറ്റത്തിന് ആവശ്യമുണ്ടായിട്ടില്ല, മാറിയിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, സൂര്യനെ ഭൂമി വലം വെക്കുന്നു, ഭൂമിയെ ചന്ദ്രൻ വലം വെക്കുന്നു, എങ്ങനെയായിരിക്കും ആ പ്രക്രിയ നടക്കുന്നത്? എത്ര ഒരു അത്ഭുതകരമാണത്! അള്ളാഹു സുബ്ഹാനഹു വതആല ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഇത്രയും വലിയ സംവിധാനങ്ങളെ ഈ പ്രപഞ്ചത്തിൽ നിലനിർത്തുന്ന, അതിനെ നിയന്ത്രിക്കുന്ന, അതിനെ ഒരു വിധത്തിലുള്ള കുഴപ്പവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രപഞ്ചത്തിൻ്റെ നാഥനെയാണോ നിങ്ങൾ നിഷേധിക്കുന്നത്? അള്ളാഹുവിനെയാണോ നിങ്ങൾ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അള്ളാഹു മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ആവർത്തിച്ച് അള്ളാഹു പറയുന്നത്. രാത്രിയെയും പകലിനെയും നാം രണ്ടു ദൃഷ്ടാന്തങ്ങളാക്കിയിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് നമുക്കിങ്ങനെ വായിക്കാൻ സാധിക്കും, സൂറത്തു അൻആമിലെ 96-ാമത്തായത്ത്, ഫാലിഖുൽ ഇസ്ബാഹ് വജഅല ലൈല സകന വശംസ വൽ ഖമറ ഹുസ്ബാന. സൂര്യചന്ദ്രാദികളെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളായി, രാപ്പകലുകളെ അള്ളാഹുവിന്റെ ആയത്തുകളായി, യൂലിജുൽ ലൈല ഫിൻ നഹാരി വയൂലിജുൻ നഹാര ഫിൽ ലൈൽ വസഖറ അശ്ശംസ വൽ ഖമറ കുല്ലു യജ്രി ലി അജലിൻ മുസമ്മ ദാലികുമുല്ലാഹു റബ്ബുകും ലഹുൽ മുൽക്ക്. സൂര്യചന്ദ്രാദികൾ, രാപ്പകലുകൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. സൂര്യഗ്രഹണമുണ്ടായി. ഇബ്രാഹിം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ മരിച്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗ്രഹണ നമസ്കാരത്തിനു ശേഷം മിമ്പറിൽ കയറി നിന്നു, സംസാരിച്ചു, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ലാ. സൂര്യചന്ദ്രാദികൾ അള്ളാഹുവിന്റെ രണ്ട് ദൃഷ്ടാന്തങ്ങളാകുന്നു. രാപ്പകലുകൾ അള്ളാഹുവിന്റെ ചില ദൃഷ്ടാന്തങ്ങളാകുന്നു. റബ്ബ് സുബ്ഹാനഹു വതആല അവക്ക് നിർണയിച്ചു കൊടുത്തിട്ടുള്ള കണക്കും സ്ഥിതിയുമനുസരിച്ച് ഒരു നിലക്കുമുള്ള മാറ്റങ്ങൾ സംഭവിക്കാതെ കൃത്യമായി അതിൻ്റെ പാതകളിലൂടെ സഞ്ചരിക്കുകയും രാപ്പകലുകൾ അതാതിൻ്റെ സമയങ്ങളിൽ സംഭവിക്കുകയും ചെയ്യുന്നു എന്നാണ് നമുക്ക്. അതൊരു വലിയ അത്ഭുതമാണ്, ഒരു വലിയ ദൃഷ്ടാന്തമാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾക്ക് ദൈവാസ്തിക്വത്തെ മനസ്സിലാക്കാനും ബോധ്യപ്പെടാനും അങ്ങേയറ്റം കഴിവുള്ള ഒരു സൃഷ്ടികർത്താവിലേക്ക് എത്തിപ്പെടാനും സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ രണ്ട് ആയത്തുകൾ ആ നിലക്കാണ് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അവസാനിപ്പിക്കുകയാണ് ഈ ആയത്തുകളുടെ അവസാനത്തിലേക്ക്, ഈ എപ്പിസോഡിൻ്റെ അവസാനത്തിലേക്ക് പോകുമ്പോൾ പ്രിയ ശ്രോതാക്കളുടെ മുന്നിൽ ഒരു ചോദ്യം ഇട്ടു തരികയാണ്. അന്വേഷിച്ച് അതിൻ്റെ ഉത്തരം ഒന്ന് കണ്ടെത്തുക. ഈ ആയത്തുകളെ വിശദീകരിക്കുന്നിടത്ത് മലയാളത്തിൽ
മലയാളികളുടെ, മുസ്ലിങ്ങളുടെ, വിശ്വാസികളുടെ ഒരു വലിയ അനുഗ്രഹമാണ് മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ വിവരണം എന്ന് പറയുന്നത്. മുഹമ്മദ് അമാനി മൗലവി റഹ്മഹുള്ള അദ്ദേഹത്തിൻ്റെ ഖുർആൻ വിവരണത്തിൽ ഇവിടെ വിശുദ്ധ ഖുർആനിൽ ഈ ഭാഗത്ത്, ഈ അധ്യായത്തിൽ ഈ ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല കുറേ ദൃഷ്ടാന്തങ്ങൾ എങ്ങനെ എടുത്തെടുത്ത് പറയുമ്പോൾ മുഹമ്മദ് അമാനി മൗലവി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ആകാശലോകത്തുള്ള ചില ദൃഷ്ടാന്തങ്ങളെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവിടെ അമാനി മൗലവി എത്ര ദൃഷ്ടാന്തങ്ങളെയാണ് പറഞ്ഞത്, അത് ഏതൊക്കെയാണ്? ആകാശത്തിലുള്ള ഈ ആയത്തുകളെ ആസ്പദമാക്കി ആകാശത്തിലുള്ള ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു എടുത്തു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് അമാനി മൗലവി തൻ്റെ ഖുർആൻ വിവരണത്തിൽ എത്ര ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പറഞ്ഞു, നമ്പറിട്ട് പറഞ്ഞിട്ടുണ്ട്, എത്രയെണ്ണം, അത് ഏതൊക്കെ? ഈ എപ്പിസോഡിലെ ശ്രോതാക്കൾക്കുള്ള ചോദ്യമാണ്. അമാനി മൗലവിയുടെ തഫ്സീറുകളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ അതിൻ്റെ ഉത്തരം ലഭിക്കും. അതിനുള്ള ഒരു ശ്രമമുണ്ടാവുക ഇൻഷാല്ലാ. അതിൻ്റെ ആൻസർ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ പറയാൻ ശ്രമിക്കാം. അതിലപ്പുറം നമ്മുടെ ഒരു ശ്രദ്ധ കൊണ്ട് അതിന്ന് കണ്ടെത്താൻ സാധിക്കുമോ എന്നൊന്ന് ആലോചിക്കുക. അവസാനിപ്പിക്കുന്നു, ഒരു തവണ കൂടി അതിൻ്റെ അർത്ഥവും ആശയവും ഒന്ന് പറയാം. വൽ ഖമർ, ചന്ദ്രൻ, ഖദ്ദർനാഹു, നാം അതിന് കണക്കാക്കിയിരിക്കുന്നു. മനാസില, ചില സ്ഥാനങ്ങൾ, സ്ഥാനങ്ങൾ. ഹത്ത ആദ, അത് മടങ്ങുന്നതുവരെ. കൽ ഉർജൂൻ, ഈ തപ്പനക്കുലത്തണ്ടുപോലെ ആയിത്തീരുന്നതുവരെ. അൽ ഖദീം, ഒരു പഴയ ഈത്തപ്പന കുലത്തണ്ടുപോലെ ആയിത്തീരുന്നതുവരെ. ലശംസു എംബാഗിലഹ, സൂര്യന് പറ്റുകയില്ല. അൻതുദരിക്കൽ ഖമർ, ചന്ദ്രനെ പ്രാപിക്കാൻ. വലല്ലൈലു, രാത്രിയുമല്ല. സാബിഖുൻ നഹാർ, പകലിനെ മുൻകടക്കുന്നതുമല്ല. വക്കുല്ലുൻ, എല്ലാം. ഫി ഫലകി യസ്ബഹൂൻ, അതിൻ്റെ നിശ്ചയിക്കപ്പെട്ട ഭ്രമണപഥത്തിലൂടെ നീന്തിക്കൊണ്ടിരിക്കുന്നു. അത്യാധുനിക ശാസ്ത്രം, അസ്ട്രോണമി യഥാർത്ഥത്തിൽ ഗ്രഹങ്ങളെ, ഉപഗ്രഹങ്ങളെ സംബന്ധിച്ച് പ്രയോഗിച്ച ഒരു വാക്കാണ് ഭ്രമണപഥത്തിലൂടെ അവ നീന്തുന്നു എന്ന്. വിശുദ്ധ ഖുർആൻ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് ഇങ്ങനൊരു പരാമർശമുണ്ടായത്? ഇത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായതുകൊണ്ട്, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സ്രഷ്ടാവിൻ്റെ ഗ്രന്ഥമായതുകൊണ്ടാണ് അങ്ങനെയുള്ള വാചകം വിശുദ്ധ ഖുർആനിൽ ഇടം പിടിച്ചത് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഒരു തവണ കൂടി അത് പാരായണം ചെയ്ത് അവസാനിപ്പിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ശ്രോതാക്കൾ കൂടെ ഓതണം, ഓതാൻ ശ്രമിക്കണം, ഒന്ന് ശ്രദ്ധിച്ച് കൂടെ ഉണ്ടാകുക. ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം.

0: وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وصحبه وسلم.
1: സൂറത്ത് യാസീനിലെ 39-40 വചനങ്ങളാണ് ഇന്നത്തെ ഹൃദയവസന്തത്തിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിഷാദ് സലഫി ക്ലാസ് എടുത്തത്.

0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: റേഡിയോയിൽ ഇപ്പോൾ മനപ്പാഠം. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാദ് അൽ ഗാമിദി.
3: വലാ തൻഫഉ അഷ്ഷഫാഅത്തു ഇൻദഹു ഇല്ലാ ലിമൻ അദിന ലഹു.

0: മുഅ്മിനീൻ.
1: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
2: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
3: Tuned to reality.

കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ്.

0: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതു മാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ. സൂറത്ത് മുജാദില 11-ാമത്തെ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഹാഫിദ് അബ്ദുൽ ശുക്കൂർ നമ്മളുമായി പങ്കുവെക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ അറിയാതെയൊക്കെ കണ്ടുവരാറുള്ള അബദ്ധങ്ങളുമായി ഇൻഷാല്ലാ നമ്മൾ പഠിച്ചു വരുന്നത് സൂറത്തുൽ മുജാദിലയിലെ 11-ാമത്തെ ആയത്താണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്.
4: يا ايها الذين امنوا اذا قيل لكم تفسحوا في المجالس فافسحوا يفسح الله لكم واذا قيل انشزوا فانشزوا يرفع الله الذين امنوا منكم والذين أوتوا العلم درجات والله بما تعملون خبير
5: يا أيها الذين آمنوا يا أيها
3: مد منفصل ആണ്. 4 5 ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണ്. മദ്ദിന്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അയ്യുഹ എന്ന പദത്തിൽ, അങ്ങനെ വേറെ വേറെ പദത്തിലാവുമ്പോഴാണ് മദ്ദിൻ്റെ അക്ഷരങ്ങളും ഹംസയും വേറെ വേറെ പദത്തിലാവുമ്പോഴാണ് മുൻഫസിൽ എന്ന് പറയുന്നത്. 4-5 ഹർക്കത്ത് വരെ നീട്ടാം എന്നാണ്. അല്ലദീന കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലദീന എന്നുള്ള ഈ പദം, അല്ലെങ്കിൽ ദാലിക, ഇദൻ, അഊദു ഒക്കെ, ഇവിടെയെല്ലാം ദാലിൻ്റെ ഉച്ചാരണം അല്ലെങ്കിൽ ആ ഒരു ശബ്ദം പലപ്പോഴും മാറും അധികം ആളുകളിലും. അല്ലസീന, ഔദു, ഇസൻ, സാലിക ഇങ്ങനെയൊക്കെയാണ് ധാരാളം ആളുകൾ പറയാറുള്ളത്. അതുകൊണ്ട് സായോ ദായോ ഒന്നുമല്ല. ദാൽ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം. അതിൻ്റെ നാവിൻ്റെ അറ്റം, അതാണ് ദാലിക, ഇദൻ, അഊദു, അല്ലദീന എന്നൊക്കെ. യാ അയ്യുഹല്ലദീന ആമനു, ആമനു ഹംസ തൊണ്ടയുടെ താഴെ ഭാഗമാണ് മഖ്റജ്. ഇത് രണ്ടും തൊണ്ടയുടെ താഴെ ഭാഗം. ആമനു ഇദാ ഖീല ലകും, ഇദാ ഇസാ അല്ല, ഇദാ ഖീല ഖാഫ് ചെറുനാക്കിൻ്റെ ഭാഗമാണ് മഖ്റജ്. ഖീല ഖീല ലകും, ലകും തഫസ്സഹു, തഫസ്സഹു അല്ല, അങ്ങനെ പറഞ്ഞാലും തഫസ്സഹു എന്നാ, പക്ഷെ ഖുർആനിൻ്റെ ഒരു ശൈലി ആവുകയില്ല. തഫസ്സഹു, തഫ ത ലൈറ്റായിട്ട് ഉച്ചരിക്കണം, ഫ ലൈറ്റായിട്ട് ഉച്ചരിക്കണം, സീന് ലൈറ്റായിട്ട് ഉച്ചരിക്കണം, ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. ഇതെല്ലാം ശ്രദ്ധിച്ച് ഓരോ അക്ഷരത്തിനും നൽകേണ്ട ഹക്കുകൾ നൽകിക്കൊണ്ട് കൃത്യമായിട്ട് ഉച്ചാരണ അത് മഖ്റജിൽ നിന്നും ഉച്ചരിക്കുക തന്നെ വേണം. അതാണ് അതിൻ്റെ ശൈലി ഭംഗി എന്നൊക്കെ പറയും. തഫസ്സഹു, തഫസ്സഹു ഫിൽ മജാലിസി, ഫിൽ മജാലിസി, ഫഫ്സഹു, ഫഫ്സഹു തൊണ്ടയുടെ മധ്യഭാഗം. ഫഫ്സഹു യഫ്സഹില്ലാഹു ലകും, യഫ്സഹി, യഫ്സഹില്ലാഹു ലകും. വഇദാ, വഇദാ ഖീല, വഇസാ അല്ല, വഇദാ ഖീല, വഇദാ ഖീല ശുസു, വഇദാ ഖീല ശുസു. ഇവിടെ ഉൻ ശുസു എന്നുള്ളതിൽ സാക്കിനായ നൂന് ശേഷം ഷീനാണ്, അവ്യക്തമാക്കി മണിക്കണം. ഉൻ ഷുസു, ഖീലൻ ഷുസു, ഖീലൻ ഷുസു, ഷു സു. വഇദാ ഖീലൻ ഷുസു ഫൻ ഷുസു. വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് മഷാല്ല വളരെ ഭംഗിയായിട്ട് പാരായണം ചെയ്യാൻ പറ്റുന്ന, കേൾക്കുന്ന ആളുകൾക്ക് നല്ല സ്വരമാധുര്യത്തോടുകൂടെ ഓതുകയാണെങ്കിൽ കേൾക്കുന്ന ആളുകൾക്ക് വല്ലാത്തൊരു ആസ്വാദനം ഉണ്ടാക്കുന്ന പ്രയോഗങ്ങളാണ് ഇതൊക്കെ. വഇദാ ഖീലൻ ഷുസു ഫൻ ഷുസു, ആ ഒരു ആസ്വാദനം കിട്ടണമെങ്കിൽ കൃത്യമായ അക്ഷരങ്ങളുടെ ആ ഒരു ഉച്ചാരണവും പ്രയോഗമൊക്കെ ശരിയാക്കി കൊണ്ടായിരിക്കണം പാരായണം ചെയ്യേണ്ടത്. വഇദാ ഖീലൻ ഷുസു ഫൻ ഷുസു യർഫഇല്ലാ, യർഫഇല്ലാഹു, യർഫഇല്ലാഹു അല്ലദീന, അല്ലദീന, അല്ലസീന അല്ല, അല്ലദീന ആമനു മിൻകും, മിൻകും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മിൻകും വല്ലദീന, ഇവിടെ മിൻകും വല്ലദീന, സാക്കിനായ മീമിന് ശേഷം വ എന്ന അക്ഷരം വന്നാൽ അല്ലെങ്കിൽ ഫ വന്നാൽ രണ്ട് ചുണ്ടുകൾ തട്ടി മീമിനെ പൂർണ്ണമാക്കണം. മിൻകും വല്ലദീന, ഏതുപോലെ ഗൈരിൽ മഖ്ദൂബി അലൈഹിം വലദ്ദാലീൻ, അലൈഹിം വ, വളരെയധികം ശ്രദ്ധിക്കണതൊക്കെ. മിൻകും വല്ലദീന, വല്ലദീന ഊതുൽ ഇൽമ, വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, ദറ ദറജാത്ത്, ദറജാത്ത്, റായിനെ കനപ്പിക്കണം, ദറജാത്ത് അല്ല, ദറജ, ദറജാത്ത്. അതുപോലെ അവിടെ വഖഫ് ചെയ്യുമ്പോൾ രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ആ ഒരു ഖദറിലാണ് നീട്ടി നിർത്തേണ്ടത്. നിർത്തുമ്പോഴും താഇന് സുക്കൂൺ നൽകണം, ത ഉച്ചാരണത്തിൽ കൊണ്ടുവരണം, അഥവാ അത് പറയണം. ദറജാ അല്ല, ദറജാത്ത്, അറ്റ്, ദറജാത്ത്, ഇങ്ങനെ ഉച്ചാരണത്തിൽ കൊണ്ടുവരണം. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, വല്ലാഹു ബിമാ തഅമലൂന, തഅമലൂന അല്ല, തഅമലൂന, ഐൻ ഉച്ചരിക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഐനും ഹംസയും ആ ശബ്ദത്തിൽ തന്നെ മാറ്റമുണ്ട്. ആമനു, ആമനു ഹംസ തൊണ്ടയുടെ താഴെ ഭാഗമാണ്, അയിന് തൊണ്ടയുടെ മധ്യഭാഗം. അത് മഖ്റജ് കൃത്യമായിട്ട് ഉച്ച, അഥവാ ആ ഒരു ശബ്ദം കൃത്യമാക്കുവാൻ ശ്രദ്ധിക്കണം. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, ഖബീർ ആണ്, ഖ, ഖബീർ, ഖബീർ അല്ല, ഖബീർ, റായിനെ തർക്കീഖ് ചെയ്യണം. ഖബീർ എന്ന് പറയരുത്, ഖബീർ ഖബീർ എന്നാണ്. ഇൻഷാല്ലാ ഈ ആയത്ത് ഒന്നുകൂടെ ഓതാം.
4: يا ايها الذين امنوا اذا قيل لكم تفسحوا في المجالس اذا قيل لكم تفسحوا في المجالس فافسحوا يفسح الله لكم واذا قيل انشزوا فانشزوا يرفع الله الذين امنوا منكم والذين اوتوا العلم درجات والله بما تعملون خبير.
3: سوره مجادله 11 ആയത്താണ് ഇന്ന് നമ്മൾ ഓതിക്കേൾപ്പിച്ചത്. ശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പാരായണം ചെയ്യുവാനും പഠിക്കുവാനൊക്കെ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാഹ്, ജസാക്കല്ലാഹു ഖൈറ. അത്തഹ്സീൻ ഇതോടെ സമാപിക്കുന്നു. സൂറത്ത് മുജാദില 11 ആയത്തിൻ്റെ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, തജ്വീദ് നിയമങ്ങൾ നമ്മളുമായി പങ്കുവച്ചത് ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
1: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാദം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കുഞ്ഞുനാളിലെ ലോകപ്രശസ്തരായി മാറിയ ഖാരിഇകളുടെ വിശുദ്ധ ഖുർആൻ പാരായണം പരിചയപ്പെടുത്തുകയാണ് കിഡ്സ് ടൈം പരിപാടിയിലൂടെ. ഇന്ന് നാം കേൾക്കുന്നത് പ്രസിദ്ധ ഖാരി അഹമ്മദ് സഊദിൻ്റെ ശബ്ദത്തിൽ സൂറത്തു ആദിയാത്ത്, സൂറത്തുൽ ഖാരി, സൂറത്തു തകാസുർ, സൂറത്തുൽ ഹുമസ എന്നീ അധ്യായങ്ങളാണ്.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം സമാപിക്കുന്നു. അഹമ്മദ് സഊദിന്റെ ശബ്ദത്തിൽ സൂറത്തു ആദിയാത്ത്, സൂറത്തുൽ ഖാരിഅ, സൂറത്തു തകാസുർ, സൂറത്തു ഹുമസ എന്നീ അധ്യായങ്ങളാണ് നാം കേട്ടുകഴിഞ്ഞത്.
1: അള്ളാഹുവിന്റെ അതിമഹത്തായൊരു അനുഗ്രഹമാണ് വിശുദ്ധ ഖുർആൻ. ഓരോ ജുസ്ഇ വീതം ദിവസവും കേട്ട് പൂർണ്ണമായും കേട്ടു തീർക്കാനുള്ളൊരു അവസരമാണ് പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ. പാരായണം അഷ്ഷേഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.

ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം അഷ്ഷൈഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.

0: വിശുദ്ധ ഖുർആൻ മനസ്സകങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം. കേവലമായ കേൾവിക്ക് പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ. പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ. പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് പീസ് റേഡിയോ ഹൈഫുദുൽ ഖുർആൻ. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ അഹ്സാബിലെ 35 ആയത്തിൻ്റെ ആദ്യത്തെ ഭാഗമാണ് നമ്മൾ പഠിച്ചത്. 10 കാര്യങ്ങൾ പറയുന്നതിൽ 4 കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ മനഃപ്പാഠമാക്കിയത്. അതിൻ്റെ ഓരോന്നും ആദ്യത്തിൽ വരുന്നത് ഏതാണെന്ന് കൃത്യമായി ശ്രദ്ധിച്ചു കൊണ്ടായിരിക്കണം പഠിക്കേണ്ടത്. ആയത്ത് മുഴുവനായി പാരായണം ചെയ്യാം, ശേഷം നമുക്ക് മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.

0: ആയത്തിന്റെ അവസാന ഭാഗം ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാകല്ലാഹു ഖൈറൻ കസീറ പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: പീസ് റേഡിയോ ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: തൻസീൽ. സൂറത്തുൽ ബക്കറയിലെ 177 മുതൽ 286 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്യാൻ പോകുന്നത്. പാരായണം ചെയ്യുന്നത് ജിദ്ദ ഹോളി മോസ്ക് ഇമാമു കൂടിയായ ഖാരി അഹമ്മദ് അലി അൽ അജ്മി.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം.
5: ليس البر أن تولوا وجوهكم قبل المشرق والمغرب